പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ, കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂൺ 10 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1935 ജൂൺ 10, ആൾക്കഹോളിക് അനോണിമസ് ദിനം. മദ്യവിമുക്തി മുൻനിർത്തി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രാചീന സമ്പ്രദായം. ബിൽ വിൽസൺ എന്ന മദ്യപനാണ് നേതൃത്വം നൽകിയത്. ക്രിസ്തീയ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന സ്വയം സഹായ സംഘമായ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ചുവടുപിടിച്ചാണ് ആൾക്കഹോളിക് അനോണിമസ് ആരംഭിച്ചത്. എന്നാൽ മതവിശ്വാസങ്ങൾക്ക് ഒരിക്കലും മദ്യവിമുക്തി നൽകാൻ ആവില്ലെന്നും അതിന് ശാസ്ത്രീയമായ ചികിത്സകൾ തന്നെ വേണമെന്നും ബിൽ വിൽസന് തന്നെ ബോധ്യപ്പെട്ടു. സ്വതന്ത്രമായ രീതിയിൽ മതത്തിൽ നിന്ന് വേർപെടുത്തി ആൾക്കഹോളിക് അനോണിമസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിന്നീട് ബിൽ വിൽസൺ ചെയ്തത്. ഇന്ന് 20 ലക്ഷത്തോളം അംഗങ്ങളുള്ള പ്രസ്ഥാനമാണ്. ദൈവവിശ്വാസികളുടെ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ആൽക്കഹോളിക് അനോണിമസിന് മദ്യാസക്തി ചികിത്സയിൽ വലിയ പ്രാധാന്യം വരുന്നില്ല. 1942 ജൂൺ 10, ചെക്കോസ്ലോവാക്കിയയുടെ തലസ്ഥാനമായ പ്രാഗിൽ നിന്ന് 12 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ലിഡീസ് എന്ന കൊച്ചുപട്ടണത്തിൽ വംശവെറി പിടിച്ച നാസികൾ നരനായാട്ട് നടത്തുന്നു. 12 വയസ്സിനു മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളെയും പുരുഷന്മാരെയും ഹിറ്റ്ലറുടെ കാപാലികർ വെടിവെച്ചു വീഴ്ത്തി. സ്ത്രീകളെയും കുട്ടികളെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി ഗ്യാസ് ചേംബറിലെ പരീക്ഷണ വധത്തിന് വിധേയമാക്കി.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരു ഗ്രീക്ക് തത്വജ്ഞാനി തന്റെ ഒരു ശിഷ്യനോട് ഒരിക്കൽ പറഞ്ഞു, 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതം നീ ചെയ്യേണ്ടതുണ്ട്. ശിഷ്യൻ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിന്നെ അപമാനിക്കുന്നവർക്ക്, നിന്ദിക്കുന്നവർക്ക്, അതാരായാലും ശരി തന്നെ, നീ അവർക്ക് നല്ലൊരു സംഖ്യ സമ്മാനമായി നൽകണം. നാം പണം കൊടുത്ത് വാങ്ങുന്നത് എന്തായാലും അത് നമുക്ക് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതായിരിക്കും. ഒരാളുടെ വളർച്ചയ്ക്ക് അയാൾ വിമർശിക്കപ്പെടണം, നിന്ദിക്കപ്പെടണം. നിന്ദിക്കപ്പെടുമ്പോൾ തന്റെ നിസ്സാരതയ്ക്ക് നേരെ, തന്റെ പൊങ്ങച്ചത്തിന്റെ പൊള്ളയായ ആവരണത്തിന് നേരെ നിസ്സംഗനായി സ്വയം നോക്കാൻ കഴിയണം. അത്തരത്തിൽ ഒരാൾക്ക് നോക്കാൻ കഴിയുമ്പോഴേ അയാൾ യഥാർത്ഥ ജ്ഞാനിയാവുകയുള്ളൂ. അവഹേളനം എവിടെ നിന്നും ഉണ്ടാകാം? ശിഷ്യന്റെ കഥ പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യമാണ് മനസ്സിലെത്തുന്നത്. ഭാര്യയ്ക്ക് തന്നെ തീരെ വിലയില്ലാന്ന് പറഞ്ഞു വരുമായിരുന്ന ഒരാൾ സൈക്കോളജിസ്റ്റ് അയാളോട് കുറച്ചുനേരം സംസാരിച്ചു. അയാൾ നല്ല ധാരണയുള്ള, വായിക്കുകയും വരയ്ക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളാണെന്ന് സൈക്കോളജിസ്റ്റിന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഒരു ജീനിയസ്. സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വില കൽപ്പിക്കാത്തതിനെ ഈ നിമിഷം മുതൽ നിങ്ങൾ നന്ദിയോടെ സ്മരിക്കൂ. കാരണം അവിടെ നിങ്ങൾ തരംതാഴ്ത്തപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളിൽ ഒരല്പം പോലും അഹങ്കാരം അങ്കുരിക്കാത്തതെന്ന് മനസ്സിലാക്കൂ. ആ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കണ്ടാൽ മാത്രം മതിയാകും. ഗ്രീക്ക് തത്വജ്ഞാനി തന്റെ ശിഷ്യനോട് പറഞ്ഞതും ഏതാണ്ട് ഇതേ കാര്യം തന്നെയാണ്. അവഹേളനങ്ങൾ ഊർജം പകരാനുള്ളതാണെന്ന് മനസ്സിലാക്കൂ. ശിഷ്യൻ 3 വർഷം നീണ്ട പരിശീലനം കഴിഞ്ഞ് തിരിച്ചു വന്നു. തന്നെ അപമാനിച്ചവർക്കൊക്കെ 3 വർഷവും അയാൾ പ്രതിഫലം കൊടുത്ത് ശീലിച്ചിരുന്നു. ഏദൻസിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രവേശന കവാടത്തിൽ ഒരു ജ്ഞാനി ഇരിക്കുന്നുണ്ടായിരുന്നു. വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ പുച്ഛത്തോടെ സംസാരിക്കുന്നത് പതിവാക്കിയിരുന്ന ഒരു ജ്ഞാനി. ശിഷ്യൻ അവിടെ എത്തിയപ്പോഴും ജ്ഞാനി പരിഹാസവാക്കുകൾ തുടങ്ങി. പക്ഷേ ശിഷ്യൻ ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. നിന്നെ പരിഹസിക്കുമ്പോൾ നീ എന്താണ് ഒന്നുമുണ്ടാവാത്തതുപോലെ ചിരിതൂകുന്നത്? ശിഷ്യൻ പറഞ്ഞു, 3 വർഷമായി എന്നെ പരിഹസിച്ചവർക്ക്, നിന്ദിച്ചവർക്ക് ഞാൻ പ്രതിഫലം കൊടുക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഒരു പ്രതിഫലം കൂടാതെ നിങ്ങൾ എനിക്കത് സൗജന്യമായി തരുന്നു. അത് കേട്ടപാടെ ജ്ഞാനി ആ ശിഷ്യനെ മഹാജ്ഞാനികളുടെ നഗരത്തിലേക്ക് കയറ്റിവിട്ടു. അഹന്തയുടെ അവസാനത്തിലാണ് യഥാർത്ഥ ജ്ഞാനമിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അഹന്തയില്ലാത്ത മനസ്സ് അതിരില്ലാത്ത ആകാശം പോലെയാണ്.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിത.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ.
1: ഒരു പക്ഷേ നമുക്കല്പം അസ്വസ്ഥതയുണ്ടാക്കിയേക്കാവുന്ന, എന്നാൽ അങ്ങേയറ്റം സത്യസന്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയട്ടെ. മരണവും അതിനുശേഷമുള്ള നമ്മുടെ സ്ഥാനവും, മരണത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പാഠമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഒരു പത്രപരസ്യത്തിന്റെ കണക്കുകളിൽ തുടങ്ങി നമ്മുടെ വീട്ടിലെ മുറികളിൽ അവസാനിക്കുന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിക്കാം. ഒരു പ്രമുഖ പത്രത്തിന്റെ പരസ്യ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കണക്ക് നമ്മെ വലിയൊരു സത്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ നൽകുന്ന ചരമ പരസ്യത്തിന് ശേഷം ഒന്നാം ചരമ വാർഷികത്തിന് അത് നൽകാൻ തിരിച്ചെത്തുന്നത് വെറും 7% ആളുകൾ മാത്രമാണ്. രണ്ടാം വർഷം അത് 3% കുറയുന്നു. നമ്മളില്ലെങ്കിൽ ഈ ലോകം നിശ്ചലമാകുമെന്നും എല്ലാവരും നമ്മെ എക്കാലവും ഓർത്തിരിക്കുമെന്നുമുള്ളത് നമ്മുടെ വെറും തോന്നൽ മാത്രമാണെന്ന് ഈ കണക്കുകൾ പറയുന്നു. നാം പോയി കഴിഞ്ഞാൽ ഈ ലോകം അതിന്റെ വേഗതയിൽ തന്നെ മുന്നോട്ടു പോകും. നമ്മൾ ബാക്കി വെച്ച കസേരകളിൽ പുതിയ ആളുകൾ വന്നിരിക്കും. മരണം കഴിഞ്ഞ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു മനുഷ്യന്റെ ഭൗതികമായ അടയാളങ്ങൾ ആ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങും. നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പെട്ടെന്ന് മാറ്റപ്പെടും. മൊബൈൽ ഫോണും കാറും സ്വർണവുമൊക്കെ അടുത്ത അവധിക്ക് മുൻപേ അവകാശികൾ പകുത്തെടുക്കും. നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത നമ്മുടെ ഏതോ ഒരു ഫോട്ടോയായിരിക്കും ചിലപ്പോൾ മക്കൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ ജീവിച്ചിരുന്ന മുറി കുറച്ചുനാൾ തുണി ഉണക്കാനായി ഉപയോഗിക്കപ്പെട്ടേക്കാം. ഒടുവിൽ ആ വീട്ടിൽ നമ്മുടേതായി അവശേഷിക്കുന്നത് ഒരുപക്ഷെ നിറം മങ്ങിയ ഗ്ലാസുകളുള്ള ആ പഴയ കണ്ണട മാത്രമായിരിക്കും. മുറ്റത്ത് നാം നട്ടുനനച്ച ചെടികൾ മാത്രം നമ്മെ തിരയുന്നുണ്ടാകാം. പക്ഷെ അവരോട് ഇതൊന്നും പറയാൻ ആർക്കും കഴിയില്ലല്ലോ. സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരാൾ നമ്മുടെ പടം പങ്കുവച്ചേക്കാം. പക്ഷേ ഓർത്താലെന്ത്, ഓർത്തില്ലെങ്കിലെന്ത്? മരണമെന്നത് അനിവാര്യമായൊരു സത്യമാണെന്ന തിരിച്ചറിവ് നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ജീവിതത്തെക്കുറിച്ചാണ്. മരണത്തിന് ശേഷം നമ്മെ ആരോർക്കും എന്നതിനേക്കാൾ പ്രധാനം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആർക്കൊക്കെ വെളിച്ചമായി എന്നുള്ളതാണ്. മരണം ഉറപ്പായതുകൊണ്ട് തന്നെ ഈ ജീവിതം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നാം തിരിച്ചറിയണം. പരാതികൾക്കും പരിഭവങ്ങൾക്കും പകരം സ്നേഹപൂർവ്വം ജീവിക്കുക എന്നതിലാണ് കാര്യം. മരണം നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കാനാണ്. നാളെ നമ്മൾ ഓർമ്മിക്കപ്പെടുമോ എന്ന ആകുലതയേക്കാൾ ഇന്ന് നമ്മൾ ഒരാളോട് സ്നേഹത്തോടെ സംസാരിച്ചു എന്നതാണ് പ്രധാനം. സ്നേഹപൂർവ്വം ജീവിക്കുക, അത്രയുമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇട്ടുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൌഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിന്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസെസർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിന്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൌത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ UGC ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാര പത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം ദർശനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വരും തലമുറ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ കാതലായ ഭാഗം യുവശക്തിയാണ്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യൻ യുവത അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വായ്പകൾ ലഭ്യമാക്കി. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിന് യുവാക്കളെ കേന്ദ്ര ഗവൺമെന്റ് ശാക്തീകരിച്ചു. യുവാക്കൾ തൊഴിലന്വേഷകരല്ല, തൊഴിൽ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രയോജനം 60 ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിൽ 1.6 കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായി പ്രതിഭകളായ യുവാക്കളെ രാജ്യത്ത് വളർത്തിയെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൌഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതാ ശിശുവികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ശ്രീകല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ശ്രീകല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68 നിന്ന് 38. മന്ത്രി കെ മുരളീധരൻ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മുരളീധരന്റെ സന്ദർശനം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു MLA കൈമാറി. കുതിരവട്ടത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് MLAയുടെ നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അഭിനന്ദിച്ച മന്ത്രി വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലുകളും ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൌണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടുവായ 500,000 രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം ഫാമിലും പുനരധിവാസ

0: മേഖലയിലും പ്രശ്നം സൃഷ്ടിക്കുന്ന കാട്ടാനകളെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതിനുമായി തെർമൽ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഫെൻസിംഗുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തുന്നതിനും രാത്രികാല പെട്രോളിംഗിനും ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ, നൈറ്റ് വിഷൻ, തെർമൽ ബൈനോക്കുലർ, ക്യാമറ ട്രാപ്പ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും സംബന്ധിച്ച് പരിശീലനം നൽകി.
1: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻപിടിക്കാൻ അനുവാദമുണ്ട്. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി മീൻപിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട് അളാന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മേറിയ ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
2: ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്.
1: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൌഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ ഭാഗ്യയുടെ വീട് എന്ന കഥ കേൾക്കാം. ഭാഗ്യയുടെ വിരമിക്കൽ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച എല്ലാവരും എടുത്തു പറഞ്ഞത് അവളുടെ ഭാഗ്യത്തെക്കുറിച്ചാണ്. അവരുടെ അറിവിൽപ്പെട്ടിടത്തോളം പേരുപോലെ തന്നെ ഭാഗ്യമുള്ളവളാണ് അവൾ. വളരെ ചെറുപ്പത്തിലെ ജോലിയിൽ കയറി ഭർത്താവ് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഹൃദയശസ്ത്രക്രിയ വിദഗ്ധൻ, രണ്ട് ആൺമക്കൾ, ഒരാൾ അച്ഛനെപ്പോലെ ഡോക്ടർ, മറ്റേയാൾ സൈക്കോളജിസ്റ്റ്. രണ്ടുപേരുടെയും വിവാഹവും കഴിഞ്ഞു. അവളുടെ ജീവിതത്തെ അസൂയയോടെ നോക്കിക്കാണുന്നവരായിരുന്നു സഹപ്രവർത്തകരിൽ ഏറെയും. അവരുടെ സ്നേഹത്തിനും ആശംസകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭാഗ്യ പറഞ്ഞു തുടങ്ങി. ഭാഗ്യ എന്ന പേര് എനിക്കിട്ടത് അച്ഛനാണ്, പക്ഷെ എനിക്ക് ചേരുന്ന പേര് നിർഭാഗ്യ എന്നാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എൻ്റെ 15-ാം പിറന്നാളിനന്നാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ പിറന്നാളിന് വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സ് എനിക്ക് പാകമായിരുന്നില്ല. അതന്ന് തന്നെ മാറ്റി വാങ്ങിക്കണമെന്നും പിറ്റേന്ന് അതിട്ട് സ്കൂളിൽ പോകണമെന്നും ഞാൻ വാശി പിടിച്ചതുകൊണ്ടാണ് രാത്രി തന്നെ അച്ഛൻ അത് മാറ്റി വാങ്ങിക്കാനായി ടൗണിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ കുറേ പേർ സ്കൂട്ടർ തടഞ്ഞു നിർത്തി അച്ഛനെ കൊലപ്പെടുത്തുകയായിരുന്നു. ആള് മാറി ചെയ്ത കൊലപാതകം. ഞാൻ കാരണമാണ്, എൻ്റെ വാശി കാരണമാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അമ്മ എന്നെ വെറുത്തു. അമ്മയുടെ താലി അറുത്തവൾ എന്ന് മരണം വരെ അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹൃദയാഘാതത്തിന് അമ്മയെ ചികിത്സിച്ച ഡോക്ടറാണ് പിന്നീട് എൻ്റെ ഭർത്താവായത്. ഹൃദയരോഗികളുടെ കൺകണ്ട ദൈവമാണ് അദ്ദേഹം. പക്ഷേ ഭാര്യയ്ക്കൊരു ഹൃദയമുണ്ടെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അച്ഛനും അമ്മയുമില്ലാത്ത സുന്ദരിയായ പെണ്ണിനോട് ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ തോന്നിയ അടുപ്പം, അത് പ്രണയമൊന്നുമായിരുന്നില്ല. നമ്മുടെ എന്നൊരു വാക്ക് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൽ നിന്നും കേട്ടിട്ടില്ല. എൻ്റെ ജോലി, എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ സമയം, എൻ്റെ രോഗികൾ, എൻ്റെ വീട്, എൻ്റെ മുറി, എൻ്റെ സാധനങ്ങൾ, എൻ്റെ മക്കൾ, എന്നാൽ എൻ്റെ ഭാര്യ എന്നൊരിക്കൽ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരേ വീട്ടിൽ കഴിയുന്നു എന്നല്ലാതെ സ്നേഹമോ വെറുപ്പോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ പോലുമില്ലാത്ത മടുപ്പിക്കുന്ന ശൂന്യത മാത്രമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പരാതിയും പരിഭവുമില്ലാതെ ഇക്കാലം അത്രയും ഞാൻ ജീവിച്ചു എന്ന് പറയുവാൻ കഴിയുവോ എന്നറിയില്ല. മക്കളൊന്നും അറിയരുതെന്ന് എപ്പോഴും ആഗ്രഹിച്ചു. ഇപ്പോൾ അവർക്കവരുടേതായ ജീവിതമായി. ഭർത്താവ് ഉണ്ടായിട്ടും വിധവയെപ്പോലെയും മക്കളുണ്ടായിട്ടും അവരുടെ സ്നേഹം കിട്ടാതെയും വെറുതെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീജന്മങ്ങളുണ്ട്. ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയാത്തവർ. സ്വന്തം ദുഃഖങ്ങൾ ആരെയും പറഞ്ഞു മനസ്സിലാക്കുവാനോ പങ്കുവെക്കുവാനോ കഴിയാത്തവർ. ഇടയ്ക്കൊന്ന് മാറി നിൽക്കാൻ ഒരിടമില്ലാത്തവർ. മനസ്സിലെ വിങ്ങലുകളെല്ലാം വലിച്ചു വാരി പുറത്തു കളഞ്ഞിട്ട് എല്ലാം മറന്ന് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ കൊതിക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് വല്ലപ്പോഴും വന്ന് താമസിക്കാനുള്ള ഒരിടമുണ്ടാക്കലാണ് ഇനി എൻ്റെ ലക്ഷ്യം. തുല്യ ദുഃഖിതർക്ക് സന്തോഷിക്കാൻ ഒരിടത്താവളം. എൻ്റെ റിട്ടയർമെൻറ്റ് തുക ഞാൻ അതിനായി വിനിയോഗിക്കും. ഞാനതിന് എൻ്റെ വീട് എന്ന് പേരിടും. എൻ്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് സ്വന്തമായ ഒരിടമില്ലാത്ത ഏതൊരു സ്ത്രീക്കും അവിടേക്ക് വരാം. ഭാഗ്യ പറഞ്ഞു നിർത്തിയിട്ടും എല്ലാവരും അവളെ തന്നെ നോക്കിയിരുന്നു, കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12th വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ഒരു റിപ്പോർട്ട്.
2: ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സുവർണ അധ്യായം എഴുതി ചേർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കുന്നത്. 2014 May 26 അദ്ദേഹം ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 1952 May 13 ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 May 27 വരെ 4,398 ദിവസമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1947

0: കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം, ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റം എന്നിവ നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ഈ നാഴികക്കല്ല് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അഭിനന്ദന കത്തിൽ വ്യക്തമാക്കി. പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ അയച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിൻസെസർ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണപൂർത്തീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കുന്നതിനാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും ദേശീയ നേതാക്കളും 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൻഡിഎ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവാക്കൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. വർദ്ധിച്ചുവരുന്ന അസംസ്കൃത എണ്ണവിലയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി എണ്ണ വിപണന കമ്പനികൾക്ക് ഏകദേശം 1.23 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആദ്യ 78 ദിവസത്തേക്കാണ് ഈ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സമ്മർദ്ദത്തിലല്ലെന്നും സർക്കാർ അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഈ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓപ്പൺ ഹൌസ് ചർച്ച സംഘടിപ്പിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സൈബർ തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയിൽ കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ ഇന്ത്യക്കാർക്ക് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായി ചർച്ചയിൽ അധ്യക്ഷത വഹിച്ച NHRC ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ അറിയിച്ചു. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 30-ൽ അധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പുറത്തുവിടുന്ന വ്യാജ വാർത്തകളും വീഡിയോകളും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ഇത്തരം പ്രവൃത്തികളിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു.
2: പാകിസ്ഥാൻ കി ഓർ സേ ഫർജി ഖബറോ ഓർ വീഡിയോ കാ എക് സിൽസില ലഗാതാർ ദേഖ്നേ കോ മിലാ ഹൈ യേ അപ്നീ വിഫൽതാഓ കോ ഛിപാനേ ഓർ അപ്നേ മാനവധികാരോ കേ ഉല്ലംഘൻ ഹനൻ സേ ധ്യാൻ ഭട്കാനേ കാ പാകിസ്ഥാൻ കാ ഹതാശാ പൂർണ പ്രയാസ് ഹൈ.
1: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് നിരോധനം ബാധകമല്ല. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: ആറ് ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്യും. പിന്നീട് ഈ മാസം 14 മുതൽ 16 വരെ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. സ്ലോവാക്കിയയുടെ 1993 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ തീരത്ത് വെച്ച് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരും രക്ഷപ്പെട്ടതായി സൈന്യം അറിയിച്ചു. US ഹെലികോപ്റ്റർ ലക്ഷ്യപ്പെട്ട് നടത്തിയ ആക്രമണമാണോ ഇതെന്ന് വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് എ പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയെ ശ്രീലങ്ക എയെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ ശ്രീലങ്കയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 269 റൺസിന് പുറത്തായി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാൻ എയെ നേരിടും. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ 2020 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. ദീർഘമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസൺ മുന്നിൽ കണ്ട് പരിക്കുകളിൽ നിന്ന് പൂർണ്ണ മുക്തി നേടാൻ സിറാജിന് വിശ്രമം അനുവദിക്കാൻ മെഡിക്കൽ സംഘവും ടീം മാനേജ്മെന്റും നിർദ്ദേശത്തിനെ തുടർന്നാണ് തീരുമാനം. സിറാജിന് പകരം കർണാടക പേസർ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. പരിണാമ സിദ്ധാന്തം അഥവാ എവല്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു അധ്യാപകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കൗതുകം തോന്നും. ഇത് ശരിക്കും രണ്ട് വിരുദ്ധ ധ്രുവങ്ങൾ ഒന്നിച്ചു ചേരുന്നത് പോലെയാണ്. ഒരു വശത്ത് ജീവനുണ്ടായത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതിയിൽ നടന്ന മാറ്റങ്ങൾ വഴിയാണ് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. മറുവശത്ത് എല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരു ശക്തി സൃഷ്ടിച്ചതാണ് എന്ന വിശ്വാസത്തിന്റെ ഭാഗമായ പ്രാർത്ഥനയും. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യുക എന്നതാണ്. തെളിവുകളില്ലാത്ത ഒന്നിനെയും ശാസ്ത്രം കണ്ണടച്ച് വിശ്വസിക്കില്ല. എന്നാൽ പ്രാർത്ഥനയും വിശ്വാസവും നിലനിൽക്കുന്നത് തന്നെ ചോദ്യം ചെയ്യാത്ത സമർപ്പണത്തിലാണ്. അതുകൊണ്ട് തന്നെ വാനരനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ശാസ്ത്രം എന്നത് കേവലം പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള വിവരങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. പരിണാമം പഠിപ്പിക്കുന്ന അധ്യാപകൻ അത് തന്റെ ജീവിത വീക്ഷണമായി കാണുന്നില്ല എന്നതാണ് ഇവിടെ സംഭവിക്കുന്ന വൈചിത്ര്യം. ശാസ്ത്രം ഒരു ചിന്താരീതിയാണ്. ആ ചിന്താരീതി കൈമുതലായുള്ള ഒരാൾക്ക് പ്രകൃതിയുടെ അത്ഭുതങ്ങളെ വിശദീകരിക്കാൻ മറ്റൊരു അദൃശ്യശക്തിയുടെ സഹായം വേണ്ടിവരില്ല. കാരണം പരിണാമം എന്ന പ്രക്രിയ തന്നെ എത്രത്തോളം വിസ്മയകരമാണെന്ന് ശാസ്ത്രം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഒരു അധ്യാപകന്റെ ജോലി അറിവ് പകരുക എന്നത് മാത്രമല്ല, കുട്ടികളിൽ യുക്തിബോധം വളർത്തുക എന്നതുകൂടിയാണ്. ക്ലാസ് മുറികളിൽ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ അത് തെളിവുകളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാകണം. വിശ്വാസം എന്നത് ഒരാളുടെ സ്വകാര്യമായ ഇഷ്ടമാകാം. എന്നാൽ ശാസ്ത്രത്തിന്റെ ക്ലാസ്സിൽ യുക്തിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം നൽകേണ്ടത്. വരും തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടത് കാര്യങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനാണ്. അറിവിന്റെ വെളിച്ചത്തിൽ ഇരുട്ട് നീക്കാൻ ശ്രമിക്കുമ്പോൾ ആ വെളിച്ചം പകരുന്നത് യുക്തിബോധത്തിലൂടെയാകണം. അപ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ പൂർണമായ അർത്ഥത്തിൽ വിജയിക്കുന്നത്. പരിണാമം അഥവാ എവോല്യൂഷൻ എന്നത് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു കയറുന്ന ഏണിയല്ല, മറിച്ച് അനന്തമായി പടർന്നു പന്തലിക്കുന്ന ഒരു മഹാപുരാതന വൃക്ഷമാണ് എന്ന തിരിച്ചറിവാണ് ആധുനിക ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പൂർണത കൈവരിക്കുമെന്നും ആ പൂർണതയുടെ അത്യുന്നതിയിലാണ് മനുഷ്യൻ നിൽക്കുന്നത് എന്നുമുള്ള ധാരണ ശാസ്ത്രീയമായി തെറ്റാണ്. പരിണാമം എന്നത് ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ അല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായവ അതിജീവിക്കുന്ന ഒരു നിരന്തര പ്രക്രിയയാണ്. ഏത് ജീവിക്കാണോ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ജീവിച്ച് പ്രജനനം നടത്താൻ കൂടുതൽ സാധിക്കുന്നത്, ആ ജീവിയുടെ സ്വഭാവ ഗുണങ്ങൾ വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇവിടെ അഡ്വാൻസ്ഡ് ആയ ജീവി എന്നൊരു സങ്കല്പമില്ല, മറിച്ച് ഓരോ ജീവിയും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി ഏറ്റവും നന്നായി ഇണങ്ങിച്ചേർന്നവരാണ്.

മനുഷ്യനാണ് ഏറ്റവും പൂർണനായ ജീവി എന്ന അവകാശവാദത്തെ ശാസ്ത്രം ചോദ്യം ചെയ്യുന്നത് പ്രകൃതിയിലെ മറ്റ് ജീവികളുടെ അതിശയകരമായ അതിജീവന ശേഷികൾ ചൂണ്ടിക്കാട്ടിയാണ്. മനുഷ്യൻ ജനിക്കുന്നതിനും കോടിക്കണക്കിനു വർഷങ്ങൾക്കും മുൻപേ ഭൂമിയിലുള്ള ബാക്ടീരിയകൾ, നാം ഇല്ലാതായാലും കോടിക്കണക്കിന് വർഷങ്ങൾ കൂടി ഇവിടെ അതിജീവിക്കാൻ പ്രാപ്തരാണ്. ന്യൂക്ലിയർ റേഡിയേഷനെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ള പാറ്റകളും നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങൾ വീണ്ടും മുളപ്പിക്കാൻ കഴിവുള്ള ജീവികളും പ്രകൃതിയിലുണ്ട്. ഇന്ദ്രിയ അനുഭവങ്ങളുടെ കാര്യമെടുത്താൽ മനുഷ്യൻ പല ജീവികൾക്കും പിന്നിലാണ്. വവ്വാലുകളുടെ എക്കോലൊക്കേഷൻ, നായകളുടെ ഘ്രാണശക്തി, പക്ഷികളുടെ മാഗ്നറ്റിക് നാവിഗേഷൻ എന്നിവയൊന്നും മനുഷ്യന് അവകാശപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ ആരാണ് കൂടുതൽ പുരോഗമിച്ചവർ എന്ന ചോദ്യം അർത്ഥശൂന്യമാണ്. കാരണം ഓരോ ജീവിയും അവരുടേതായ രീതിയിൽ അതിജീവനത്തിന്റെ വിസ്മയങ്ങളാണ്. മനുഷ്യൻ ഒരു പരിണാമ വൃക്ഷത്തിലെ ഒരു ചെറിയ ചില്ല മാത്രമാണ്. ഭാഷ, അബ്സ്ട്രാക്ട് തിങ്കിങ്, സാങ്കേതിക വിദ്യ, സങ്കീർണമായ സംസ്കാരം എന്നിവ മനുഷ്യനെ സവിശേഷമാക്കുന്നുണ്ടെങ്കിലും പരിണാമം മനുഷ്യനിൽ അവസാനിക്കുന്നു എന്നോ മനുഷ്യനാണ് ഇതിന്റെ ലക്ഷ്യമെന്നോ കരുതുന്നത് ശാസ്ത്രീയമല്ല. പരിണാമത്തിന് ഒരു അവസാനഘട്ടമില്ല. സാഹചര്യം മാറുന്നതനുസരിച്ച് അത് തുടർന്നുകൊണ്ടേയിരിക്കും. പരിണാമത്തിന്റെ ചരിത്രത്തിലെ കൗതുകകരമായ വൈരുദ്ധ്യം എന്തെന്നാൽ ഭൂമിയിലെ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ താനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് ചിന്തിക്കുന്ന ഏകവർഗം മനുഷ്യൻ മാത്രമാണ് എന്നതാണ്. ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ശാസ്ത്രീയ സത്യത്തെക്കാൾ ഉപരിയായി മനുഷ്യന്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒന്നാണ്. പ്രപഞ്ചത്തിന്റെ വിശാലമായ ക്യാൻവാസിൽ മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണെന്നും പൂർണതയല്ല മറിച്ച് പൊരുത്തപ്പെടലാണ് അതിജീവനത്തിന്റെ താക്കോലെന്നും മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥ ശാസ്ത്രബോധം ആരംഭിക്കുന്നത്. ദൈവമുണ്ട് എന്നത് എന്റെ വിശ്വാസമാണ്. എന്നാൽ ദൈവമില്ല എന്നത് എന്റെ അറിവാണ്. ഒറ്റനോട്ടത്തിൽ വൈരുദ്ധ്യമെന്ന് തോന്നിക്കാവുന്ന ഈ വരികൾക്കിടയിൽ മനുഷ്യ മനസ്സിന്റെ സങ്കീർണമായ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. വിശ്വാസത്തിന്റെ ആകാശം എത്രത്തോളം വിസ്തൃതമാണോ അത്ര തന്നെ ദൃഢമാണ് അറിവിന്റെ ഭൂമിയും. ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതമെന്നത് യുക്തിയുടെയും വികാരത്തിന്റെയും മനോഹരമായൊരു ബാലൻസിംഗ് ആക്ടാണ്.

എന്താണ് വിശ്വാസം? അത് തെളിവുകൾ ആവശ്യമില്ലാത്ത ഒന്നാണ്. പ്രതിസന്ധികളിൽ തളരുമ്പോൾ മനസ്സിന് പിടിച്ചു നിൽക്കാൻ നൽകുന്ന ഒരു ഊന്നുവടി, അല്ലെങ്കിൽ അദൃശ്യമായ ഒരു തണൽ. മനുഷ്യൻ തന്റെ ഭയങ്ങളെയും പ്രതീക്ഷകളെയും ഒരു സങ്കല്പത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ ദൈവം ജനിക്കുന്നു. അതൊരു വ്യക്തിപരമായ അനുഭവമാണ്. എന്നാൽ അറിവ് അങ്ങനെയല്ല, അത് കഠിനമാണ്, വസ്തുതാപരമാണ്. ശാസ്ത്രീയമായ തെളിവുകളും യുക്തിപരമായ വിശകലനങ്ങളും കൊണ്ട് നാം നേടിയെടുക്കുന്ന ഒന്നാണ് അറിവ്. ഈ ലോകം എങ്ങനെ ചലിക്കുന്നുവെന്നും ജീവൻ എങ്ങനെ പരിണമിച്ചുവെന്നും പഠിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുത പ്രവർത്തകന്റെ സാന്നിധ്യമില്ലാതെ തന്നെ പ്രകൃതി സ്വയം വിശദീകരിക്കപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് ദൈവമില്ല എന്ന അറിവ്. ഒരു വ്യക്തി ഒരേ സമയം വിശ്വാസിയാകുന്നത് തന്റെ വൈകാരികമായ ആവശ്യങ്ങൾക്കോ സംസ്കാരത്തിന്റെ ഭാഗമായോ ആകാം. എന്നാൽ അയാൾ ഒരു ശാസ്ത്രബോധമുള്ള മനുഷ്യനാകുമ്പോൾ തന്റെ അറിവുകൊണ്ട് പ്രപഞ്ചത്തെ അളക്കുമ്പോൾ അവിടെ ദൈവത്തിന് സ്ഥാനമില്ലെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. അറിവ് പ്രകാശമാണ്, അത് ഇരുളടഞ്ഞ നിഗൂഢതകളെ ഇല്ലാതാക്കുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെയും പ്രപഞ്ചരഹസ്യങ്ങളെയും ശാസ്ത്രം ഒന്നൊന്നായി അഴിച്ചെടുക്കുമ്പോൾ പണ്ട് ദൈവം ചെയ്തിരുന്ന ജോലികളെല്ലാം ഭൗതിക നിയമങ്ങൾ ഏറ്റെടുക്കുന്നതായി നാം കാണുന്നു. ഈ അറിവുള്ള ഒരാൾക്ക് ലോകത്തെ കാണാൻ മറ്റൊരു കണ്ണാടിയുടെ ആവശ്യമില്ല. ദൈവമില്ല എന്ന അറിവ് ഒരാളെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാക്കുന്നു എന്നതാണ് സത്യം. എല്ലാം വിധിയാണെന്നോ അല്ലെങ്കിൽ ഒരു ഉയർന്ന ശക്തി എല്ലാം നോക്കിക്കൊള്ളുമെന്നോ വിശ്വസിക്കുന്നതിനേക്കാൾ തന്റെ ജീവിതവും ഈ ലോകത്തിന്റെ നിലനിൽപ്പും സ്വന്തം കൈകളിലാണ് എന്ന തിരിച്ചറിവ് ആ അറിവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പ്രാർത്ഥനകളെക്കാൾ പ്രവൃത്തികൾക്കും അത്ഭുതങ്ങളെക്കാൾ അധ്വാനത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ജീവിത ശൈലി ആ അറിവ് നമുക്ക് നൽകുന്നു. ചുരുക്കത്തിൽ, വിശ്വാസം എന്നത് മനസ്സിന്റെ ഒരു സാന്ത്വനമായിരിക്കുമ്പോഴും അറിവെന്നത് ബുദ്ധിയുടെ തെളിച്ചമാണ്. ഈ അറിവിനെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ലോകത്തെ അതിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തോടെ കാണാൻ കഴിയും. അമാനുഷിക ശക്തികളിലല്ല, മറിച്ച് മനുഷ്യന്റെ കഴിവിനും സഹജീവി സ്നേഹത്തിനും യുക്തിചിന്തയ്ക്കുമാണ് പ്രാധാന്യമെന്ന് ആ അറിവ് നമ്മെ പഠിപ്പിക്കുന്നു. നിഗൂഢതകളുടെ മറ നീക്കി അറിവിന്റെ വെളിച്ചത്തിൽ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും വലിയ വിസ്മയം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏത് പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ വികാരമാണ് സഹാനുഭൂതി. മറ്റൊരാളുടെ ഹൃദയമിടിപ്പുകൾ സ്വന്തം നെഞ്ചിലേറ്റുന്ന, ലോകത്തെ അവരുടെ കണ്ണുകളിലൂടെ കാണാൻ പ്രേരിപ്പിക്കുന്ന ആ അത്ഭുത വിദ്യ. എന്നാൽ അതിരുകടന്ന ഈ സഹാനുഭൂതി പലപ്പോഴും ആ വ്യക്തിയെ വൈകാരികമായ ഒരു പ്രതിസന്ധിയിലെത്തിക്കാറുണ്ട്. ആരെയും വെറുക്കാൻ കഴിയില്ല എന്നതാണത്. സാധാരണയായി വെറുപ്പിനെ നാം ഒരു നിഷേധാത്മക വികാരമായാണ് കാണാറുള്ളത്. എന്നാൽ മനഃശാസ്ത്രപരമായി നോക്കിയാൽ വെറുപ്പിന് ഒരു സംരക്ഷണ സ്വഭാവമുണ്ട്. നമ്മെ വേദനിപ്പിക്കുന്നവരിൽ നിന്നും മുറിപ്പെടുത്തുന്ന ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ഒരു സുരക്ഷാ കവചമായി വെറുപ്പ് പ്രവർത്തിക്കാറുണ്ട്. ഒരു വ്യക്തി നമ്മോട് അന്യായം ചെയ്യുമ്പോൾ അവരോടുള്ള വെറുപ്പ് അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ നമ്മെ സഹായിക്കുന്നു. സഹാനുഭൂതി അധികമുള്ളവർക്ക് ഈ പ്രതിരോധ കോട്ട പണിയാൻ കഴിയില്ല. അവർക്ക് ലോകം നന്മയുടെയും തിന്മയുടെയും പോരാട്ടമല്ല, മറിച്ച് മുറിവേറ്റ മനുഷ്യഹൃദയങ്ങളുടെ ഒരു വലിയ ചിത്രമാണ്. ഒരാൾ തങ്ങളെ വേദനിപ്പിച്ചാൽ പോലും അയാൾക്കങ്ങനെ ചെയ്യേണ്ടി വന്ന സാഹചര്യത്തെയും അയാളുടെ ഉള്ളിലെ വേദനയും വായിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഈ മനസ്സിലാക്കൽ പലപ്പോഴും അവരോട് വെറുപ്പ് തോന്നുന്നതിന് തടസ്സമാകുന്നു. തങ്ങളെ കുത്തിനോവിച്ച കൈകളിലെ തഴമ്പുകളെക്കുറിച്ച് അവർ വേവലാതിപ്പെടുന്നു. വെറുപ്പില്ലാത്ത ഇടങ്ങളിൽ അതിർവരമ്പുകൾ ഉണ്ടാകില്ല. സഹാനുഭൂതി അധികമുള്ളവർ നിരന്തരം ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ വേദനകളിൽ ഇടകലരുമ്പോൾ സ്വന്തം ആത്മാവിലേൽക്കുന്ന മുറിവുകൾ അവർ ശ്രദ്ധിക്കാറില്ല. ഇത്രയും മതി എന്ന് പറയാൻ കഴിയാത്തത് അവരെ നിരന്തരമായ വൈകാരിക ചൂഷണങ്ങൾക്ക് ഇരയാക്കിയേക്കാം. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാൻ അവർ മറന്നുപോകുന്നു. ഇതൊരു ദൗർബല്യമായി തോന്നാമെങ്കിലും ഇത്തരക്കാരാണ് ലോകത്തെ ഇന്നും സ്നേഹത്തിന്റെ നൂലുകൊണ്ട് ബന്ധിപ്പിക്കുന്നത്. വൈരാഗ്യത്തിന്റെ നിയമങ്ങളെ ലംഘിക്കാനും പ്രതികാരത്തിന്റെ പുസ്തകം അടച്ചുവെക്കാനും ഇവർക്ക് മാത്രമേ സാധിക്കൂ. ഒരു മനുഷ്യനും വെറുക്കപ്പെടേണ്ടവനല്ല, മറിച്ച് മനസ്സിലാക്കപ്പെടേണ്ടവനാണ് എന്ന ചിന്താധാരയാണ് ലോകത്തിന് ഇന്നും മനുഷ്യത്വത്തിലുള്ള വിശ്വാസം നിലനിർത്താൻ സഹായിക്കുന്നത്. സഹാനുഭൂതിയുള്ളവർ ലോകത്തിന്റെ മഹത്തായ ശക്തിയാണ്. എന്നാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ തന്നെ സ്വന്തം മനസ്സിനോടും അല്പം കരുണ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. തങ്ങളെ തന്നെ സ്നേഹിക്കാനും സ്വന്തം മുറിവുകൾ ഉണങ്ങാൻ സമയം മാറ്റിവെക്കാനും ഇവർക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ആ കരുണയുടെ ഉറവ വറ്റാതെ നിലനിൽക്കുകയുള്ളൂ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഹലോ,
2: ആൾക്കാർ വളഞ്ഞിട്ടുണ്ട്. താൻ ഉടനെ ഇങ്ങോട്ട് വരണം.
1: ഞാൻ എന്താ വരുന്നു?
3: എന്താ ചയ, എന്താ പ്രശ്നം?
1: ഒന്നുമില്ല. നീ ഭാസയോട് ടെമ്പോ ഇറക്കാൻ പറ. എന്താടാ ഇവിടെ ബഹളം? എന്തിനാ നീയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന്?
4: ഈ വീട്ടിലൊരാൾ കയറിന്റെ മോലാടി, അവനെ പിടിവിടാനാ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ. ആണുങ്ങളില്ലാത്ത ഒരു വിധവയുടെ വീട്ടിലെ പാതിരാക്കി സ്ഥിരമായിട്ട് വന്നു പോകുന്നത് ആരാണെന്നൊന്ന് അറിയണമല്ലോ.
1: നീയൊക്കെ ആരാ? ഇവിടുത്തെ സദാചാര കമ്മിറ്റിയോ? എനിക്ക് വേണ്ടപ്പെട്ട വീടാ. ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും കാണും. നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല.
4: അപ്പോ മോലാളിക്കും പങ്കുള്ള കച്ചവടം അല്ലയോ?
1: ഒന്നാണ്, ഞാൻ ഒറ്റ ഒരു തന്നെ എന്നോട് ചോദിക്കില്ല. നീയൊക്കെ നിന്റെ അച്ഛൻ പറ്റിപ്പോയി സദാചാരം ഉണ്ടാക്കണം. വണ്ടി
5: മാറ്റിയിടാ.
1: കോപ്പെ, താനൊരു മന്ത്രിയാണെന്ന് ആലോചിക്കണം.
2: എടോ, പെട്ടെന്നുള്ള പ്രോഗ്രാമായിരുന്നു, അതുകൊണ്ടാ തന്നെ അറിയിക്കാൻ.
1: തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കിലേ ഒന്ന് ആലോചിച്ച് നോക്ക്. നാറ്റ കേസല്ലേ. താൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ സ്ഥലം വിടണം. താൻ സ്റ്റേറ്റ് കാറിലാണോ പോയത്?
2: അല്ല, കണ്ണൻ എന്നെ കൊണ്ടുവിട്ടത്.
1: അവന്റെ കാറിലോ? എന്റെ ഡി കെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, താൻ ഇറങ്ങ.
3: മിസ്റ്റർ കണ്ണൻ, എന്നോടുള്ളത് തുറന്നു പറയണം, മറച്ചു വെക്കേണ്ട ആവശ്യമില്ല.
6: ഡി കെ മിനിസ്റ്റർ എന്നോട് ആ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവിട്ടു. മറ്റൊന്നും എനിക്കറിയില്ലായിരുന്നു മാഡം. ഇന്ന് കാലത്താണ് ഞാൻ അറിയുന്നത് ആൾക്കാർ വളഞ്ഞെന്നും പ്രശ്നമായെന്നും. മിനിസ്റ്ററാണ് അകത്തുണ്ടായിരുന്നെന്ന് ആര് പറഞ്ഞിട്ടില്ല. കുറച്ചു നാളായി തുടങ്ങിയിട്ട് നെട്ടൂരാനാണ് ഇതിൽ കൂട്ടു നിൽക്കുന്നത്. ഡി കെ മിനിസ്റ്ററുമായുള്ള നെട്ടൂരാന്റെ ബന്ധത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പരാതികൾ കൂടുന്നുണ്ട്.
3: ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്ക് നാട്ടിൽ നടക്കുന്ന രഹസ്യങ്ങൾ ചോർത്തി തരാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കൂടെയുണ്ട്. ഈ നാറിയ വിവരം ഞാൻ അങ്ങനെ അറിഞ്ഞതല്ല. എന്താണ് നിങ്ങൾ ഈ തെറുതിയിൽ ഒപ്പിട്ട് തള്ളുന്നത്? എന്റെ തലയിലെടുത്തോ.
2: എന്താ നിനക്ക് ഇപ്പൊ അറിയേണ്ടത്?
3: സ്റ്റെല്ല നിങ്ങളുടെ ആരാ? കാമുകിയോ, രണ്ടാം ഭാര്യയോ, അതോ വെപ്പാട്ടിയോ? വ്യവസായ മന്ത്രി ഡി കെയുടെ ടൂർ പ്രോഗ്രാമിലെ ലഞ്ചും റെസ്റ്റും ഒരു തേവിടിച്ച് പുരയിലാണെന്ന് നാട്ടുകാരറിഞ്ഞാലുള്ള എന്റെ ഗതികേടിനെ പറ്റി നിങ്ങൾ ഓർത്തില്ല?
2: ഒന്നും ഓർക്കാതെ പറ്റിപ്പോയൊരു തെറ്റാണ്. നീ ഇപ്പൊ തേവിടിച്ചെന്ന് വിളിച്ച പാവം സ്റ്റെല്ല. എനിക്ക് പറയാനുള്ളത് സമാധാനമായിട്ട് നീ ഒന്ന് കേൾക്കണം. സേതു, എനിക്ക് സ്റ്റെല്ലയിൽ ഒരു കുട്ടിയുണ്ട്. ഒളിവിൽ പറ്റിപ്പോയ ആ വലിയ തെറ്റിന് ഒളിവിലെങ്കിലും എനിക്ക് പരിഹാരം കണ്ടേ പറ്റൂ. സേതു, നീ എന്നെ മനസ്സിലാക്കണം.
3: ഒളിവ് കാലത്ത് നിങ്ങൾ സ്റ്റെല്ലയുമായി ബന്ധപ്പെട്ടത് എനിക്ക് മനസ്സിലാക്കാം. അതിലൊരു കുട്ടി ഉണ്ടായത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു സ്ത്രീയുമായി നിങ്ങൾ ബന്ധപ്പെടാനും അവളുടെ വീട്ടിൽ കൂട്ടടക്കാനും ഈ സേതുലക്ഷ്മി സമ്മതിക്കില്ല. യെസ്, ഐ മീൻ ഇറ്റ്.
2: നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം.
3: പറ്റില്ല, എനിക്ക് സംസാരിക്കണം.
2: എനിക്ക് കേൾക്കണ്ട.
3: എനിക്ക് സംസാരിക്കണം.

0: നമസ്കാരം സാർ. ആ മിനിസ്റ്റർ അല്ലേ? ഉണ്ട്.
1: യെസ്.
2: ഗുഡ് മോർണിംഗ്.
1: ആ കുറ്റി അങ്ങോട്ടേക്ക്. മുഖവരയില്ലാതെ കാര്യം അങ്ങ് നേരിട്ട് പറയാം. എന്റെ ഭർത്താവിന് വഴിതെറ്റിക്കുന്നത് നിങ്ങളാണ്.
2: മനസ്സിലായില്ല.
1: സ്റ്റെല്ലയുമായുള്ള ഡിക്കയുടെ ബന്ധത്തിന് നെട്ടൂരം കൂട്ടു നിൽക്കരുത്. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്.
2: എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിയാണോ അതോ സഖാവ് സേതുവാണോ?
1: എങ്ങനെ വേണമെങ്കിലും എടുക്കാം.
2: ഹോം മിനിസ്റ്റർ ഓർഡർ ആണെങ്കിൽ അത് കേൾക്കാൻ നെട്ടൂരാൻ നിങ്ങളുടെ ഓർഡറിലേയല്ല. സഖാവ് സേതുവിനെ കേൾക്കാനാണെങ്കിൽ ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്കോ ഡി കെക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഡി കെക്ക് സ്റ്റെല്ലയോടുള്ളത്. എന്തിന്? സേതുവിന് പോലും സേതുവിനറിയാമോ? ഡി കെ ജയിലിൽ നിന്നിറങ്ങി സേതുവിനെ കെട്ടുന്നതിന് മുമ്പ് സ്റ്റെല്ലയെ കണ്ടിരുന്നെങ്കിൽ ഡി കെ സേതുവിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു.
1: അതൊന്നും എനിക്ക് കേൾക്കണ്ട. നെട്ടൂരാൻ കൂട്ടുനിന്നില്ലെങ്കിൽ ഡി കെ ആ വീട്ടിൽ പോവില്ല.
2: പോവും. സേതു സ്റ്റെല്ല പ്രസവിച്ച ഡി കെയുടെ മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട്. തീർച്ചയായും ഡി കെ പോകും. ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ കൂട്ടു നിൽക്കാൻ മറ്റു പലരുമുണ്ട്. അവർ ഡി കെ ഒറ്റുകൊടുക്കും. ഈ ബന്ധം നാട്ടിലറിയും. ഡി കെ നാറും.
1: കണ്ണനും ഡി കെയുടെ സുഹൃത്താണ്. ഡി കെയുടെ പോക്ക് ശരിയല്ലെന്ന് എന്നോട് വന്ന് പറയാൻ കണ്ണന് തോന്നിയല്ലോ.
2: എന്നെയും കണ്ണനെയും ഒരുപോലെ കാണുന്നത് സേതുവിന്റെ കാഴ്ചയ്ക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ്.
1: എന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല.
2: ഉണ്ട്. അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു സേതുലക്ഷ്മിക്ക്. കണ്ണൻ മുതലാളിക്ക് വ്യവസായ മന്ത്രി ഡി കെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഇനി അവൻ ആവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി ആഭ്യന്തരമന്ത്രിയുടെ സഹായമാണ്.
1: എല്ലാരെയും എനിക്കറിയാം നെട്ടൂരാ മുതലാളി. ഏതോ കഥയിലെ എന്നോ മരിച്ചൊരു കഥാപാത്രത്തെ പൊക്കിയെടുത്ത് വികാര പ്രകടനം നടത്തുന്ന നിങ്ങൾ എന്തിനാ ഈ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കുന്നത്? വ്യവസായ മന്ത്രിയെ കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നത് നേടാൻ വേണ്ടി, നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി.
2: മന്ത്രിയുടെ ഇരട്ട ബന്ധത്തിന് കൂട്ടു നിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് നെട്ടൂരാൻ ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കിയത്, എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിനറിയാമോ, നിങ്ങൾ മന്ത്രി മന്ദിരത്തിൽ പൊറുതിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴുപട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ. എനിക്കാരെയൊന്നും ബോധിപ്പിക്കണ്ട, എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഞാൻ ചെയ്യും. മന്ത്രി കസേരയിലിരുന്നുകൊണ്ട് സേതു നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല, അത് മറക്കരുത്.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മനുഷ്യൻ ചിന്തകളിലൂടെയാണ് പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നത്. ശുഭചിന്തകളും അശുഭചിന്തകളും ഒരുവന്റെ പെരുമാറ്റത്തെ തന്നെ ബാധിക്കുന്നതാണ്. അശുഭചിന്തകൾ അഥവാ നെഗറ്റീവ് ചിന്തകളുള്ള ആളിന്റെ ആത്മവിശ്വാസം വളരെ താഴെയായിരിക്കും. ക്രിയാത്മക ചിന്തകൾ അഥവാ പോസിറ്റീവ് ചിന്തകളുള്ള ആളിന്റെ ആത്മവിശ്വാസം ഉയർന്നതായിരിക്കും. ഒരു വാഹനം ഓടിക്കാൻ തുടങ്ങുന്നത് നെഗറ്റീവ് ചിന്തയുള്ള ആളാണെങ്കിൽ വാഹനം മുന്നോട്ടെടുത്താൽ എവിടെയെങ്കിലും ഇടിച്ചാലോ, ബ്രേക്ക് ഡൗൺ ആയാലോ, ഇന്ധനം തീർന്നു പോയാലോ, ഇങ്ങനെ ഒരുപടി ചിന്തകളാവും ഉണ്ടാവുക. അതിനാൽ വാഹനം ഓടിക്കാൻ ധൈര്യപ്പെടില്ല. അഥവാ ഓടിക്കേണ്ടി വന്നാൽ അത് ഏതെങ്കിലും അപകടത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇത് സംഭവിക്കുന്നത് വ്യക്തിയുടെ ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടാണ്. നേരെ മറിച്ചും പറയാം, ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അശുഭചിന്തകൾ വർദ്ധിക്കുന്നത്. നെഗറ്റീവ് ചിന്തകൾ പോലെ ആത്മവിശ്വാസത്തെ തകർത്തു കളയുന്ന ഒന്നാണ് പെർഫെക്ഷനിസം. ഞാൻ ചെയ്യുന്നതെല്ലാം പരിപൂർണമായിരിക്കണം, അല്ലെങ്കിൽ പരിപൂർണമായത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളിലും അപൂർണത ഇക്കൂട്ടർക്ക് സഹിക്കാനാവില്ല. ഒന്ന് തെറ്റിയാൽ സകലതും നശിച്ചു എന്നാണ് ഇങ്ങനെയുള്ളവരുടെ ചിന്ത. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അവരത് ശ്രദ്ധിക്കാതെ തള്ളിക്കളയുമോ, തന്നെ കളിയാക്കുമോ, അവരെന്തെങ്കിലും ചോദിച്ചാൽ തനിക്ക് ഉത്തരമില്ലാതെ വരുമോ, അവിടെ താൻ പതറിപ്പോയാൽ പിന്നെ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, താൻ ഭൂമിയിലേക്ക് താണു പോകും പോലെ ആവില്ലേ, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തകളുള്ളവർ ഒരു കാര്യവും പറയാനും ചെയ്യാനും തയ്യാറാവില്ല. പൂർണതയെക്കുറിച്ചുള്ള ധാരണകളും ചിന്തകളും അതിലെത്താൻ കഴിയുമെന്ന ഭയവും വ്യക്തിയിൽ ആകുലത സൃഷ്ടിക്കും. അതിനാൽ ഒരു കാര്യവും സ്വന്തമായി ചെയ്യാൻ ഇക്കൂട്ടർ തയ്യാറാവില്ല. ഓരോ അവസരങ്ങൾ അവർ മാറ്റിവെക്കും തോറും

ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ ആരാണ് എന്ന വ്യക്തമായ ബോധ്യമില്ലാത്തത് ആത്മവിശ്വാസക്കുറവിന് കാരണമാണ്. ആനയ്ക്ക് ആനയുടെ വലുപ്പമറിയില്ല എന്ന ചൊല്ലുപോലെയാണ് ചിലരുടെ കാര്യം. തങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ബോധ്യവും മതിപ്പുമില്ലാത്തവരാണ് ഇങ്ങനെയുള്ളവർ. ഏത് കാര്യം ചെയ്യേണ്ടി വന്നാലും ഞാൻ പോരാത്തവൻ എന്നാണ് ഇവരുടെ ചിന്ത. കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവരെക്കൊണ്ടൊന്നും ചെയ്യിക്കാതെ മാതാപിതാക്കൾ എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണ്. സ്വയമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആവശ്യമായ പരിഗണനയും പ്രോത്സാഹനവും ലഭിക്കാതെ വരുമ്പോൾ ആത്മവിശ്വാസം തകരും. ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളുടെ ഗുണം മറ്റൊരാൾ തട്ടിയെടുക്കുമ്പോൾ സ്വയം മതിപ്പ് നഷ്ടമാകും. ഓരോ പ്രായത്തിനും അതിനനുസൃതമായ പ്രോത്സാഹനം ലഭിച്ചു വളരുന്ന വ്യക്തി ആത്മവിശ്വാസം നല്ല രീതിയിലുള്ള ആളായിത്തീരും. ചെറിയ പ്രായത്തിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുന്നവരുടെ ആത്മവിശ്വാസത്തിന്റെ അളവ് വളരെ താഴെയായിരിക്കും. പ്രാർത്ഥനയേക്കാൾ ആവശ്യം മദ്യമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ സമൂഹമാണ് നമ്മുടേത്. മദ്യവും മയക്കുമരുന്നും അവർ ഉപയോഗിച്ചു തുടങ്ങുന്നത് ഒരുപക്ഷെ ആത്മവിശ്വാസം വർദ്ധിക്കും എന്ന തെറ്റായ ധാരണയിൽ നിന്നാകാം. മനുഷ്യൻ തുടക്കത്തിൽ മദ്യം കുടിക്കുന്നു, ഒടുവിൽ മദ്യം അവനെ കുടിക്കുന്ന പരുവത്തിലെത്തുന്നു. ടീനേജിൽ മറ്റുള്ളവരുടെ മുൻപിൽ ആളാവൻ മദ്യപിക്കുന്നവരുണ്ട്, പിന്നീട് അത് ഒഴിവാക്കാനാവാത്ത ശീലമായി മാറുന്നു. മദ്യത്തിന്റെ കെട്ടിറങ്ങി കഴിയുമ്പോൾ സർവ്വ ആത്മവിശ്വാസവും നഷ്ടമാകുന്നു. ഭാര്യയുടെ മുൻപിൽ മിടുക്കനാണെന്ന് കാണിക്കുവാൻ മദ്യപിക്കുന്നവരുണ്ട്, അവർക്കും യഥാർത്ഥ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനാവില്ല. ലൈംഗിക ഉത്തേജനത്തിന് മദ്യപാനം നല്ലതാണ് എന്ന തെറ്റായ ചിന്ത ഉള്ളവരുണ്ട്. മദ്യപാനം മൂലം ഇങ്ങനെയുള്ളവരുടെ ലൈംഗിക ശേഷി തന്നെ തകരാറിലാകുന്നതാണ് അനന്തരഫലം. ഇങ്ങനെയുള്ളവർ ക്രമേണ മുഴുക്കുടിയന്മാർ അഥവാ അമിത മദ്യപാന രോഗികളായി മാറും. ഇവർക്കൊരു കാര്യവും ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ളവർ തുടർച്ചയായി പരിഹസിക്കപ്പെടുമ്പോൾ അത് ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചെന്നും വരാം. ആരെയും ഭയമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമന്യേ എന്തും ചെയ്യുവാൻ ധൈര്യമുള്ളവരെ നാം കണ്ടേക്കാം. ആദരിക്കേണ്ടവരെ ആദരിക്കാതെ ബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ വില കൽപ്പിക്കാതെയാവും ഇങ്ങനെയുള്ളവർ പെരുമാറുക. അവർ കേമന്മാരാണെന്നും ധൈര്യശാലികളാണെന്നും ചിന്തിക്കുന്നവരുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള സ്വഭാവ പ്രത്യേകതകൾ ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമല്ല, പകരം സാമൂഹ്യവിരുദ്ധ സ്വഭാവമാണ്. മുതിർന്നവരെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുക. ദുർബലരോടും അനുതാപികളോടും കരുണ കാണിക്കുക. അറിവുള്ളവരെ ആദരിക്കുക. സത്പ്രവർത്തികൾ ചെയ്യുക. ഇവയെല്ലാം ആത്മവിശ്വാസത്തിന്റെ നിദർശനങ്ങളാണ്. അഹങ്കാരം, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക, ക്രൂരത, നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക, ഇവയൊന്നും സ്മാർട്ട്നെസ് അല്ല, സാമൂഹ്യവിരുദ്ധതയാണ്. അങ്ങനെയുള്ളവർ അവരുടെ ഉള്ളിലെ അപകർഷതാബോധം മറച്ചുവെക്കാനാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്. അതല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലായ്മയും വൈകാരിക ഭാവങ്ങളുടെ പക്വത ഇല്ലായ്മയുമാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിന്റെ കാരണങ്ങൾ. വിനയം, അനുസരണം, ബഹുമാനം, അനുകമ്പ, സഹായ മനസ്ഥിതി, ലജ്ജ, മാന്യത, കടമ നിർവഹിക്കുക മുതലായവ ആത്മവിശ്വാസത്തിന്റെ ലക്ഷണങ്ങളാണ്. ശാരീരികമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുക എന്നത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. സൗന്ദര്യമുള്ള, ആകർഷകത്വമുള്ള കുട്ടികളെ അധ്യാപകർ പൊതുവെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നിറത്തിന്റെ പേരിലും ശാരീരിക പ്രത്യേകതകളുടെ പേരിലും അവഗണിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്യുന്നവരുമുണ്ട്. ബോഡി ഷെയ്മിംഗ് ഇന്ന് കുറ്റകരമാണ്. ഇത് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ വികാസത്തെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കും. ഒരുവന്റെ ആത്മവിശ്വാസത്തിന്റെ തോത് ശാരീരിക പ്രത്യേകതകളിലും അവയ്ക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. മെലിഞ്ഞ ശരീരം മൂലമോ സ്ഥൂല ശരീരം കൊണ്ടോ പരിഹസിക്കപ്പെടുന്നവർക്ക് ആത്മവിശ്വാസം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ വസ്ത്രം ധരിക്കുമ്പോഴും അലസതയോടെയായിരിക്കും. ഇത് കൂടുതൽ പരിഹാസം ക്ഷണിച്ചു വരുത്തുകയും ആത്മവിശ്വാസം വീണ്ടും നഷ്ടമാവുകയും ചെയ്യും. ചിലർ തങ്ങളുടെ പരിമിതികൾ മറയ്ക്കുവാൻ വസ്ത്രധാരണത്തിൽ അമിത ശ്രദ്ധ പതിപ്പിക്കും. ഇത് ആത്മവിശ്വാസമില്ലായ്മയുടെ ലക്ഷണമാണ്. അമിതമായി ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആത്മവിശ്വാസമില്ലാത്തവർ മാത്രമല്ല, മറ്റു മാനസിക രോഗങ്ങൾ കടിമകളാവുകയും ചെയ്യും. ഇവയിൽ നിന്ന് കരകയറുവാൻ, മാനസികാരോഗ്യം വീണ്ടെടുക്കുവാൻ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സെപ്പോഴും ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. ശുഭകാര്യങ്ങളെക്കുറിച്ച് ഭാവനയിൽ കാണുക. മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളിലെ നന്മ കണ്ടെത്തുക, വിളിച്ചു പറയുക. പൂർണ്ണതയ്ക്ക് വേണ്ടി നിർബന്ധം പിടിക്കാതെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ തന്നാലാവും വിധം സാധ്യതകൾ പരമാവധി ഉപയോഗിച്ച് നന്നായി ചെയ്യുമെന്ന് തീരുമാനിക്കുക. സ്വന്തം പരിമിതികളും സാധ്യതകളും മനസ്സിലാക്കി സ്വയം മതിപ്പോടെ ജീവിക്കുക. സ്വയം പ്രോത്സാഹിപ്പിക്കുന്നതിൽ കുറവ് വരുത്താതിരിക്കുക. മദ്യവും മയക്കുമരുന്നും ആത്മവിശ്വാസം കെടുത്തിക്കളയുമെന്ന ബോധ്യം പ്രാപിക്കുക. ഇവ ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുക. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമെന്ന് മാത്രമല്ല, അത് സ്വയം മതിപ്പില്ലാതാക്കുമെന്ന് തിരിച്ചറിയുക. ആത്മവിശ്വാസത്തിന്റെ ഗുണങ്ങൾ സ്വയം പരിശീലിക്കുക.
മറ്റുള്ളവരുടെ ഇകഴ്ത്തലുകളിൽ തളർന്നു പോകാതെ സ്വന്തം ശാരീരിക പ്രത്യേകതകൾ തന്നെ നിസ്തൂലനാക്കുന്നു എന്ന ബോധ്യമുണ്ടാക്കുക, അത് ആവർത്തിച്ച് ഉരുവിടുകയും ചെയ്യുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: മാനസികാരോഗ്യ രംഗത്ത് സെക്കൻഡറി ആൽക്കഹോളിസം എന്ന പദം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. സാധാരണയായി ലഹരി ഉപയോഗത്തെ ഒരു സ്വതന്ത്ര പ്രശ്നമായിട്ടാണ് പലരും കാണാറുള്ളതെങ്കിലും പലപ്പോഴും ഇത് മറ്റ് ചില മാനസിക പ്രയാസങ്ങളുടെ അനന്തരഫലമായിട്ടാണ് രൂപപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് നേരത്തെ തന്നെയുള്ള വിഷാദം, ഉത്കണ്ഠ, തീവ്രമായ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഒബ്സഷനുകൾ തുടങ്ങിയ പ്രാഥമിക രോഗലക്ഷണങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടി മദ്യത്തെ ഒരു ഔഷധമായി ഉപയോഗിച്ചു തുടങ്ങുന്ന അവസ്ഥയാണിത്. അതായത്, ഇവിടെ മദ്യപാനം എന്നത് യഥാർത്ഥ പ്രശ്നമല്ല, മറിച്ച് നിലവിലുള്ള മറ്റൊരു മാനസിക രോഗത്തിന്റെ ലക്ഷണമായിട്ടാണ് പുറത്തുവരുന്നത്. വിഷാദരോഗം അനുഭവിക്കുന്ന ഒരാൾ തന്റെ മനസ്സിന്റെ ശൂന്യതയും സങ്കടവും മറക്കാൻ മദ്യത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ അയാൾ അറിയാതെ തന്നെ സെക്കൻഡറി ആൽക്കഹോളിസം എന്ന കെണിയിൽ അകപ്പെടുന്നു. അതുപോലെ തന്നെ സാമൂഹികമായ ഇടപെടലുകളിൽ അമിതമായ ഭയമോ ഉത്കണ്ഠയോ ഉള്ളവർ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായി മദ്യം ഉപയോഗിച്ചു തുടങ്ങുന്നതും ഇതിന്റെ ഭാഗമാണ്. മനസ്സിൽ ആവർത്തിച്ചു വരുന്ന അസ്വസ്ഥജനകമായ ചിന്തകളിൽ നിന്ന്, നിർബന്ധിത പ്രവൃത്തികളിൽ നിന്നും താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ മദ്യം സഹായിക്കുമെന്ന് തെറ്റായി വിശ്വസിക്കുന്നവരും ഈ പാതയിലേക്ക് നയിക്കപ്പെടുന്നു. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തുമ്പോൾ ഇത്തരം രോഗികളിൽ ചിന്തയുടെ ഉള്ളടക്കം, വൈകാരിക അവസ്ഥ എന്നിവ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, ഒരാളുടെ മൂഡ് വളരെ മോശമാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് തീവ്രമായ ഉത്കണ്ഠ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ മാനസികാവസ്ഥയെ മറികടക്കാനാണോ അവർ മദ്യപാനം ആരംഭിച്ചത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ മദ്യപാനത്തെക്കാൾ ഉപരിയായി അതിന് കാരണമായ പ്രാഥമിക മാനസിക രോഗത്തിനാണ് ചികിത്സ നൽകേണ്ടത്. മദ്യപാനം മൂലമുണ്ടാകുന്ന ശാരീരിക ലക്ഷണങ്ങളെക്കാൾ കൂടുതൽ അതിന്റെ പിന്നിലെ മാനസിക കാരണങ്ങൾ വിശകലനം ചെയ്യുന്നത് രോഗനിർണയത്തെ കൂടുതൽ കൃത്യമാക്കാൻ സഹായിക്കുന്നു. രോഗിക്ക് തന്റെ മദ്യപാനശീലത്തെക്കുറിച്ച് എത്രത്തോളം ഉൾക്കാഴ്ചയുണ്ടെന്ന് പരിശോധിക്കുന്നതും ഇവിടെ നിർണായകമാണ്. താൻ അനുഭവിക്കുന്ന വിഷാദമോ ഉത്കണ്ഠയോ കാരണമാണ് മദ്യപിക്കുന്നത് എന്ന തിരിച്ചറിവ് ചികിത്സയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കേവലം മദ്യപാനത്തെ മാത്രം എതിർക്കാതെ അതിലേക്ക് നയിക്കുന്ന ആഴത്തിലുള്ള മാനസിക

0: പട്ടണങ്ങളിൽ കൂടി അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രമേ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഫലവത്താകൂ. സെക്കൻഡറി ആൽക്കഹോളിസത്തിന്റെ കാര്യത്തിൽ മദ്യപാനം നിർത്തുന്നതിനോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ അടിസ്ഥാന മാനസിക പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സ ഉറപ്പാക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ലഹരിമുക്തമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും.
1: ലഹരിക്കെതിരെ

0: പോഷണം രണ്ടാം ഭാഗം. കൗമാരപ്രായത്തിൽ കണ്ടുവരുന്ന പോഷണക്കുറവ് പോലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് അധിക പോഷണം അഥവാ ഓവർ ന്യൂട്രീഷൻ. ആഹാരത്തിലെ പോഷകങ്ങളായ അന്നജം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ എന്നിവ ശരിയായ അനുപാതത്തിലും അളവിലും കൗമാരക്കാർക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഊർജദായകങ്ങളായ അന്നജവും കൊഴുപ്പും കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുകയും മാംസ്യം, ധാതുലവണങ്ങൾ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറച്ചു മാത്രം കഴിക്കുകയും ചെയ്യുന്നത് അമിതവണ്ണം, PCOD, മറ്റു ഹോർമോൺ തകരാറുകൾ ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്കും മറ്റു സങ്കീർണതകളിലേക്കും നയിക്കും. എന്ത് കഴിക്കണം, എന്ത് നിയന്ത്രിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതിനാലാണ് പലപ്പോഴും അനാരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരേണ്ടി വരുന്നത്. നിയന്ത്രിക്കേണ്ട അന്നജങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ ലഘു അന്നജങ്ങൾ. പഞ്ചസാര, മധുര പലഹാരങ്ങൾ, മധുര പാനീയങ്ങൾ എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ സംസ്കരിച്ച അന്നജങ്ങളായ തവിട് കളഞ്ഞ ധാന്യങ്ങൾ, മൈദ ഉപയോഗിച്ചുണ്ടാക്കിയ പൊറോട്ട, നൂഡിൽസ്, വൈറ്റ് ബ്രെഡ് തുടങ്ങിയവ നിയന്ത്രിക്കണം. അന്നജം ധാരാളമായി അടങ്ങിയിരിക്കുന്ന കിഴങ്ങുവർഗങ്ങളും നിയന്ത്രിത വിഭാഗങ്ങളിൽ പെടുന്നു. അന്നജത്തിന്റെ അളവ് ഭക്ഷണത്തിൽ കൂടുമ്പോൾ പൊണ്ണത്തടി, പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യതയും വർദ്ധിക്കുന്നു. ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന അന്നജം വിഘടിച്ച് ഗ്ലൂക്കോസ് ആകുകയും അവ കോശങ്ങളിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്യുന്നു. കോശങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ളത് ഗ്ലൈക്കോജനായും കൊഴുപ്പായും കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. ഒരു പരിധിയിലധികം ഇവ സൂക്ഷിക്കപ്പെടുമ്പോൾ അമിതവണ്ണവും പ്രമേഹവും അതുപോലെയുള്ള മറ്റു ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണതകളും ഉണ്ടാകുന്നു. കൂടുതൽ അന്നജമെന്നാൽ കൂടുതൽ കൊഴുപ്പ് എന്നത് ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും എന്തു കഴിക്കാം എന്നത് ഇപ്പോഴും ചോദ്യമായി നിൽക്കുന്നു. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട അന്നജങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നോക്കാം. അധികം സംസ്കരിക്കാത്ത ധാന്യങ്ങൾ, തവിട് കളയാത്ത അരി, ഗോതമ്പ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയുടെ അളവിനും പരിമിതികളുണ്ട് എന്നത് മറക്കരുത്. ഓട്സ്, ബാർലി, റാഗി, നാരുകൾ ധാരാളമടങ്ങിയ പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ, പേരയ്ക്ക, തണ്ണിമത്തൻ, പപ്പായ, മാതളം തുടങ്ങിയ പഴങ്ങൾ എന്നിവ ആഹാരക്രമത്തിൽ കൊണ്ടുവരിക. അന്നജം നിയന്ത്രിച്ചതുപോലെ കൊഴുപ്പുകളെ നിയന്ത്രിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എണ്ണയും എണ്ണക്കുരുക്കളും മാത്രമല്ല കൊഴുപ്പ് വിഭാഗങ്ങളിൽ പെടുന്നത്. ഇൻവിസിബിൾ ഫാറ്റ്സ് അഥവാ അദൃശ്യ കൊഴുപ്പുകളായ കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് എന്നിവയും അമിതമായി കഴിക്കുന്നത് കൊഴുപ്പിന്റെ തോത് ശരീരത്തിൽ വർദ്ധിപ്പിക്കും. അമിത കൊഴുപ്പിനെ നിയന്ത്രിക്കുന്നതിന് നാരുകളടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും നിത്യേന ഉപയോഗിക്കുക. ഇതോടൊപ്പം ശാരീരിക അധ്വാനവും ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുന്നതും ആരോഗ്യത്തെ നിർണയിക്കുന്ന ഘടകങ്ങളാണ്. സമൃദ്ധമായ കൗമാരം നാളെയുടെ മുതൽക്കൂട്ടാണ്. കൗമാരം പോഷക സമ്പന്നമാക്കാൻ സ്വയം അറിഞ്ഞു പ്രവർത്തിക്കേണ്ടതുണ്ട്. ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പുകൾ ആരോഗ്യകരമായ ഒരു ഭാവിയെ വാഗ്ദാനം ചെയ്യുന്നു. കൗമാര ആരോഗ്യ പരിപോഷണം വളരെ പ്രാധാന്യത്തോടെ ഓരോ വീട്ടിലും ഇനി ചർച്ച ചെയ്യപ്പെടട്ടെ.
1: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ഓറിയന്റൽ മൂവീസിന്റെ ബാനറിൽ പി കെ സത്യപാൽ നിർമ്മിച്ച ചിത്രമായിരുന്നു വേലുത്തമ്പി ദളവ. ജി വിശ്വനാഥ്, എസ് എസ് രാജൻ എന്നിവർ ചേർന്നായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ജഗതി എൻ കെ ആചാരി സംഭാഷണം നിർവഹിച്ചു. പി കെ മാധവൻ നായരായിരുന്നു വേലുത്തമ്പി ദളവയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത്. അഭയദേവിന്റെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തിയും പാർത്ഥസാരഥിയും ചേർന്ന് ഈണമിട്ടു. ഉദയഭാനു, കുമരേശൻ, ശാന്ത പി നായർ, പീലീല, റാണി എന്നിവരായിരുന്നു ഗായകർ. 1962 ഫെബ്രുവരി 23 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, പ്രേംനവാസ്, ജി കെ പിള്ള, സത്യപാൽ, ബഹദൂർ, അടൂർ ഭാസി, ഡോക്ടർ കൃഷ്ണൻ നായർ, പി എ തോമസ്, കെടാമംഗലം സദാനന്ദൻ, രാഗിണി, അംബിക, ആറന്മുള പൊന്നമ്മ, ടി ആർ ഓമന, സുകുമാരി, ജയപാലൻ, വിജയകുമാർ, സിംഹളൻ, പാർത്ഥസാരഥി, വേലായുധൻ നായർ, സെബാസ്റ്റ്യൻ, പി കെ രാജൻ, ആർ എൻ നമ്പ്യാർ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ജഗതി എൻ കെ ആചാര്യയുടെ നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു വേലുത്തമ്പി ദളവ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്.
1: ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ പുതിയ ഭാഗ്യചിഹ്നം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ പുതിയ ഭാഗ്യചിഹ്നം ഏതാണ്?
0: ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

ഗോകുലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഗാനം.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയോ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാരാ. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാരാ? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വാരങ്ങളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്ന പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്ക് എന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽ കുടികൾ, ഈ ഗാനചാരിതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കരിങ്കുറ്റി കോളനിയിൽ നിന്ന് സുകുമാരൻ ആവശ്യപ്പെട്ടത്, സരസ്വതി യാമം എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് വെള്ളനാട് നാരായണൻ, ഈണം എ ടി ഉമർ, ആലാപനം കെ ജയേശുദാസ്.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ടുകൂട്ടനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനോൽപ്പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പുമണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞ പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനമാണ്. രചന പി ഭാസ്കരൻ, സംഗീതം ശ്യാം, ചിത്രം ഡെയ്സി. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ഇറവൂരിൽ നിന്ന് ഇന്ദിര, ശോഭി, മൃദുല എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്നിന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ലയിക്കുന്നു. കടലും കായലും ശാന്തം, മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്, മൗനത്തെ നേർത്ത ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാവുന്നു. ഈ ഗാനവീചികൾക്ക് എത്ര സൗരഭ്യം! കേൾക്കാം ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു നെട്ടറച്ചിറയിൽ നിന്ന് അശോകൻ, ഷിബു, സജു എന്നിവർ.

നൊമ്പരവയലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടിട്ട് പോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനന വീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിന്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു, ഇനി കേൾക്കാം. കിളിമാനൂരിൽ നിന്ന് രാജഗോപാൽ, ബാബു, ചെമ്പകം എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ഔസിപ്പച്ചൻ. ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ആലാപനം കെ.എസ്. ചിത്ര.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോടിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോവുകയാണ്. ഇഷ്ടഗീതികൾ എന്നും പ്രിയതരം തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജയേശുദാസ് ആലപിച്ച ഗാനം ആരണ്യകം എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് ഒ എൻ വി കുറുപ്പ്, സംഗീതം രഘുനാഥ് സേത്ത്, ഗാനം ആവശ്യപ്പെട്ടത് ആര്യനാട് നിന്ന് രവി, ഭാസ്കരൻ, തങ്കം എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതമൊരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഓർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാവുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നത് പോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്ന് കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുലുകുന്ന കാറ്റ് പൂത്തു നിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പട്ടണപ്രവേശം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കാവലൂരിൽ നിന്ന് കേശവൻ, കോമളം, ലത, ഭാനു, രജി എന്നിവർ. രചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം, ആലാപനം സതീഷ് ബാബു.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴികളിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിന് പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാർ ആലപിച്ചത്, രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം വിചാരണ. ഗാനം ആവശ്യപ്പെടുന്നത് മലയൻകീഴിൽ നിന്ന് കൃഷ്ണകുമാർ, ഹരികുമാർ, രാജ്കുമാർ എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തു നിന്നങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം, പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. തൃക്കണ്ണാപുരത്തു നിന്ന് കണ്ണൻ, മനു, ബിനു, രവി എന്നിവർ ആവശ്യപ്പെട്ടത്. രചന കൈതപ്രം, സംഗീതം രഘുകുമാർ, ചിത്രം ആര്യൻ, ഗാനം ആലപിച്ചത് എം ജി ശ്രീകുമാറും സുജാതാ മോഹനും.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നതാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിന്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എന്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നുപോകുന്നു. പാട്ടിന്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം KG യേശുദാസ് ആലപിച്ച ഗാനം. സംഗീതം MG രാധാകൃഷ്ണൻ. അയിത്തം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് കുഞ്ചാലമൂടുന്ന കണ്ണൻ, കൃഷ്ണൻ, രഘുപതിയമ്മ, സജി, വീനു എന്നിവർ.

നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന നീലാകാശത്തിന് താഴെ നിലാവിന്റെ പട്ടുകമ്പളം. ഞാൻ അതിലിരുന്ന് നിശാഗന്ധിയോട് വർത്തമാനം പറയുന്നു. സ്വപ്നങ്ങളുടെ സുരഫലമായ ഇടങ്ങൾ, മിന്നാമിനുങ്ങുകൾ ഒരായിരമായി പറന്നുവരുന്നു. ഛേദോഹരമായ കാഴ്ചയുടെ സമ്മോഹനതകളിൽ നടന്നു തീരാത്ത വഴികൾ ബാക്കിയാവുന്നു. തിരികെ എത്താനാവാത്ത ബാല്യകാലം. കണ്ണാന്തളികൾക്കിപ്പോൾ എന്ത് പ്രായമുണ്ടാകും? യൗവനമിടാത്ത കാട്ടുകുറിഞ്ഞുകൾക്ക് പറയാനുള്ള പ്രണയഗീതികൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ ഗാനമാണ്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന് ആലപിച്ചത്. കേൾക്കാൻ കൊതിക്കുന്നു മൂന്ന് മുക്കിൽ നിന്ന് ഗിരീശൻ, ഷിബു, മിന്നു, രാജി എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് മറക്കാനാവാത്ത മലയാള ചലച്ചിത്രങ്ങളെ കുറിച്ച് കേൾക്കാം. എനിക്ക് മറക്കാനാകാത്ത ചിത്രങ്ങളെ കുറിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് മറക്കാനാകാത്ത ചിത്രങ്ങളെ കുറിച്ചും മലയാളിക്ക് മറക്കാനാകാത്ത ചിത്രങ്ങളെ കുറിച്ചുമാണ് ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പറയാൻ പോകുന്നത്. ചലച്ചിത്രം എന്ന ഒറ്റക്കമ്പിനാദം സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല. പണ്ട് മുതലേ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതെന്ന് പരിചയമുള്ളവരോടൊക്കെ ചോദിക്കുമായിരുന്നു. സിനിമാ പേരിട്ട് കളി ഒരു വിനോദമായിരുന്ന പഴയ കാലം. കളിയിൽ കണ്ട സിനിമകൾ മാത്രമല്ല, കേട്ടിട്ടുള്ള സിനിമകൾ വരെ വരും. പ്രഭചേച്ചിയായിരുന്നു അതിലേറ്റവും വലിയ കള്ളി. ഇല്ലാത്ത സിനിമകളുടെ പേരുകൾ ഉണ്ടാക്കി പറഞ്ഞു കളയും, എന്നിട്ട് തർക്കിക്കും. അങ്ങനെയൊരു സിനിമയുണ്ടെന്ന് നമ്മളെ കൊണ്ടുവരെ സമ്മതിപ്പിച്ചു കളയും. അത്ഭുതം അതല്ല, അന്ന് പ്രഭചേച്ചി പറഞ്ഞ പല കള്ളപ്പേരുകളും പിൽക്കാലത്ത് സിനിമാ പേരുകളായി വന്നു എന്നതാണ്. ഞാനിപ്പോഴും ഓർക്കും ഈ അടുത്ത കാലത്ത് വന്ന തുടരുമെന്ന ചിത്രം. അങ്ങനെയൊരു ചിത്രമുണ്ടെന്ന് അന്ന് 1985 പ്രഭചേച്ചി തർക്കിച്ചിട്ടുണ്ട്. ഭാഗ്യദേവത, സൂത്രധാരൻ, പക്ഷേ എന്നീ സിനിമകളൊക്കെ അവ വരുന്നതിനു മുൻപേ പ്രഭചേച്ചി പറഞ്ഞിട്ടുള്ളതാണ്. അതേക്കാൾ രസം വേറൊന്നാണ്. ഈ പ്രഭചേച്ചി അധികം സിനിമയൊന്നും കണ്ടിട്ടില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുപോവില്ല. വീടിനടുത്ത് ഭാസ്കരമാമന്റെ മോളാണ്. ഭാസ്കരമാമനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയോള് സിനിമ കാണുന്നത് വഷളത്തരമാണെന്നാണ്. പ്രഭചേച്ചി എല്ലാ സിനിമ വാരികകളും വായിക്കും. ചേച്ചിയുടെ അനിയൻ അതെല്ലാം എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കും. പിന്നെ സിനിമാ നോട്ടീസും, അതൊക്കെ പ്രഭചേച്ചിക്ക് കാണാപാഠമാണ്. ഇങ്ങനെ വാരികകളും നോട്ടീസുകളും വായിച്ചു പഠിച്ചതുകൊണ്ടാണോ എന്തോ, പ്രഭചേച്ചി 9-2 തോറ്റു, പിന്നെ പഠിച്ചില്ല. അത് പക്ഷേ ചേച്ചിക്ക് വലിയ അനുഗ്രഹമായി. പ്രഭചേച്ചിയേക്കാൾ ഒരു വലിയ സിനിമാ പ്രാന്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. പെണ്ണ് കാണാമെന്ന ആളോട് പ്രഭചേച്ചി ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ, സിനിമ കാണിക്കാൻ കൊണ്ടുപോകണം. വീട്ടുകാരെ വെട്ടിച്ച് ആഴ്ചയിലൊരിക്കൽ അയാൾ 2 സിനിമ കാണുമെന്ന് രഹസ്യമായി പറഞ്ഞതുകൊണ്ടാണോ എന്തോ, രവിയേട്ടൻ തന്നെ മതിയെന്ന് പ്രഭചേച്ചി വാശി പിടിച്ചു. പിന്നെ അവർ രണ്ടുപേരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നാണ് പിൽക്കാലത്ത് കേട്ടത്. സിനിമ പേരിട്ട് കളിക്കുന്ന കാലത്ത് ഞാൻ പ്രഭചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്, കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ. അന്ന് പ്രഭചേച്ചി പറഞ്ഞത് കേട്ട് എനിക്ക് സങ്കടം വന്നു. അതിന് ഞാനാകെ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ എന്നാണ് ചേച്ചി പറഞ്ഞത്. അത് ജീവിത നൗകയായിരുന്നു.

ജീവിത നൗകയുടെ കഥ പ്രഭചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ഞാനത് ടി വിയിൽ കാണുമ്പോൾ ഇതിനേക്കാൾ വൈകാരികത പ്രഭചേച്ചി പറഞ്ഞതിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് തോന്നിയിരുന്നു. ദരിദ്രരും അനാഥരുമായിരുന്നവരുടെ ഇടയിൽ അതീവ ദുഃഖിതയായിട്ടാണ് ലക്ഷ്മി വളർന്നത്. സോമൻ അങ്ങനെയല്ല, വിദ്യാഭ്യാസമുള്ള ആളും നല്ലവനുമായിരുന്നു. അവർ തമ്മിൽ ഇഷ്ടത്തിലായി. സോമന്റെ ചേട്ടൻ ഒരു മുതലാളിയുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. ആ മുതലാളിയാണെങ്കിൽ പരമദുഷ്ടനാണ്. രാജു എന്നാണ് ചേട്ടന്റെ പേര്. ഈ ചേട്ടന്റെ ഭാര്യ ജാനുവിന് അവരുടെ ഒരു ബന്ധുവിന്റെ മകളെക്കൊണ്ട് സോമനെ കല്യാണം കഴിപ്പിക്കണം. ലക്ഷ്മിയോടുള്ള സ്നേഹം കാരണം സോമൻ അതിന് സമ്മതിക്കുന്നില്ല. അവസാനം ചേട്ടനും ചേട്ടത്തിയമ്മയും കൂടി സോമനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. സോമൻ പക്ഷേ ലക്ഷ്മിയെ കല്യാണം കഴിക്കും. എന്നിട്ട് അവളുടെ വീട്ടിൽ തന്നെ താമസിക്കും. എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം. അതിനുവേണ്ടി സോമൻ അലഞ്ഞു തിരിഞ്ഞു നടക്കും. അതിനിടയിൽ ലക്ഷ്മി പ്രസവിക്കും. അമ്മയും കുഞ്ഞും അനുഭവിക്കുന്ന ദാരിദ്ര്യവും ദുഃഖവും സോമനെ തളർത്തിക്കളഞ്ഞു. എങ്ങനെയെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജോലി നേടിയിട്ടേ തിരിച്ചു വരൂ എന്ന് ശപഥം ചെയ്തിട്ട് നാടുവിട്ടു പോകുന്നു. മറുനാട്ടിൽ വെച്ച് സോമനൊരു കാർ അപകടത്തിൽ പെടുന്നു. കാറിന്റെ ഉടമസ്ഥർ അയാളെ ആശുപത്രിയിലാക്കും. സുഖമാവുന്നതോടെ അവരുടെ എസ്റ്റേറ്റിൽ ഒരു ജോലിയും കൊടുക്കും. ജീവിക്കാൻ നിവൃത്തിയില്ലാതാകുമ്പോൾ ലക്ഷ്മി സഹായത്തിനായി മുതലാളിയെ കാണാൻ ചെല്ലും. അവിടെ വെച്ച് മുതലാളി അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. പക്ഷേ അവൾ രക്ഷപ്പെട്ടോടും. അതിനിടയിൽ അവളുടെ കുടിലിന് മുതലാളിയുടെ ആൾക്കാർ തീയിടും. കുട്ടിയെയും എടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടും. സോമൻ താമസിക്കുന്നിടത്ത് ലക്ഷ്മി എങ്ങനെയോ എത്തിപ്പെടും. പക്ഷേ എസ്റ്റേറ്റിലെ സ്ത്രീകൾക്കൊപ്പം സോമൻ നിൽക്കുന്നത് ദൂരെ നിന്ന് കാണുന്ന ലക്ഷ്മിക്ക് സംശയം തോന്നും. അപ്പോൾ അവൾ ഒരു ഭിക്ഷക്കാരിക്ക് സമമായി മാറിയിരുന്നു. അവിടുന്നും അവൾ പോവും. ഒരു യാചക കേന്ദ്രത്തിലെത്തും. അവിടെ പണമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന മഗ്ദലന മറിയമെന്ന നാടകം കാണാൻ സോമൻ അവിടെ വരും. അതിൽ ലക്ഷ്മി ഉണ്ടായിരുന്നിട്ടും സോമന് അവളെ മനസ്സിലാകുന്നില്ല. എങ്ങനെയെങ്കിലും ഭാര്യയും കുട്ടിയും കാണാൻ വേണ്ടി നാട്ടിലെത്തുമ്പോഴാണ് വീട് തീപിടിച്ച വിവരമൊക്കെ സോമൻ അറിയുന്നത്. ചേട്ടനും ചേട്ടത്തിയും മുതലാളിയിൽ നിന്ന് പണം മോട്ടിച്ച് നാടുവിടാൻ പോകും. പക്ഷേ മുതലാളിയുടെ വക്കീൽ അവരെ പിടിക്കും. ചേട്ടൻ വക്കീലിനെ കൊല്ലും. ആ കേസ് സോമന്റെ തലയിൽ വയ്ക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോവും. ഇതിനിടയിൽ എങ്ങനെയോ സോമൻ ലക്ഷ്മിയെയും കുട്ടിയെയും കണ്ടെത്തും. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കും. അപ്പോ അവിടേക്ക് ജാനു വരും. അവരുടെ ഭർത്താവ് മരിച്ചുപോയിരുന്നു. പണ്ട് അവർ തന്നോട് ചെയ്തതെല്ലാം മറന്ന് സോമനും ലക്ഷ്മിയും അവരെ ആ വീട്ടിൽ താമസിപ്പിക്കും. ഇത്രയുമാണ് ജീവിത നൗകയിലെ കഥ. അത് പറഞ്ഞ് കണ്ണു തുടയ്ക്കുന്ന പ്രഭചേച്ചിയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് കണ്ട് ഞാനും കരഞ്ഞുപോയിട്ടുണ്ട്. അത് പക്ഷേ ആ കഥ കേട്ടിട്ടല്ല, ആ ഒറ്റ സിനിമയെ നാളെ ഇതുവരെയായി പ്രഭചേച്ചി കണ്ടിട്ടുള്ളൂ എന്നതോർത്താണ്.

സിനിമയെക്കുറിച്ച് ഉന്നത ധാരണകളുള്ള എത്രയോ പേരുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നിയിട്ടുള്ളത് ഷിബുവാണ്. ഷിബു എന്ന് വെച്ചാൽ ഇലക്ട്രീഷ്യൻ സജുവിന്റെ ചേട്ടൻ, സജുവിന്റെ അസിസ്റ്റന്റാണ്. അതെന്താ അസിസ്റ്റന്റ് എന്ന് ചോദിച്ചാ, നമ്മൾ ഈ പോളിടെക്നിക്കിൽ നിന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. സജു നിർത്താതെ വർത്തമാനം പറയും. ഷിബു അങ്ങനെയല്ല, ഒട്ടും സംസാരിക്കില്ല. ഒരിക്കലെപ്പോഴോ ഒരു പാട്ട്, സൗഗന്ധികങ്ങളെ വിടരൂ എന്ന പാട്ട്, അത് യേശുദാസാണ് പാടിയതെന്ന് രാജശേഖര മാമൻ പറഞ്ഞു. അത് പാടിയത് ജയചന്ദ്രനാണെന്ന് ലേഖയുടെ തർക്കം. ഇതിപ്പോ എവിടെയെങ്കിലും എത്തട്ടെ എന്ന് വിചാരിച്ച് നിസ്സഹായമായി ഞാൻ നിൽക്കുമ്പോഴാണ് ഷിബു കട്ടൻ ചായ എടുക്കാൻ അവിടെ വന്നത്. രണ്ടുപേരുടെയും തർക്കം കേട്ടിട്ട് അവൻ പറഞ്ഞു, രണ്ടാളും തർക്കിക്കണ്ട, ഈ പാട്ട് ഒരു സിനിമയിൽ തന്നെ രണ്ടുപേർക്ക് വേണ്ടി യേശുദാസും ജയചന്ദ്രനും പാടിയിട്ടുണ്ട്. പാതിരാസൂര്യൻ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയത്, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. നല്ല സാഹിത്യ ഭംഗിയുള്ള വരികളാണ്. ശിഥിലരേഖകൾ എഴുതിയൊഴുകും ശിശിരചന്ദ്രിക വിളിച്ചുവോ, മൃദുല പല്ലവ ദലം നുകർന്നൊരു കുരുവി പാടിയ പല്ലവി എഴുതി വാങ്ങിയ ചില്ലകൾ എന്ന വരികളൊക്കെ അതിലാണ്. 1981 ആ ചിത്രം പുറത്തിറങ്ങിയത്. പക്ഷെ ഗൂഗിൾ നോക്കിയാൽ മിക്കവാറും യേശുദാസിന്റെ പേരെ കാണൂ. ചിത്രത്തിൽ രണ്ടുപേരും പാടിയിട്ടുണ്ട്. എല്ലാവരും നിശബ്ദരായി നിന്നു. തൊട്ടു മുമ്പത്തെ നിമിഷം വരെ സജുവിന് പ്ലെയറും വയറും കട്ടിംഗ് വീലും എടുത്തുകൊടുക്കാൻ വരുന്ന സഹായിയായ ഷിബു ഒരു ചലച്ചിത്ര പണ്ഡിതനായി ഞങ്ങളുടെ മുൻപിൽ അങ്ങനെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന മട്ടിൽ രാജശേഖര മാമനും ലേഖയെ നിൽക്കുന്നു. തണുത്ത കട്ടൻ ചായ ഒന്നുകൂടെ ചൂടാക്കിയെടുക്കുന്നതിനിടെ ഞാൻ ഷിബുവിനോട് ചോദിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? PSC പരീക്ഷയ്ക്ക് ഉത്തരമെഴുതുന്നത് പോലെ ഒറ്റ മറുപടി, നീലക്കുയിൽ. ഞാൻ പിന്നീട് സജുവിനോട് ചോദിച്ചു, നിന്റെ ഷിബു സിനിമ കാണുമല്ലേ? അവൻ പറഞ്ഞതാണ് രസം, സിനിമ കാണുമെന്ന് മാത്രോ, അതിൽ ലൈറ്റ് പിടിച്ചതാരുന്നവരെ അവനറിയാം. സിനിമ പ്രാന്തനാണവൻ, നീലക്കുയിൽ 50 തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും. നീലക്കുയിലിനെ കുറിച്ച് ഷിബുവിനോട് ഞാൻ ചോദിച്ചു. അവൻ പക്ഷേ അതിന്റെ കഥയല്ല കൂടുതൽ പറഞ്ഞത്.

മലയാളത്തിൽ സിനിമ ശരിക്കും മാറിയത് 1950കളിലാണ്. പഥേർ പാഞ്ചാലിയിലൂടെ ഇന്ത്യൻ സിനിമ ലോകശ്രദ്ധ നേടിയ അതേ കാലം. അങ്ങനെ ഒരു മാറ്റമുണ്ടായതിൽ മലയാളത്തിൽ ആദ്യത്തെയാണ് നീലക്കുയിൽ. പി ഭാസ്കരൻ, രാമു കാര്യാട്ട്, എ വിൽസന്റ് അവർ മൂന്നു പേരുടെയും ആദ്യത്തെ ചിത്രമായിരുന്നു. ചന്ദ്രതാര പ്രൊഡക്ഷൻസിന്റെയും കന്നി ചിത്രം. സത്യം പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കേണ്ടത് ഇവരെ മൂന്നുപേരെയുമല്ല, നിർമ്മാതാവ് പരീക്കുട്ടിയെയാണ്. പുരോഗമന സ്വഭാവമുള്ള ആദ്യത്തെ നിർമ്മാതാവ് പുള്ളിക്കാരനാണ്. രാരിച്ചൻ എന്ന പൗരൻ, നാടോടികൾ, മുടിയനായ പുത്രൻ, മൂടുപടം, തച്ചോളി ഉദയനൻ, ഭാർഗവി നിലയം, കുഞ്ഞാലി മരിക്കാർ, ആൽമരം ഒക്കെ പരീക്കുട്ടിയാണ് നിർമ്മിച്ചത്. പുള്ളിയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഇതിൽ നീലക്കുയിലിനും മുടിയനായ പുത്രനും തച്ചോളി ഉദയനും കുഞ്ഞാലി മരക്കാറിനും പ്രസിഡന്റിന്റെ വെള്ളിമെഡൽ കിട്ടി എന്നതാണ്. അന്നുവരെയുണ്ടായിരുന്ന സർവ്വകാര്യങ്ങളെയും നീലക്കുയിൽ മാറ്റിമറിച്ചു. തനി കേരളീയത. സ്ഥിരം നമ്മൾ കാണാറുള്ള ആളുകളായിരുന്നു അതിലെ കഥാപാത്രങ്ങൾ. യഥാർത്ഥത്തിലെ ജീവിതമാണ് ആളുകൾ നീലക്കുയിലിൽ കണ്ടത്. അധസ്ഥിതയായ നായിക, അവൾക്ക് വലിയ ആരോ ആണെന്ന് വിചാരിക്കുന്ന വർഗം ചാർത്തിക്കൊടുക്കുന്ന മുൾക്കിരീടം. നീലി എന്ന നിഷ്കളങ്കയായ പെൺകുട്ടി, അവളുടെ ജാതിയായിരുന്നു അവർക്ക് പ്രശ്നം. ജാതി വിഭാഗീയതയ്ക്കെതിരെ കേരളത്തിൽ ആദ്യമുണ്ടായ ചലച്ചിത്രമാണത്. ശ്രീധരൻ നായർ എന്ന ഉന്നത കുലജാതൻ നീലി എന്ന അധസ്ഥിതയെ പ്രേമിക്കുന്നു. അവൾ ഗർഭിണിയാണെന്നറിയുമ്പോൾ പകച്ച് പിന്മാറുന്നു. നീലിയെ അവളുടെ അച്ഛൻ പുറത്താക്കും. ഒരാൺകുട്ടിക്ക് ജന്മം കൊടുത്ത ശേഷം അവൾ പെരുവഴിയിൽ മരിച്ചു വീഴുകയാണ്. ശ്രീധരൻ നായർ വേറെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും കുട്ടികളുണ്ടാവുന്നില്ല. നീലിയിലുണ്ടായ സ്വന്തം പുത്രനെ പോസ്റ്റ്മാൻ ശങ്കരൻ നായരിൽ നിന്ന് എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഏറ്റുവാങ്ങുന്നു. ഈ കഥയേക്കാൾ നീലക്കുയിൽ പറഞ്ഞത് ജാതി വ്യവസ്ഥയുടെ ക്രൂരതകളാണ്. അതുപോലൊരു സിനിമയൊന്നും പിന്നെ ഉണ്ടായിട്ടേയില്ല. ഷിബു പറഞ്ഞപ്പോൾ നീലക്കുയിൽ എനിക്കൊന്നുകൂടെ കാണാൻ തോന്നി.

ഒരു സിനിമാ നടനാവണം എന്നതായിരുന്നു മധുവിന്റെ ആഗ്രഹം. ഒരു സംവിധായിക ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പഠിക്കുമ്പോൾ അങ്ങനെ മനുഷ്യന് ഓരോരോ ആഗ്രഹങ്ങൾ കാണും. പക്ഷേ അവിടെ തന്നെ എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. വക്കീൽ പണിയും പഠിച്ച് സിനിമാ പിടുത്തവുമായി നടക്കണമെന്ന് ആഗ്രഹിച്ച ഞാനാണ് 17 വയസ്സിൽ കല്യാണവും കഴിച്ച് 3 മക്കളുടെ അമ്മയുമായത്. മധു റവന്യൂ വകുപ്പിൽ ജോലിക്ക് കയറി. അവരുടെ വാർഷികങ്ങളിൽ നാടകത്തിൽ അഭിനയിച്ച് ഒരുവിധം അവൻ സംതൃപ്തനായി. ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന അധികം ആരും ഗതി പിടിച്ചില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു റീയൂണിയൻ അത്ര എളുപ്പമല്ല. സാബുവിനെ ഞാൻ ഇന്നാൾ കണ്ടു. ഒരുമിച്ച് കൂടണ്ടേ എന്ന് ചോദിച്ചപ്പോ അവൻ പറയുക, എന്തിന്, വന്നിരുന്ന് നാണം കെടാനോ? എന്ത് ചെയ്യുന്നു എന്ന് ഒരുത്തനും ചോദിക്കില്ല എന്ന് ഉറപ്പ് തന്നാ വരാം. നീ എന്താ അത്ര നാണം കിട്ട ജോലിയാണോ ചെയ്യുന്നേ? ഞാൻ ചോദിച്ചു. ഒരു ജോലിയില്ലടേ, അതാണ് ഏറ്റവും വലിയ നാണക്കേട് എന്നവൻ പറഞ്ഞു. കണ്ണങ്കരയിൽ ഒരു മരണത്തിന് പോയപ്പോ ചന്ദ്രലേഖയെ കണ്ടു. അവളോടും ഞാൻ ചോദിച്ചു, എല്ലാവർക്കും കൂടി ഒന്നൊത്തുകൂടണ്ടേ? എന്തിന്, 4 പിള്ളേരാണെന്ന് പറയാനോ? അല്ലാതെ വേറെന്തു പറയും? നിനക്കൊരു ജോലി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ആഴ്ചയോടാഴ്ച ഞാൻ അയൽക്കൂട്ടത്തിന് പോകണുണ്ട്. എനിക്കേ ആ കൂടലൊക്കെ മതി. തിയേറ്ററിൽ വെച്ച് വളരെ അവിചാരിതമായി ഞാൻ പ്രീതിയെ കണ്ടു. ഞാനും ഭർത്താവും മക്കളുമൊക്കെ ആയിട്ടാണ് പോയത്. ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോഴാണ് പ്രീതിയെ കണ്ടത്. നിന്റെ ചേട്ടന്റെ മക്കളെ എവിടെ എന്ന് ഞാൻ ചോദിച്ചു. അവൾ അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചു. അത് കേട്ട് എന്റെ കയ്യിൽ നിന്ന് കുറെ പോപ്കോൺ താഴെപ്പോയി. അവൾ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനായില്ല. അതും സെക്കൻഡ് ഷോ സിനിമ കാണാൻ. ഉള്ള നേരം കൊണ്ട് അവൾ സിനിമയെക്കുറിച്ച് പറഞ്ഞു. പ്രതീക്ഷിച്ച പോലെ ആയില്ല, ഒരു മൂവ്മെന്റ്സ് ഇല്ല. ചിലപ്പോൾ തോന്നും ഇതേക്കാളൊക്കെ നമ്മൾ അന്ന് കണ്ട പടങ്ങളാണ് നല്ലതെന്ന്. മിത്ത് ബേസ് ചെയ്ത ഫിലിമല്ലേ, നല്ലതായിരിക്കും എന്ന് വിചാരിച്ചാ വന്നത്. ഫസ്റ്റ് ഹാഫ് തന്നെ ബിലോ ആവറേജ്. അപ്പൊ പിന്നെ സെക്കൻഡ് ഹാഫ് പറയാതിരിക്കലാണ് ഭേദം. ഇവന്മാരാ ഭാർഗവി നിലയൊക്കെ കണ്ടു പഠിക്കണം. ഓർമ്മയുണ്ടോ നമ്മൾ ഒരുമിച്ചാണ് ആ സിനിമ കാണാൻ പോയത്? അന്ന് നിന്റെ ലൈനും ഉണ്ടായിരുന്നു. അവനിപ്പോ എവിടെയാടി? ഒരു വേള ഞാൻ നിന്ന് വേർത്തു. അത് കണ്ടിട്ടാവണം അവൾ പറഞ്ഞു, ഓക്കെ ഓക്കെ ചെല്ല്, അവരൊക്കെ വെയിറ്റ് ചെയ്യുവാവൂ. അകത്തേക്ക് കയറുന്നതിന് മുൻപ് ഞാൻ അവളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ഒരു കോള പൊട്ടിച്ച് അവൾ മൊത്തി കുടിക്കുന്നു. അസൂയ തോന്നി. സത്യം, ആ സ്വാതന്ത്ര്യം, അത് ആരാണ് കൊതിക്കാത്തത്?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഞാനും ഈ പ്രീതിയും കൂടിയാണ് ഭാർഗവി നിലയം കാണാൻ പോയത്. ചന്ദ്രു വരുന്നതിനോട് അവൾക്കൊട്ടു യോജിപ്പില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ചന്ദ്രുവിനെ ഒഴിവാക്കാനും പറ്റില്ലായിരുന്നു. ഒരുവിധം പ്രേമം പച്ച പിടിച്ചു വരുന്ന സമയമായിരുന്നു അത്. അന്നേ പ്രീതിക്ക് സിനിമ ഇഷ്ടമായിരുന്നു. അവൾക്ക് നിലപാടുകളും ഉണ്ടായിരുന്നു. ബഷീറിന്റെ കഥയാണ്, പോയേ തീരൂ എന്നാണ് അവൾ അന്ന് പറഞ്ഞത്. അന്ന് ഈ ബഷീർ ആരെന്ന് എനിക്ക് ഒരു പിടിയുമില്ലായിരുന്നു. പക്ഷേ ഭാർഗവി നിലയം കണ്ടു, മാറ്റിനെയാണ് കണ്ടത്. അതിനെ വീട്ടിൽ നിന്ന് അനുവാദമുള്ളൂ, അതും പ്രീതി കൂടി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. ചന്ദ്രു തലയിൽ മുണ്ടിട്ടാണ് തിയേറ്ററിനകത്ത് കയറിയത്. സിനിമ കഴിഞ്ഞ് തിരിച്ചു പോകാൻ ചന്ദ്രുവിനായിരുന്നു പേടി. അന്ന് ബസ്സിലിരുന്ന് പ്രീതി പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എടീ, നിന്റെ ഈ ചന്ദ്രു ഉണ്ടല്ലോ, പാഴാണ്, മരപ്പാഴ്. കെട്ടിയാ നീ അവന് ചെലവിന് കൊടുക്കേണ്ടി വരും. അവനേ കെട്ടു എന്ന് വാശി പിടിച്ച പത്താം ക്ലാസ്സുകാരി, അത് നടന്നില്ല. നടന്നതാകട്ടെ, അങ്ങേയറ്റം ടോക്സിക്കും. പറയാതിരിക്കുന്നതാണ് ഭേദം. പ്രീതി പഴയ കാലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയിരിക്കുന്നു. തിരശീലയിൽ പിന്നീട് ഞാൻ കണ്ടത് കണ്ടുകൊണ്ടിരുന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആയിരുന്നില്ല, ഭാർഗവി നിലയത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഒരു വശത്ത് പ്രീതിയിരിക്കുന്നു, മറുവശത്ത് ചന്ദ്രു. ഞാൻ അവന്റെ കൈകൾ പ്രീതി കാണാതെ കോർത്തുവെക്കുന്നു. തിരശീലയിൽ പാട്ടുമുറുകുന്നു.

മലയാള സിനിമയിലെ ആദ്യത്തെ പ്രേത സിനിമയാണ് ഭാർഗവി നിലയം. 1964 അത് പുറത്തുവരുന്നത്. എന്നാൽ അത് സിനിമയ്ക്ക് വേണ്ടി എഴുതിയ കഥയുമായിരുന്നില്ല, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ചെറുകഥ, നീല വെളിച്ചത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരം. എഴുതാനായി ബഷീർ വന്ന് താമസിക്കുന്ന ഒരു വീട്ടിൽ പ്രേത സാന്നിധ്യമുണ്ടെന്ന് ആളുകൾ പറയുന്നു. അസാധാരണമായ അനുഭവങ്ങൾ ബഷീറിന് ഉണ്ടാവുന്നു. ആ അനുഭവങ്ങളിൽ നിന്നാണ് നീല വെളിച്ചം രൂപം കൊള്ളുന്നത്. ഭാവസാന്ദ്രമായ ആ ചെറുകഥയിൽ നിന്ന് മനോഹരമായ ഒരു പ്രണയകഥയെ വളർത്തിയെടുക്കുകയാണ് തന്റെ തിരക്കഥയിലൂടെ ബഷീർ ചെയ്തത്. നീലക്കുയിലടക്കം അനേകം ഉത്തമ ചിത്രങ്ങൾ നിർമ്മിച്ച ചന്ദ്രതാരയാണ് ഭാർഗവി നിലയം നിർമ്മിച്ചത്. ഛായാഗ്രാഹകനായ വിൽസന്റിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നു ഭാർഗവി നിലയം. വാടക വീട്ടിൽ പ്രേത സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞെങ്കിലും ആ വീട് ഉപേക്ഷിക്കാൻ ബഷീർ തയ്യാറാവുന്നില്ല. അവിടെ താമസിക്കുകയും എഴുതുകയും ചെയ്യുന്നു. എന്നാൽ പതിയെ പതിയെ അപമൃത്യുവടഞ്ഞ ഭാർഗവിയുടെ സാന്നിധ്യം അയാൾ അറിയാൻ തുടങ്ങുകയാണ്. എന്നാൽ പ്രേതത്തോടുള്ള ഭയം അയാൾക്ക് തീരെയില്ല. സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് അദൃശ്യയായ പ്രേതത്തോട് അയാൾ ഇടപെടുന്നത്. ഭാർഗവിക്കുട്ടി എന്നാണ് അയാൾ അവളെ സംബോധന ചെയ്യുന്നത്. ഭാർഗവിയുടെ മുറിയിൽ നിന്ന് കിട്ടിയ കത്തുകളിൽ നിന്ന്, കടലാസുകളിൽ നിന്നും അവളുടെ മരണം ഒരു അപമൃത്യുവായിരുന്നില്ലെന്നും അതൊരു കൊലപാതകമായിരുന്നു എന്നും അയാൾ സംശയിക്കുന്നു. കിട്ടിയ തെളിവുകളും തന്റെ സങ്കല്പങ്ങളും ചേർത്ത് ഭാർഗവിയുടെ കഥ അയാൾ മെനഞ്ഞെടുക്കുന്നു. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ സാഹിത്യകാരൻ എന്ന ഒരൊറ്റ കഥാപാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ പ്രേക്ഷകൻ അത് ഓർക്കുക പോലുമില്ല. പ്രീതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അസാധാരണമായ മൂവ്മെന്റ്സ് ഉള്ള ചിത്രം. ജിജ്ഞാസയുണർത്തുന്ന ഒരു പ്രേതകഥയെ മനോഹരമായൊരു പ്രണയകഥയായി പരിവർത്തനപ്പെടുത്തുന്ന കലാവിദ്യ കൊണ്ട് സമർത്ഥമാണ് ഭാർഗവി നിലയം.

വീട്ടുകളിൽ

പടിഞ്ഞാറൻ കാറ്റ് വീശി തുടങ്ങിയിരുന്നു. പിലാത്തോട്ടത്തിലെ കൽബഞ്ചിൽ ഞാനും ഹിരൺമയയും ഞായറാഴ്ചകളിൽ അങ്ങനെ വെറുതെ ഇരിക്കും. കാറ്റിൽ ഇലകൾ അനങ്ങുന്നത് നോക്കി കപ്പലണ്ടി കച്ചവടക്കാർ ചട്ടുകം കൊണ്ട് ചീനച്ചട്ടിയിൽ പടപടാ തട്ടുന്നത് കേട്ട് വഴിയിലൂടെ വല്ലപ്പോഴും പോകുന്ന കാറുകളുടെ നിറങ്ങളെക്കുറിച്ച് പറഞ്ഞ് സന്ധ്യ കറക്കും വരെ ഞങ്ങൾ അങ്ങനെ ഇരിക്കും. എന്തു പറഞ്ഞു വന്നാലും ഒടുവിൽ എത്തിച്ചേരുന്നത് സിനിമയിൽ തന്നെയാവും. ഒരു സിനിമ എടുക്കണമെന്നത് എന്റെ മോഹമായിരുന്നു. സിനിമയ്ക്ക് കഥ എഴുതണമെന്നത് അവളുടെയും. ഇടയ്ക്കിടയ്ക്ക് അവൾ പറയും, ഞാൻ എഴുതുന്ന തിരക്കഥ നിന്റെ സംവിധാനം, സിനിമ തലക്കി പിടിച്ചു നിന്ന യൗവനം. അതെ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭരതന്റെ ചിത്രങ്ങൾ, മൃഗങ്ങളില്ലാത്ത ഒരു ചിത്രവും ഭരതൻ ചെയ്തിട്ടില്ല. പ്രയാണം മുതൽ ഓരോന്നായി ഓർത്തു നോക്ക്. പശുകുട്ടി, ആന, കുരങ്ങ്, പാമ്പ്, കാള, ലവ് ബേർഡ്സ്, നായ, കുതിര, കഴുകൻ, ഇങ്ങനെ ജന്തുജാലം കൊണ്ട് സമർത്ഥമാണ് ഭരതന്റെ ചലച്ചിത്രലോകം. ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, പാമ്പ് ഏത് സിനിമയിലാ? കൊള്ളാം, നീ അത് മറന്നോ. രതി നിർവേദം നിറയെ പാമ്പല്ലേ. അതിൽ പാമ്പിനെ ഭരതൻ ഉപയോഗിക്കുന്നത് പോലെ സത്യം പറഞ്ഞ വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ തിരക്കഥ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ വരിക മണ്ണായിരിക്കും. മണലും ചെളിയുമൊക്കെ ഞാൻ അതിൽ കൊണ്ടുവരും. ഭരതന്റെ ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഹിരൺ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. കഥയുള്ള സിനിമകളായിരുന്നില്ല ഭരതൻ എടുക്കേണ്ടിയിരുന്നത്. കാരണം എന്താണെന്ന് നിനക്കറിയോ? ഭരതൻ ഒരു കഥ പറച്ചിലുകാരനല്ല, തീർത്തും ആർട്ടിസ്റ്റാണ്. ജോൺ എബ്രഹാം ശൈലിയിലൊക്കെ ഭരതൻ ചിത്രമെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, അയാളെ നമുക്ക് കിട്ടുകയില്ലായിരുന്നു. അത്രയ്ക്ക് ജീനിയസ് ആയ ആർട്ടിസ്റ്റാണ്. പിലാത്തോട്ടത്തിലെ ഒരു ഞായറാഴ്ച സിമെന്റ് ബെഞ്ചിലിരുന്ന് അവൾ എഴുതാൻ പോകുന്ന തിരക്കഥയുടെ സിനോപ്സിസ് എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. എനിക്കത് ഡയറക്റ്റ് ചെയ്യാനാവില്ലെന്ന് അപ്പോഴേ തോന്നി. ഞാനത് പറഞ്ഞില്ല. ഇത് ഹിരൺ നീ തന്നെ ഡയറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഉള്ളാലെ പറഞ്ഞു. അത് കഴിഞ്ഞു വന്ന ഞായറാഴ്ച പിലാത്തോട്ടത്തിൽ ഞാൻ പോയില്ല. പീരിയഡ്സിന്റെ അസ്ഥിത കൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞു വന്ന ഞായറാഴ്ച പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ ഹിരണിനെ അവളുടെ അപ്പൻ കല്യാണം കഴിപ്പിച്ച് അയച്ചു കളഞ്ഞു. അവളുടെ ഡയറിയിൽ ആരോടോ ഉള്ള പ്രണയം അവൾ കുറിച്ചിട്ടിരുന്നത് അപ്പൻ കണ്ടു അത്രേ. എനിക്ക് കഷ്ടം തോന്നി. ഡയറി നിറയെ അവൾ പ്രണയം കുറിച്ചത് സിനിമയോടുള്ള ഇഷ്ടമായിരുന്നു. അത് മാത്രമായിരുന്നു. അത് മനസ്സിലാക്കാൻ അപ്പന് കഴിയാതെ പോയി. ഓരോ സിനിമ കാണുമ്പോഴും തിരശീലയിൽ ഞാൻ വെറുതെ തിരയും. കഥാ തിരക്കഥ ഹിരൺമയി എന്നെഴുതിയത് വായിക്കാൻ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഹിരണിനെ പോലെ സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ വന്ന് പിറക്കരുത്. അല്ലെങ്കിൽ ഒരു പുതിയ ലോകം പിറക്കുന്നതുവരെ പെൺകുട്ടികൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കരുത്. അല്ലാത്ത പക്ഷം അവഗണനകളുടെ മഴ നനഞ്ഞ് അവൾ ഭരതന്റെ വൈശാലിയെപ്പോലെ മണ്ണടിഞ്ഞു പോകും. എനിക്ക് ഓർമ്മയുണ്ട്, വൈശാലിയുടെ ക്ലൈമാക്സിൽ ഹിരൺ കണ്ണു തുടച്ചത് മിക്കവാറും പെൺകുട്ടികളുടെ ഗതി ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. ഹിരൺ, നീ എവിടെയാണ്? വൈശാലിയെപ്പോലെ എവിടെ? ഏത് മഴ നനഞ്ഞ് നീ മണ്ണടിഞ്ഞു പോയിരിക്കുന്നു?

മലയാള സിനിമയ്ക്ക് അഭൂതപൂർവമായ ദൃശ്യചാരുത പകർന്ന സംവിധായകനാണ് ഭരതൻ. ചെറിയ മനുഷ്യരുടെ വിഷാദങ്ങളും കാൽപ്പനിക ലാവണ്യങ്ങളും വ്യത്യസ്ത ഭൂഭാഗങ്ങളുടെ പ്രകൃതി മനോഹാരിതയും നയനാനന്ദകരമായ ഫ്രെയിമുകളിൽ ഭരതൻ പകർന്നു. വൈശാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളത്തിലെ പുരാണകഥാശാഖയിൽ അത് ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്നതാണ്. ഒരു പൌരാണിക കഥാവസ്തുവിനെ സൗന്ദര്യാത്മകമായി സമീപിക്കുകയാണ് ഭരതൻ ചെയ്തത്. അംഗരാജ്യത്ത് കൊടും വേനലിൽ അന്തമില്ലാതെ തുടരുമ്പോൾ ലോമപാദ രാജാവ് പോംവഴി കാണാതെ വിഷണ്ണനായി. രാജഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് യാഗം ചെയ്യിച്ച് മഴ പെയ്യിക്കുന്നു. ഋഷ്യശൃംഖനെ കൊണ്ടുവരാൻ ദേവദാസി പെൺകുടിയായ വൈശാലി നിയോഗിക്കപ്പെടുന്നു. ഋഷ്യശൃംഖൻ വന്നാൽ, യാഗം ചെയ്താൽ, മഴ പെയ്താൽ മാലോകർ കേൾക്കെ വൈശാലി സ്വന്തം മകളാണെന്ന സത്യം രാജാവ് അംഗീകരിക്കണമെന്നായിരുന്നു വൈശാലിയുടെ മാതാവിന്റെ ആവശ്യം. എന്നാൽ ദൌത്യം വിജയിച്ച ശേഷം വൈശാലി ക്രൂരമായി പിന്തള്ളപ്പെടുന്നു. ക്രൂരമായ വരൾച്ചയിൽ ആരംഭിക്കുന്ന ചലച്ചിത്രം സമർത്ഥമായ മഴയിൽ കലാശിക്കുന്നു. വരൾച്ചയുടെ ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങളും കോരിച്ചൊരിയുന്ന മഴയുടെ ആഹ്ലാദാവേശവും തിരശീലയിൽ നന്നായി പകർത്താൻ ഭരതന് കഴിഞ്ഞു. പുതുമ പകരുന്ന താരനിർണയം, മനോഭിരാമമായ വാതിൽപ്പുറ ചിത്രീകരണം, ശ്രവണമധുരമായ ഗാനങ്ങൾ, വൈശാലി ജനഹൃദയങ്ങൾ കീഴടക്കുക തന്നെ ചെയ്തു.

സിനിമയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിച്ചവർ, ഇഷ്ടപ്പെട്ടവർ, പ്രണയിച്ചവർ ഒരു സിനിമ സംവിധാനം ചെയ്യണം. അതുകണ്ട് തിയേറ്ററിൽ നിന്ന് മരിച്ചുപോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഋഷി. സിനിമയല്ലാതെ മറ്റൊന്നിലേക്കും പോകാൻ എനിക്കാവില്ലെന്ന് പറഞ്ഞ ഹിരൺ. പിന്നെ ഞാൻ. ആരും സിനിമയുടെ ലോകത്ത് ചെന്നില്ല. അതെന്തുകൊണ്ടാവും എന്നറിഞ്ഞുകൂടാ. പാഷൻ അല്ലാത്തത് കൊണ്ടൊന്നും ആയിരുന്നില്ല, ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കും. ശ്രമിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാവും. പെൺ ജന്മങ്ങളായതുകൊണ്ടാവും. ആകോ, അറിഞ്ഞൂടാ, അത്ര തന്നെ. എന്നാലും സിനിമയോടുള്ള ഇഷ്ടം, ഭ്രമം അതൊടുങ്ങില്ല തന്നെ ഒരിക്കലും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള
2: അടുക്കളയിലേക്ക് സ്വാഗതം. പരിണാമ സിദ്ധാന്തം അഥവാ എവല്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു അധ്യാപകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കൗതുകം തോന്നും. ഇത് ശരിക്കും രണ്ട് വിരുദ്ധ ധ്രുവങ്ങൾ ഒന്നിച്ചു ചേരുന്നത് പോലെയാണ്. ഒരു വശത്ത് ജീവനുണ്ടായത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതിയിൽ നടന്ന മാറ്റങ്ങൾ വഴിയാണ് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. മറുവശത്ത് എല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരു ശക്തി സൃഷ്ടിച്ചതാണ് എന്ന വിശ്വാസത്തിന്റെ ഭാഗമായ പ്രാർത്ഥനയും. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യുക എന്നതാണ്. തെളിവുകളില്ലാത്ത ഒന്നിനെയും ശാസ്ത്രം കണ്ണടച്ച് വിശ്വസിക്കില്ല. എന്നാൽ പ്രാർത്ഥനയും വിശ്വാസവും നിലനിൽക്കുന്നത് തന്നെ ചോദ്യം ചെയ്യാത്ത സമർപ്പണത്തിലാണ്. അതുകൊണ്ട് തന്നെ വാനരനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ശാസ്ത്രം എന്നത് കേവലം പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള വിവരങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. പരിണാമം പഠിപ്പിക്കുന്ന അധ്യാപകൻ അത് തന്റെ ജീവിത വീക്ഷണമായി കാണുന്നില്ല എന്നതാണ് ഇവിടെ സംഭവിക്കുന്ന വൈചിത്ര്യം. ശാസ്ത്രം ഒരു ചിന്താരീതിയാണ്. ആ ചിന്താരീതി കൈമുതലായുള്ള ഒരാൾക്ക് പ്രകൃതിയുടെ അത്ഭുതങ്ങളെ വിശദീകരിക്കാൻ മറ്റൊരു അദൃശ്യശക്തിയുടെ സഹായം വേണ്ടിവരില്ല. കാരണം പരിണാമം എന്ന പ്രക്രിയ തന്നെ എത്രത്തോളം വിസ്മയകരമാണെന്ന് ശാസ്ത്രം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഒരു അധ്യാപകന്റെ ജോലി അറിവ് പകരുക എന്നത് മാത്രമല്ല, കുട്ടികളിൽ യുക്തിബോധം വളർത്തുക എന്നതുകൂടിയാണ്. ക്ലാസ് മുറികളിൽ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ അത് തെളിവുകളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാകണം. വിശ്വാസം എന്നത് ഒരാളുടെ സ്വകാര്യമായ ഇഷ്ടമാകാം. എന്നാൽ ശാസ്ത്രത്തിന്റെ ക്ലാസ്സിൽ യുക്തിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം നൽകേണ്ടത്. വരും തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടത് കാര്യങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനാണ്. അറിവിന്റെ വെളിച്ചത്തിൽ ഇരുട്ട് നീക്കാൻ ശ്രമിക്കുമ്പോൾ ആ വെളിച്ചം പകരുന്നത് യുക്തിബോധത്തിലൂടെയാകണം. അപ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ പൂർണമായ അർത്ഥത്തിൽ വിജയിക്കുന്നത്. പരിണാമം അഥവാ എവല്യൂഷൻ എന്നത് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു കയറുന്ന ഏണിയല്ല, മറിച്ച് അനന്തമായി പടർന്നു പന്തലിക്കുന്ന ഒരു മഹാപുരാതന വൃക്ഷമാണ് എന്ന തിരിച്ചറിവാണ് ആധുനിക ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പൂർണത കൈവരിക്കുമെന്നും ആ പൂർണതയുടെ അത്യുന്നതിയിലാണ് മനുഷ്യൻ നിൽക്കുന്നത് എന്നുമുള്ള ധാരണ ശാസ്ത്രീയമായി തെറ്റാണ്. പരിണാമം എന്നത് ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ അല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായവ അതിജീവിക്കുന്ന ഒരു നിരന്തര പ്രക്രിയയാണ്. ഏത് ജീവിക്കാണോ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ജീവിച്ച് പ്രജനനം നടത്താൻ കൂടുതൽ സാധിക്കുന്നത്, ആ ജീവിയുടെ സ്വഭാവ ഗുണങ്ങൾ വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇവിടെ അഡ്വാൻസ്ഡ് ആയ ജീവി എന്നൊരു സങ്കല്പമില്ല, മറിച്ച് ഓരോ ജീവിയും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി ഏറ്റവും നന്നായി ഇണങ്ങിച്ചേർന്നവരാണ്.

മനുഷ്യനാണ് ഏറ്റവും പൂർണനായ ജീവി എന്ന അവകാശവാദത്തെ ശാസ്ത്രം ചോദ്യം ചെയ്യുന്നത് പ്രകൃതിയിലെ മറ്റ് ജീവികളുടെ അതിശയകരമായ അതിജീവന ശേഷികൾ ചൂണ്ടിക്കാട്ടിയാണ്. മനുഷ്യൻ ജനിക്കുന്നതിനും കോടിക്കണക്കിനു വർഷങ്ങൾക്ക് മുൻപേ ഭൂമിയിലുള്ള ബാക്ടീരിയകൾ, നാം ഇല്ലാതായാലും കോടിക്കണക്കിന് വർഷങ്ങൾ കൂടി ഇവിടെ അതിജീവിക്കാൻ പ്രാപ്തരാണ്. ന്യൂക്ലിയർ റേഡിയേഷനെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ള പാറ്റകളും നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങൾ വീണ്ടും മുളപ്പിക്കാൻ കഴിവുള്ള ജീവികളും പ്രകൃതിയിലുണ്ട്. ഇന്ദ്രിയ അനുഭവങ്ങളുടെ കാര്യമെടുത്താൽ മനുഷ്യൻ പല ജീവികൾക്കും പിന്നിലാണ്. വവ്വാലുകളുടെ എക്കോലൊക്കേഷൻ, നായകളുടെ ഘ്രാണശക്തി, പക്ഷികളുടെ മാഗ്നറ്റിക് നാവിഗേഷൻ എന്നിവയൊന്നും മനുഷ്യന് അവകാശപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ ആരാണ് കൂടുതൽ പുരോഗമിച്ചവർ എന്ന ചോദ്യം അർത്ഥശൂന്യമാണ്. കാരണം ഓരോ ജീവിയും അവരുടേതായ രീതിയിൽ അതിജീവനത്തിന്റെ വിസ്മയങ്ങളാണ്. മനുഷ്യൻ ഒരു പരിണാമ വൃക്ഷത്തിലെ ഒരു ചെറിയ ചില്ല മാത്രമാണ്. ഭാഷ, അബ്സ്ട്രാക്ട് തിങ്കിങ്, സാങ്കേതിക വിദ്യ, സങ്കീർണമായ സംസ്കാരം എന്നിവ മനുഷ്യനെ സവിശേഷമാക്കുന്നുണ്ടെങ്കിലും പരിണാമം മനുഷ്യനിൽ അവസാനിക്കുന്നു എന്നോ മനുഷ്യനാണ് ഇതിന്റെ ലക്ഷ്യമെന്നോ കരുതുന്നത് ശാസ്ത്രീയമല്ല. പരിണാമത്തിന് ഒരു അവസാന ഘട്ടമില്ല.

സാഹചര്യം മാറുന്നതനുസരിച്ച് അത് തുടർന്നുകൊണ്ടേയിരിക്കും. പരിണാമത്തിന്റെ ചരിത്രത്തിലെ കൗതുകകരമായ വൈരുദ്ധ്യം എന്തെന്നാൽ, ഭൂമിയിലെ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ താനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് ചിന്തിക്കുന്ന ഏകവർഗം മനുഷ്യൻ മാത്രമാണ് എന്നതാണ്. ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ശാസ്ത്രീയ സത്യത്തെക്കാൾ ഉപരിയായി മനുഷ്യന്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒന്നാണ്. പ്രപഞ്ചത്തിന്റെ വിശാലമായ ക്യാൻവാസിൽ മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണെന്നും, പൂർണതയല്ല മറിച്ച് പൊരുത്തപ്പെടലാണ് അതിജീവനത്തിന്റെ താക്കോലെന്നും മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥ ശാസ്ത്രബോധം ആരംഭിക്കുന്നത്. ദൈവമുണ്ട് എന്നത് എന്റെ വിശ്വാസമാണ്, എന്നാൽ ദൈവമില്ല എന്നത് എന്റെ അറിവാണ്. ഒറ്റനോട്ടത്തിൽ വൈരുദ്ധ്യമെന്ന് തോന്നിക്കാവുന്ന ഈ വരികൾക്കിടയിൽ മനുഷ്യ മനസ്സിന്റെ സങ്കീർണമായ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. വിശ്വാസത്തിന്റെ ആകാശം എത്രത്തോളം വിസ്തൃതമാണോ അത്ര തന്നെ ദൃഢമാണ് അറിവിന്റെ ഭൂമിയും. ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതമെന്നത് യുക്തിയുടെയും വികാരത്തിന്റെയും മനോഹരമായൊരു ബാലൻസിംഗ് ആക്ട് ആണ്.

എന്താണ് വിശ്വാസം? അത് തെളിവുകൾ ആവശ്യമില്ലാത്ത ഒന്നാണ്. പ്രതിസന്ധികളിൽ തളരുമ്പോൾ മനസ്സിന് പിടിച്ചു നിൽക്കാൻ നൽകുന്ന ഒരു ഊന്നുവടി, അല്ലെങ്കിൽ അദൃശ്യമായ ഒരു തണൽ. മനുഷ്യൻ തന്റെ ഭയങ്ങളെയും പ്രതീക്ഷകളെയും ഒരു സങ്കല്പത്തിലേക്ക് ചേർത്തു വയ്ക്കുമ്പോൾ അവിടെ ദൈവം ജനിക്കുന്നു. അതൊരു വ്യക്തിപരമായ അനുഭവമാണ്. എന്നാൽ അറിവ് അങ്ങനെയല്ല. അത് കഠിനമാണ്, വസ്തുതാപരമാണ്. ശാസ്ത്രീയമായ തെളിവുകളും യുക്തിപരമായ വിശകലനങ്ങളും കൊണ്ട് നാം നേടിയെടുക്കുന്ന ഒന്നാണ് അറിവ്. ഈ ലോകം എങ്ങനെ ചലിക്കുന്നുവെന്നും ജീവൻ എങ്ങനെ പരിണമിച്ചുവെന്നും പഠിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുത പ്രവർത്തകന്റെ സാന്നിധ്യമില്ലാതെ തന്നെ പ്രകൃതി സ്വയം വിശദീകരിക്കപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് ദൈവമില്ല എന്ന അറിവ്. ഒരു വ്യക്തി ഒരേ സമയം വിശ്വാസിയാകുന്നത് തന്റെ വൈകാരികമായ ആവശ്യങ്ങൾക്കോ സംസ്കാരത്തിന്റെ ഭാഗമായോ ആകാം. എന്നാൽ അയാൾ ഒരു ശാസ്ത്രബോധമുള്ള മനുഷ്യനാകുമ്പോൾ, തന്റെ അറിവുകൊണ്ട് പ്രപഞ്ചത്തെ അളക്കുമ്പോൾ, അവിടെ ദൈവത്തിന് സ്ഥാനമില്ലെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. അറിവ് പ്രകാശമാണ്. അത് ഇരുളടഞ്ഞ നിഗൂഢതകളെ ഇല്ലാതാക്കുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെയും പ്രപഞ്ചരഹസ്യങ്ങളെയും ശാസ്ത്രം ഒന്നൊന്നായി അഴിച്ചെടുക്കുമ്പോൾ, പണ്ട് ദൈവം ചെയ്തിരുന്ന ജോലികളെല്ലാം ഭൗതിക നിയമങ്ങൾ ഏറ്റെടുക്കുന്നതായി നാം കാണുന്നു. ഈ അറിവുള്ള ഒരാൾക്ക് ലോകത്തെ കാണാൻ മറ്റൊരു കണ്ണാടിയുടെ ആവശ്യമില്ല. ദൈവമില്ല എന്ന അറിവ് ഒരാളെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാക്കുന്നു എന്നതാണ് സത്യം. എല്ലാം വിധിയാണെന്നോ അല്ലെങ്കിൽ ഒരു ഉയർന്ന ശക്തി എല്ലാം നോക്കിക്കൊള്ളുമെന്നോ വിശ്വസിക്കുന്നതിനേക്കാൾ തന്റെ ജീവിതവും ഈ ലോകത്തിന്റെ നിലനിൽപ്പും സ്വന്തം കൈകളിലാണ് എന്ന തിരിച്ചറിവ് ആ അറിവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പ്രാർത്ഥനകളെക്കാൾ പ്രവൃത്തികൾക്കും അത്ഭുതങ്ങളെക്കാൾ അധ്വാനത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ജീവിത ശൈലി ആ അറിവ് നമുക്ക് നൽകുന്നു. ചുരുക്കത്തിൽ, വിശ്വാസം എന്നത് മനസ്സിന്റെ ഒരു സാന്ത്വനമായിരിക്കുമ്പോഴും അറിവെന്നത് ബുദ്ധിയുടെ തെളിച്ചമാണ്. ഈ അറിവിനെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ലോകത്തെ അതിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തോടെ കാണാൻ കഴിയും. അമാനുഷിക ശക്തികളിലല്ല, മറിച്ച് മനുഷ്യന്റെ കഴിവിനും സഹജീവി സ്നേഹത്തിനും യുക്തിചിന്തയ്ക്കുമാണ് പ്രാധാന്യമെന്ന് ആ അറിവ് നമ്മെ പഠിപ്പിക്കുന്നു. നിഗൂഢതകളുടെ മറ നീക്കി അറിവിന്റെ വെളിച്ചത്തിൽ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും വലിയ വിസ്മയം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി.

0: ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. വിവിധ ലോക നേതാക്കളും ആശംസകൾ അറിയിച്ചു. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനുമായ ഭാരതി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ചെന്നൈയിലായിരുന്നു അന്ത്യം. സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള ഭാരതി രാജയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം.
1: പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം June 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്.
0: അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി O.J. ജനീഷ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. നീതിക്കായുള്ള പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സാമൂഹിക വികാസത്തിന്റെ ഭാഗമായി എഴുത്തുകളുടെയും രേഖകളുടെയും ശേഖരണവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനാണ് ദിനാചരണം. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനു ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബജറ്റ് വിഹിതത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത്. പുതിയ നിയമം നടപ്പാക്കുന്നതിന് മുന്നോടിയായി ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ സർക്കാർ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്ഥാനത്തിന്റെ വിഹിതവും കുറച്ചിട്ടില്ലെന്നും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബജറ്റ് 40% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്തുകയും തൊഴിലാളികൾക്ക് തടസ്സമില്ലാതെ തൊഴിൽ നൽകുകയും ചെയ്യുക എന്നതാണ് VBG റാംജിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം വ്യാപിപ്പിക്കുകയാണെന്നും LPGയിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമ ക്ഷാമം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിച്ചതായും ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവജനങ്ങൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. പ്ലസ് വൺ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനുമുള്ള അവസരം ഇന്ന് വൈകിട്ട് 5 മണിവരെ. ഈ മാസം 15 മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റ്. സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിന് ഇന്നു മുതൽ 18 വരെ ഏകജാലക പോർട്ടൽ വഴി അപേക്ഷിക്കാം. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി K.Muralidharan സ്കൂൾ സന്ദർശിച്ചു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. അതേസമയം രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഹൈ റിസ്ക് കോൺടാക്റ്റുള്ള 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാലക്കാട് മലമ്പുഴ ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്. പാലക്കാട് ഇരട്ടയാലിലെ സ്വകാര്യ കോളേജിലെ ഫാർമസി അവസാന വർഷ വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ വീണ്ടും കരയ്ക്കടിയുന്നു. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC Elsa 3 എന്ന കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് കരയ്ക്കടിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരയ്ക്കടിയുന്നതായി കണ്ടെത്തിയത്. സമുദ്ര പരിസ്ഥിതിക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതാണ് പ്ലാസ്റ്റിക് പെല്ലറ്റ്. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും ഇപ്പോൾ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യ

0: ഇന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്.
1: തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടൻ സലീം കുമാർ അനുസ്മരണം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വ്യക്തിയാണ് സലീം കുമാർ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് നാളെ കൊടിയേറും. ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ലോകം ഒരു പന്തായി ചുരുങ്ങുമ്പോൾ ഫുട്ബോൾ ഈ ഭൂമിയോളം വലുതാകുന്നു. ആ വിഷമലതലുന്ന പുൽമൈതാനങ്ങളിൽ തീ പടർത്തുന്ന കാലുകൾക്കായി ആർത്തു വിളിക്കാൻ കടൽ പോലെ ആർത്തിരുമ്പുന്ന ഗാലറികളിൽ തലമുറകൾ തയ്യാറെടുക്കുന്നു. പല കോടി മനം കവരാൻ, ഒരു 100 കളം പിടിക്കാൻ, ഒരേ ഒരു കപ്പടിക്കാൻ കരളുറച്ച് ചുവടുവെച്ച് അവരെത്തുന്നു. മെസ്സി എന്ന മിശിഹയോ ഒരേ ഒരു CR7ഓ പ്രിയപ്പെട്ട നെയ്മറോ ആരാകും കിരീടം ചൂടുക. കിലിയൻ എംബാപ്പയുടെയും ലാമിൻ യമാലിന്റെയും ഗോളുകൾക്കായി ലോകമിത വലവിരിച്ച് കാത്തിരിക്കുന്നു. ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, ഒരേ ഒരു പന്തിന് പിന്നാലെ ലോകം പായുന്നു. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ആകെ 12 ഗ്രൂപ്പുകൾ, 104 കളികൾ. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. രാജ്യതിരുകൾ ഭേദിച്ച് മാനവികതയുടെ ജീവവായു നിറച്ച ഒരൊറ്റ പന്ത് ഏഷ്യയും യൂറോപ്പും കടന്ന് ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും പായുമ്പോൾ നമുക്കിനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിനെ വരവേറ്റ് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശമായി. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേരളത്തിലെ കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. ജൂലൈ ആദ്യവാരം നടക്കുന്ന താരലേലത്തിന്റെ വിവരങ്ങളും KCA പുറത്തുവിട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 74,287, നിഫ്റ്റി 97 പോയിന്റ് നേട്ടത്തിൽ 23,354 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 3,160 രൂപ താഴ്ന്ന് 1,09,160 രൂപയും ഗ്രാമിന് 13,645 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതി രാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3, 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂൺ 10 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1935 ജൂൺ 10, ആൾക്കഹോളിക് അനോണിമസ് ദിനം. മദ്യവിമുക്തി മുൻനിർത്തി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രാചീന സമ്പ്രദായം. ബിൽ വിൽസൺ എന്ന മദ്യപനാണ് നേതൃത്വം നൽകിയത്. ക്രിസ്തീയ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന സ്വയം സഹായ സംഘമായ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൻ്റെ ചുവടുപിടിച്ചാണ് ആൾക്കഹോളിക് അനോണിമസ് ആരംഭിച്ചത്. എന്നാൽ മതവിശ്വാസങ്ങൾക്ക് ഒരിക്കലും മദ്യവിമുക്തി നൽകാൻ ആവില്ലെന്നും അതിന് ശാസ്ത്രീയമായ ചികിത്സകൾ തന്നെ വേണമെന്നും ബിൽ വിൽസന് തന്നെ ബോധ്യപ്പെട്ടു. സ്വതന്ത്രമായ രീതിയിൽ മതത്തിൽ നിന്ന് വേർപെടുത്തി ആൾക്കഹോളിക് അനോണിമസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിന്നീട് ബിൽ വിൽസൺ ചെയ്തത്. ഇന്ന് 20 ലക്ഷത്തോളം അംഗങ്ങളുള്ള പ്രസ്ഥാനമാണ്. ദൈവവിശ്വാസികളുടെ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ആൽക്കഹോളിക് അനോണിമസിന് മദ്യാസക്തി ചികിത്സയിൽ വലിയ പ്രാധാന്യം വരുന്നില്ല. 1942 ജൂൺ 10, ചെക്കോസ്ലോവാക്കിയയുടെ തലസ്ഥാനമായ പ്രാഗിൽ നിന്ന് 12 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ലിഡീസ് എന്ന കൊച്ചുപട്ടണത്തിൽ ദേ വംശവെറി പിടിച്ച നാസികൾ നരനായാട്ട് നടത്തുന്നു. 12 വയസ്സിനു മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളെയും പുരുഷന്മാരെയും ഹിറ്റ്ലറുടെ കാപാലികർ വെടിവെച്ചു വീഴ്ത്തി. സ്ത്രീകളെയും കുട്ടികളെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി ഗ്യാസ് ചേംബറിലെ പരീക്ഷണ വധത്തിന് വിധേയമാക്കി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത ഇഷാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 മെയ് 26 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019, 2024 പൊതു തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ 3 തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മരാപെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു.
1: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous Prime Minister of the great country of India. You have now surpassed the record as the longest serving Prime Minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving Prime Minister of India.
0: അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മലാ സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത്ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ കെഎസ്ആർടിസിക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി കെഎസ്ആർടിസി ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൌജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTC അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ KSRTC നൽകും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1976-77 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. സിഗപ്പു റോജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലേ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അക്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി.
4: ഗ്ലോബൽ സിറ്റുവേഷൻ കാ ഫായ്ദാ ഉഠാകെ കുഛ് ലോഗോ നെ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജസ് കർനെ കി കോശിഷ് കി ഹൈ ഏക്ദം വോ ഹംനെ ഉസ്മേ ക്രാക്ക് ഡൗൺ കർ ദിയ കോയി കമി നഹീ ഹൈ നാ CNG കി കമി ഹൈ നാ പൈപ്പ് ഗ്യാസ് ജോ ലോഗോ കെ ഘരോ മേ ജാ രഹേ ഇൻഫാക്ട് LPG കെ ഹം കൺവേർട്ട് കർ രഹേ ഹൈ ഇൻടു PNG കണക്ഷൻ.
0: പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണ തീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് US നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ 5th കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ 2nd മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. July 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അംബേദ്കറും ഗാന്ധിയും. അംബേദ്കറും ഗാന്ധിയും എന്ന പരിപാടിയിൽ പണിമുടക്കുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തിനാവരുത് എന്ന ലേഖനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഗായത്രി.
2: സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ നടത്തുന്ന പണിമുടക്കുകൾക്ക് രാഷ്ട്രീയമായ ഒരു പരോക്ഷ ലക്ഷ്യം ഉണ്ടായിരിക്കരുത്. രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന ഇങ്ങനെയുള്ള പണിമുടക്കുകൾ രാഷ്ട്രീയ ഉദ്ദേശത്തിൽ മുന്നേറാൻ സഹായകമായിരിക്കുകയില്ല. മാത്രമല്ല, പൊതുജന ജീവിതം താറുമാറാക്കിയില്ലെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള പണിമുടക്കുകൾ തൊഴിലാളികൾക്ക് ഉപദ്രവകരമായിത്തീരും. തപാൽ പോലെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനം നൽകുന്ന മേഖലകളിലെ പണിമുടക്കുകൾ ഉദാഹരണം. സർക്കാരിന് ഇങ്ങനെയുള്ള പണിമുടക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുകയില്ല. ധനികരെ തപാൽ പണിമുടക്കുകൾ വലുതായി ബാധിക്കുകയില്ല. പണച്ചിലവുള്ളവയാണെങ്കിലും മറ്റു മാർഗങ്ങൾ അവർക്ക് സ്വീകരിക്കാം. സാധാരണക്കാർക്കും ദരിദ്രർക്കുമാണ് പാരമ്പര്യമായി അനുഭവിച്ചു വരുന്ന ഒരു സുപ്രധാന സൗകര്യം നഷ്ടപ്പെടുന്നത്. ന്യായമായ മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ച് പരാജയപ്പെടുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പണിമുടക്കുകൾ നടത്താൻ പാടുള്ളൂ. രാഷ്ട്രീയ പണിമുടക്കുകളെ അവയുടെ നന്മയുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കണം. അവയെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ നടത്തുന്ന പണിമുടക്കുകളുമായി കൂട്ടിക്കുഴയ്ക്കുകയോ അവയുമായി ബന്ധിപ്പിക്കുകയോ ചെയ്യരുത്. അഹിംസാത്മകമായ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പണിമുടക്കുകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. വളരെ ശ്രദ്ധിച്ചേ അവ നടത്താവൂ. നേരായ മാർഗമേ സ്വീകരിക്കാവൂ. പണിമുടക്കുകൾ ഒരിക്കലും അക്രമത്തിലേക്ക് നീങ്ങരുത്. നന്മയുടെ ദൃഷ്ടിയിൽ ന്യായീകരിക്കാനാകാത്ത പണിമുടക്കുകൾ നടത്തുവാൻ പാടില്ല എന്നത് വ്യക്തമാണ്. അന്യായമായ പണിമുടക്ക് വിജയിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പണിമുടക്കുകളോട് പൊതുജനങ്ങൾ സഹാനുഭൂതി പ്രദർശിപ്പിക്കരുത്. നിഷ്പക്ഷമതികളും പൊതുജന വിശ്വാസം ആർജിച്ചവരുമായ ആളുകൾ നയിക്കുന്ന പണിമുടക്കുകൾ മാത്രമേ നല്ലവയായി കരുതാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കൂ. പണിമുടക്കുകൊണ്ട് നേട്ടമോ കോട്ടമോ ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്ക് അതിന്റെ നന്മതിന്മകളെക്കുറിച്ച് വിലയിരുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് പണിമുടക്കിലെ കക്ഷികൾ ഒരു മധ്യസ്ഥന്റെ തീരുമാനമോ കോടതി വിധിയോ അംഗീകരിക്കണം. എന്നാൽ അഹങ്കാരികളായ ചില തൊഴിലുടമകൾ മധ്യസ്ഥ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ തൊഴിലാളികളെ വഴിതെറ്റിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ള മറ്റു ചില തൊഴിലുടമകൾ ശക്തി പ്രദർശിപ്പിക്കാൻ വേണ്ടി സ്വന്തം തീരുമാനങ്ങൾ തൊഴിലാളികളിൽ അടിച്ചേൽപ്പിച്ചിട്ടുമുണ്ട്.
1: അംബേദ്കറും ഗാന്ധിയും. അവതരണം ഗായത്രി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമാ വിശേഷങ്ങൾ.

0: സ്വാതന്ത്ര്യ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കാലാപാനി. 1915 ആൻഡമാൻ ജയിൽ പുള്ളികളുടെ കഥ പറഞ്ഞ ചിത്രം. മനോഹരവും സ്വാഭാവികവുമായ ആവിഷ്കാരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കാലാപാനി എന്ന സെല്ലുലാർ ജയിലിലെ തടവുകാർ അനുഭവിക്കുന്ന വേദനാജനകമായ സംഭവ വികാസങ്ങൾ ഈ ചിത്രത്തിലൂടെ അതിവൈകാരികമായി തന്നെ സംവിധായകൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു.
1: ഞാൻ കോവർത്ത് മുകുന്ദല്ലേ. എൻ പേര് ഉണക്കുട്ടി തെറിയോ. നമ്മൾ രണ്ടുപേരും ഒരു ചെല്ലിലാണ്. ആദ്യ ദിവസം ഞാൻ കണ്ടു.
2: ഓ അപ്പടിയാ? എനിക്ക് ഞാൻ അടിച്ച് മയക്കത്തിൽ തൂങ്ങിയിട്ടൊന്നാണാ? അതൊന്നും തെരിയില്ല.
1: ഏതായാലും എന്നെ രക്ഷിച്ചതിന് നന്ദി. അതിന് കിട്ടിയ ശിക്ഷയാവും ഇത്.
2: എനക്ക് തണ്ടണ എപ്പോഴും ഉണ്ട്. മെസ്സല സണ്ട പൊട്ടിയ രൊമ്പ നാളാ അടിച്ച്. അന്ത മാതിരി സണ്ട പാത്ത് രൊമ്പ നാളാ ചുമ്മാ.
1: അയ്യോ, നിവൃത്തിയില്ലാത്തപ്പോ ചെയ്തു പോയതാണ്. അതിനും വഴക്കിനൊന്നും എനിക്ക് താല്പര്യമില്ല.
2: അപ്പടിയില്ല.
0: ഗോവർദ്ധനൻ എന്ന വിദ്യാസമ്പന്നനായ യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഥയുടെ പുരോഗതി. തിരശീലയിൽ ഗോവർദ്ധനായി എത്തുന്നത് മോഹൻലാലാണ്. ഒപ്പം തബു, നെടുമുടി വേണു, ശ്രീനിവാസൻ, അമരേഷ് പുരി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. പ്രേക്ഷകരെ അമ്പരപ്പെടുത്തുകയും അതേസമയം തന്നെ നൊമ്പരപ്പെടുത്തുകയും ചെയ്ത ചിത്രം.
2: എനിക്ക്
1: താല്പര്യമില്ല.
2: നമ്മ ബെരിയും മിർസാക്കാനും സേത്തുങ്ക 42
1: നീ കളിയാക്കണ്ട. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. തന്റെ മണ്ടൻ പദ്ധതിയേക്കാൾ നല്ല രീതിയിലാണ് അവരുടെ പ്ലാൻ. അവർ രക്ഷപ്പെടാൻ ദൈവം സഹായിക്കട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാൻ.

0: இங்கேருந்து தப்பிக்க புத்தி தேவையில்லை, தெம்பு தைரியம். அது நான் தப்பிக்கும் போது தான் தெரியும். இந்த உடம்புல ஓடுற ரத்தம் தமிழனோடது.
1: ஏய், இனி பறையம்பா மாற்றி பறையணும். தமிழன்டே இல்ல, இந்தியக்காரன்டே, இந்தியன்டே ரத்தம்.
2: പ്രേക്ഷകർക്ക് അന്നുവരെ പരിചിതമല്ലായിരുന്ന കഥ പറയുക മാത്രമായിരുന്നില്ല കാലാപാനി എന്ന ചിത്രം കൊണ്ട് പ്രിയദർശൻ ചെയ്തത്. ഗോവർദ്ധന്റെയും പാർവതിയുടെയും പ്രണയത്തിന്റെ മനോഹാരിത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു
3: അദ്ദേഹം.
4: ചിലതൊക്കെ എനിക്കും അറിയാം.
1: എന്തറിയാം? കേക്കട്ടെ.
2: ചിത്രത്തിന്റെ മലയാളം പതിപ്പിനു പുറമെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ചിത്രത്തിന്റെ പതിപ്പുകൾ ഇറങ്ങി. അതും ഒരേ സമയം. ടി ദാമോദരന്റെയും പ്രിയദർശന്റെയും മികച്ച തിരക്കഥ തന്നെയായിരുന്നു ചിത്രത്തിന്റെ കാതൽ. സംഗീതത്തിന്റെ മനോഹാരിത കൂടി കൂടിച്ചേർന്നപ്പോൾ ചിത്രം കൂടുതൽ മികവുറ്റതായി മാറി. ഇളയരാജയുടെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും കാൽപ്പനിക ഭാവമുള്ള രംഗങ്ങളുടെ മാറ്റുകൂട്ടി.
5: വല്ലവന്റെ വിഡ്ഢിത്തം കേട്ടോണ്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ ആലോചിക്കണായിരുന്നു, ചാകാനാണ് വിധിയെങ്കിൽ അത് കുഴിച്ചിടാൻ വല്ലവൻ ഉള്ളിടത്താകുന്നതായിരിക്കും ഭേദം. കാടിനകത്ത് പത്തരി ഇറച്ചി കിട്ടുന്ന കട നിനക്കറിയാം. വലിയ ഗമേ നടന്നു വന്നു കണ്ടു, അതുകൊണ്ട് ചോദിച്ച.
2: ചെമ്പൂവേ പൂവേ എന്ന ഗാനം അന്നും ഇന്നും മലയാളികൾ ഏറ്റുപാടുന്നു. ആറ്റിറമ്പിലെ കുമ്പിലൂടെ ഗോവർദ്ധന്റെയും പാർവതിയുടെയും അടങ്ങാത്ത പ്രണയം അനുഭവിച്ചറിയുന്നു. മാരിക്കൂടിനുള്ളിലൂടെ ഗോവർദ്ധനനെ കാത്തിരിക്കുന്ന പാർവതിയുടെ ദിനരാത്രങ്ങൾ എണ്ണുന്നു. അത്രയധികം കാലാപാനി എന്ന ചിത്രം നമ്മെ ആഴത്തിൽ ബാധിച്ചിരിക്കുന്നു.

0: ഗോവർദ്ധനും മുകുന്ദനും ഒപ്പമുള്ള മറ്റു തടവുകാരും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവരായിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവർ. ഗോവർദ്ധനും മുകുന്ദനും അടങ്ങുന്ന തടവുകാർ ഏറ്റുവാങ്ങിയ ക്രൂരമായ പീഡനങ്ങളും യാതനകളുമായിരുന്നു ചിത്രത്തിന്റെ കഥയെ മുന്നോട്ടു കൊണ്ടുപോയത്.
1: ഡോക്ടർ പലതവണ അഭ്യർത്ഥിച്ചിട്ടും മിർസാഖാനെയും ബെറിയെയും ഭയന്ന് സത്യം തുറന്നു പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല. അത് കാരണം പരാതി എഴുതി അയച്ച ഡോക്ടർ ലെൻഹട്ടൻ അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ കുറ്റക്കാരനായി തീരുകയായിരുന്നു.
2: നമ്മളെ പോലുള്ള മണ്ടന്മാരെ കിട്ടാത്തപ്പോ കഴിക്കാനായി മീൻ പിടിച്ച് നിറച്ചു വെച്ചിരിക്കാണ്.
3: ഉണക്കെപ്പിടിയോ
2: നീ എന്റെ കൈ അഴിക്കാൻ പറയാം.
0: പ്രണയവും വിരഹവും പീഡനങ്ങളും യാതനകളും അങ്ങനെ എല്ലാം ഇന്നും വിങ്ങലായി ഓരോ പ്രേക്ഷകരുടെയും ഉള്ളിൽ നിലകൊള്ളുന്നു. നിസ്സഹായത ചിത്രത്തിലുടനീളം നിലനിൽക്കുന്നുണ്ട്. തങ്ങളോടൊപ്പം കപ്പലിലുണ്ടായിരുന്നവരെ വസൂരി രോഗം വന്നതിനാൽ വെടിവെച്ച് കൊല്ലുന്നത് കണ്ടു നിൽക്കുന്ന ഗോവർദ്ധന്റെയും കൂട്ടാളികളുടെയും മുഖം അന്നും ഇന്നും മനസ്സിലുണ്ട്. ഒന്നും ചെയ്യാനില്ല, നിസ്സഹായരാണവർ. മിർസാഖാന്റെ ഷൂസ് നാവുകൊണ്ട് വൃത്തിയാക്കാൻ അയാൾ ആജ്ഞാപിക്കുമ്പോൾ ഗോവർദ്ധന്റെ മുഖത്ത് വരുന്നതും അതേ നിസ്സഹായതയാണ്. ഹൃദയഭേദകമായ രംഗങ്ങൾ ഇനിയും ഏറെയുണ്ട് കാലാപാനിയിൽ.
1: അന്നാണ് ഞാൻ മിർസാഖാനെ ആദ്യമായി കണ്ടത്. അഫ്ഗാൻ ആർമിയിൽ നിന്നും ഇവിടെത്തിയ അയാൾ സെല്ലുലാർ ജയിലിലെ പേടി സ്വപ്നമാണ്.
4: ഏ, ക്യോ വേടിയോ വാ, തമാഷാ ദേഖ്തേ ഹോ ക്യാ, കം ഓൺ, ദേഖേ.

0: വിശപ്പിന്റെ അവസ്ഥാന്തരങ്ങൾ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നു. വിശപ്പിന്റെ മുന്നിൽ നിസ്സഹായനാവുന്ന മനുഷ്യന്റെ അവസ്ഥ. ജയിൽ ചാടിയ ശേഷം പരമാനന്ദ് എന്ന കഥാപാത്രം ആഹാരത്തിന് വേണ്ടി കാണിക്കുന്ന പരാക്രമങ്ങൾ പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയും അതേസമയം നൊമ്പരപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. വിശപ്പടക്കാൻ മണ്ണുവാര തിന്നുന്ന രംഗം, സഹതടവുകാരെ കൊന്നു ഭക്ഷിക്കുന്ന രംഗം, അങ്ങനെ പോകുന്നു കാലാപാനിയിലെ ഹൃദയഭേദകമായ രംഗങ്ങൾ.
1: അവന് വിശക്കുന്നു.
2: വല്ലവന്റെ വിഡ്ഢിത്തം കേട്ടോണ്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ ആലോചിക്കണായിരുന്നു, ചാകാനാണ് വിധിയെങ്കിൽ അത് കുഴിച്ചിടാൻ വല്ലവൻ ഉള്ളിടത്താകുന്നതായിരിക്കും ഭേദം.
0: വിശപ്പ് സഹിക്കാൻ വയ്യാതെ സ്വന്തം സുഹൃത്തിനെ കൊന്ന് പച്ചമാംസം ആർത്തിയോടെ ഭക്ഷിക്കുന്നത് കാണുന്ന ഗോവർദ്ധന്റെ അമ്പരപ്പും സങ്കടവും മോഹൻലാൽ വളരെ മനോഹരവും സ്വാഭാവികവുമായി അവതരിപ്പിച്ചിരിക്കുന്നു.

나는 나는 나는

0: ആ സ്വാഭാവികത ചിത്രത്തിലുടനീളം ഗോവർദ്ധനിലൂടെ പ്രകടമാണ്. മികച്ച നടനുള്ള പുരസ്കാരം മോഹൻലാലിന് നേടിക്കൊടുത്ത കഥാപാത്രം കൂടെയായിരുന്നു ഗോവർദ്ധൻ. 1995 5 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും കാലാപാനിക്ക് ലഭിച്ചു.
1: I hereby pronounce Govardhan Menon guilty of the murder of Jamadar Mirza Khan and of the attempted murder of jailer David Barry. English law is clear about the sentence for a capital offence. I sentence Govardhan Menon to be hanged by the neck until he is dead.
2: Govardhan, Kartika, ഒരു പുഷ്പാഞ്ജലി.
3: എങ്ങോട്ടാ കുട്ടിയെ വെളുപ്പിനെ ഓടണേ?
4: തീവണ്ടി ആപ്പീസില് എന്റെ ഉണ്ണിയേട്ടൻ വരിക.

0: എൻ്റെ ജന്മനാടിന് മോചനം ലഭിക്കണമേ, എൻ്റെ പാർവതിക്കുട്ടിയെ കാത്തുകൊള്ളണമേ.
1: ഇവിടെയാണ്, ഇവിടെയായിരുന്നു അവസാനം. എൻ്റെ ഈശ്വരന്മാരെ, 50 വർഷത്തെ കാത്തിരിപ്പ്, ഈ പ്രതീക്ഷ, അത് തകരുന്നത് കാണാൻ എനിക്ക് വയ്യ. കുറെ കള്ളങ്ങൾ പറയാനുള്ള ശക്തി എനിക്ക് തരണേ.
2: സംവിധായകന്റെ മികവിന്റെ പ്രതിഫലങ്ങൾ.
3: കണ്ടോ മോനെ?

0: സുഖാണോ?
1: ഉടനെ വരുന്ന പറഞ്ഞത്.
0: പാർവതിയെ കുറിച്ച് ഒരുപാട് ചോദിച്ചില്ലേ?
1: നിറയെ വീണ്ടും വീണ്ടും ചോദിച്ചു.
0: എന്താ ചോദിച്ചേ?
1: ഒത്തിരി ചോദിച്ചു, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു.
2: ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതി അന്തമാൻ ജയിലിൽ ദുരിത യാതനകൾ അനുഭവിച്ച് മരിച്ച ധീര യോദ്ധാക്കളെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ചിത്രം ആ രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുന്നു.
3: സിനിമാ വിശേഷം തയ്യാറാക്കി അവതരിപ്പിച്ചത് സൂഷ്മ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ കയറിയിട്ട് വെള്ളമൊഴിക്കുക എന്നത് വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. മര്യാദ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. ഇതൊന്നും ചെയ്യാതെ കാല് തൊട്ട് തൊഴുന്നതാണ് മര്യാദ എന്ന് കരുതരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
1: നിങ്ങളെങ്ങനെ വീട്ടിലുള്ള പാത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വിറ്റാൽ എങ്ങനെ ശരിയാകും? ഇത് വാങ്ങുന്ന എനിക്ക് കുറ്റബോധമുണ്ടാകുന്നു. നിങ്ങൾക്ക് ഒരു പാപബോധവും തോന്നുന്നില്ലേ? അപമാനപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടിട്ടും ഒരു കുലുക്കവുമില്ലാതെ ചാൾസ് എന്ന ചെറുപ്പക്കാരൻ നിന്നു. രണ്ടാഴ്ച കഴിഞ്ഞ് അതേ കടയിൽ വീണ്ടും വീട്ടിലെ പാത്രവുമായി വന്നു. വീട്ടിൽ പാത്രങ്ങൾ കുറയുന്നതിന്റെ കാരണം കണ്ടെത്തി ഭർത്താവിനെ കയ്യോടെ പിടികൂടി ഭാര്യ ചോദിച്ചു, മറ്റെന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചുകൂടെ? ഈ ജോലി വേണ്ടെന്ന് വെക്കൂ. ഇത് കാരണം ജയിലിൽ പോലും കിടക്കേണ്ടി വന്നില്ലേ? ഇത്രയും കേട്ടാൽ നമുക്ക് തോന്നും ചാൾസ് എന്ന ചാൾസ് ഗുഡിയർ ഒരു കള്ളനാണെന്ന്. എന്നാലല്ല, കക്ഷി ജയിലിൽ കിടന്നത് മോഷണക്കുറ്റത്തിനല്ല, കുറെ ആളുകൾ വഞ്ചനാക്കുറ്റത്തിന് കേസ് കൊടുത്തിട്ടാണ്. റബ്ബർ കൊണ്ട് ഒരിനം സഞ്ചി ഉണ്ടാക്കി ആളുകൾക്ക് കൊടുത്ത് നല്ല വരുമാനമുണ്ടാക്കി. ആ ഇടയ്ക്കുണ്ടായ പതിവിലും കൂടുതൽ ചൂടിൽ ഈ റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉരുകിപ്പോയി. വ്യവസായം തകർന്നു, കടക്കെണിയിലായി. ആളുകൾ കേസ് കൊടുത്ത് ജയിലിലുമാക്കി. റബ്ബറിനെ ചൂടിലും ഉരുകിപ്പോകാത്ത വിധം രൂപാന്തരപ്പെടുത്താനുള്ള പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. തന്നെ അതിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജയിൽ സൂപ്രണ്ടിന് അപേക്ഷ നൽകി. കുഴപ്പക്കാരനല്ലെന്ന് തോന്നിയതുകൊണ്ടാവണം ജയിൽ സൂപ്രണ്ട് അനുവാദം കൊടുത്തു. ജയിൽ വിട്ടിറങ്ങി പരീക്ഷണം തുടർന്നു. ഈ പണി നിർത്താൻ ഭാര്യ അപേക്ഷിച്ചു. അടുക്കളയിൽ പരീക്ഷണശാല തുടങ്ങി. പണത്തിനായി പാത്രങ്ങൾ ഓരോന്നായി വിൽക്കേണ്ടതായ നിവൃത്തികേടായി. ചാൾസ് റബ്ബറും ഗന്ധകവും കൂട്ടിച്ചേർത്ത് ചൂടാക്കിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തിയ ഭാര്യയ്ക്ക് ഇത് കണ്ട് അരിശം വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ചാൾസിന്റെ കയ്യിലിരുന്ന സാധനമെടുത്ത് തീയിലേക്കിട്ടിട്ട് അവരിറങ്ങിപ്പോയി. പോയതും ചാൾസ് അടുക്കളയിലേക്ക് ഓടിക്കയറി. കത്തിച്ചാരമാകാതെ കുറച്ചെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാനായിരുന്നു ആ ഓട്ടം. അത്ഭുതം! റബ്ബറും ഗന്ധകവും കൂടിച്ചേർന്ന് ഒരു പുതിയ വസ്തു രൂപപ്പെട്ടിരിക്കുന്നു. ചൂടിനെയും തണുപ്പിനെയും അതിജീവിക്കുന്ന ഒരു വസ്തു. തന്റെ പരിശ്രമം വിജയിച്ചിരിക്കുന്നുവെന്ന് ചാൾസിനുറപ്പായി. അതേക്കുറിച്ച് പ്രചാരം നടത്തിയിട്ടും ആളുകൾ ആരും അത് വിശ്വസിച്ചില്ല. താൻ രൂപപ്പെടുത്തിയ റബ്ബർ കൊണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കാണിച്ചാലേ ആളുകൾ വിശ്വസിക്കൂ എന്ന് ചാൾസിന് ബോധ്യപ്പെട്ടു. പക്ഷെ അതിന് പണം വേണം. എവിടുന്ന് കണ്ടെത്താനാണ്? ആര് സഹായിക്കാനാണ്? പ്രത്യേകിച്ച് വഞ്ചനാക്കുറ്റത്തിന് ജയിലിൽ കിടന്ന ചരിത്രമുള്ള ഒരാൾ. എന്നാൽ ചാൾസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ധനികനായ ഒരു ബന്ധു മുന്നോട്ട് വന്നു. പരീക്ഷണങ്ങൾ തുടർന്നു. സ്വാഭാവിക റബ്ബറിനെ ഗന്ധകം ചേർത്ത് ചൂടാക്കി ഉപയോഗപ്രദമായ വസ്തുവാക്കി മാറ്റുന്ന പ്രക്രിയ, വൾക്കനൈസേഷൻ, ചാൾസ് ഗുഡിയർ രൂപപ്പെടുത്തി. 1844 പേറ്റന്റ് നേടി. എന്നാൽ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഫാക്ടറി തുടങ്ങാനുള്ള അനുമതി ചാൾസിന് കിട്ടിയില്ല. വേറൊരാൾ തുടങ്ങിയ ഫാക്ടറിയിൽ ചാൾസ് തന്റെ ആശയത്തെ ഉൽപ്പന്നമാക്കി. എന്നാൽ ഫാക്ടറി നഷ്ടത്തിലായി. ചാൾസ് ജയിലിലായി. അതിനിടയിൽ മറ്റു പലരും ചാൾസിന്റെ ആശയത്തെ ചോർത്തി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ധനികരായി. അപ്പോഴും ചാൾസ് ഗുഡിയർ ജയിലിൽ കിടക്കുകയായിരുന്നു. ഒടുവിൽ 1860 ചാൾസ് മരിച്ചു. അപ്പോഴും ആ മഹാശാസ്ത്രജ്ഞന് $200,000 കടമുണ്ടായിരുന്നു.
0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഓടിയിൽ നിന്ന് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം എൻ വസന്തകുമാരി.
2: ആയിടയ്ക്ക് ഒരു ദിവസം പപ്പു ചുമച്ച് കുഴഞ്ഞു വീണു. കല്യാണിയും ലക്ഷ്മിയും കൂടി അയാളെ വൈദ്യരെടുത്ത് കൊണ്ടുപോയി. പരിശോധിച്ചിട്ട് വൈദ്യർ കല്യാണിയെ മാറ്റി നിർത്തി പറഞ്ഞു, പപ്പുവിന് ക്ഷയരോഗമാണ്. ക്ഷയം അക്കാലത്ത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമായിരുന്നില്ല. പപ്പുവിന് തന്റെ രോഗവിവരം നേരത്തെ അറിയാമായിരുന്നു. താനിനി അധികകാലം ജീവിച്ചിരിക്കില്ലെന്നും അയാൾക്കറിയാം. അതിൽ അയാൾക്ക് ഭയമില്ല. പക്ഷേ തന്റെ അനാരോഗ്യം അയാളെ വല്ലാതെ വിഷമിപ്പിച്ചു. എങ്കിലും ആശ്വാസം തോന്നുമ്പോൾ അയാൾ പണിക്ക് പോകാൻ. അങ്ങനെ ഒരു ദിവസം യാത്രക്കാരെയും കൊണ്ട് പോകും വഴി വണ്ടിയിൽ നിന്ന് കൈവിട്ടു. വണ്ടി പുറകോട്ട് മറർന്നു. യാത്രക്കാരൻ തലകുത്തി വീണു. അതിൽ പിന്നെ പപ്പുവിന്റെ റിക്ഷ കാണുന്നത് തന്നെ ആളുകൾക്ക് ഭയമായി. ആരും പപ്പുവിന്റെ റിക്ഷയിൽ കയറാതായി. വരുമാനം തീരെ നിലച്ചു. നിത്യ ചെലവിനുള്ള പണം പോലും ഇല്ലാതായി. അവസാനം അയാൾ ആ റിക്ഷ വിറ്റു. കല്യാണിയും ലക്ഷ്മിയും കൂടെ, അയ്യോ ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇതാ റിക്ഷ വിറ്റ കാശ. ഇതിൽ നിന്ന് ലക്ഷ്മിയുടെ ഫീസിനുള്ള പണം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് കുറച്ചു ദിവസത്തെ ചെലവിന് തികയും. പിന്നോടുള്ള കാര്യം അപ്പോൾ നോക്കാം. ഞാൻ പട്ടണം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അന്ന് രാത്രിയിൽ പപ്പു തിരികെ വന്നപ്പോൾ വീട്ടിൽ ഒരാൾ കാത്തിരിക്കുന്നു. ലക്ഷ്മിക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകിയ ഗോപിനാഥൻ. ഗോപിക്കുഞ്ഞ് എപ്പോൾ വന്നു? അമ്മാവൻ എന്നെ അറിയുമോ? പിന്നില്ലേ, പോരാത്തതിന് ലക്ഷ്മി പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ വന്നത് എനിക്ക് അമ്മാവനോട് ഒരപേക്ഷയുമായിട്ടാണ്. അപേക്ഷയോ? എന്നോടോ? അതെ, എനിക്ക് ലക്ഷ്മിയെ ഇഷ്ടമാണ്. അമ്മാവൻ എനിക്ക് അവളെ വിവാഹം ചെയ്തു തരണം. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗോപിക്കുഞ്ഞിനെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടായി തന്നെ എന്റെ ലക്ഷ്മിയുടെ ഭാഗ്യം. എങ്കിലും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് വിവാഹം നടത്താം. പോരെ, മതി. ഗോപി യാത്ര പറഞ്ഞു പോയി. ലക്ഷ്മി സ്കൂൾ ഫൈനൽ പരീക്ഷ പാസായി. ഗോപി മാതാപിതാക്കളുമായി ആലോചിച്ച് ലക്ഷ്മിയുടെ അമ്മയോടും അമ്മാവനോടും അനുവാദം വാങ്ങി തന്റെ വീട്ടിൽ വെച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചു.

രക്ഷവിട്ടെങ്കിലും പപ്പുന് വെറുതെ ഇരിക്കാനായില്ല. അയാൾ തൊണ്ടതല്ലി ചകിരി ഉണ്ടാക്കുന്ന ജോലി തുടങ്ങി. കല്യാണിയും ഒപ്പം കൂടി. അങ്ങനെ പിരിച്ചുണ്ടാക്കുന്ന കയർ അയാൾ പീടികകളിൽ കൊണ്ടു വിറ്റ് നിത്യ ചെലവുകൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം കയറുമായി പോകാനൊരുങ്ങിയ പപ്പുവിനോട് കല്യാണി തടഞ്ഞു. പിന്നെ ഇനി ഇങ്ങനെ ഈ കയറും കൊണ്ട് പോകുന്നത് ലക്ഷ്മിക്കും ഗോപിക്കും കുറച്ചിലാണ്. എന്ത് കുറച്ചിലോ? എനിക്ക് കുറച്ചിലൊന്നുമില്ല. അധ്വാനിക്കുന്നതിൽ എനിക്ക് അഭിമാനമാണ്. മരിക്കും വരെ ഞാനത് ചെയ്യും. പപ്പു ദേഷ്യത്തോടെ കയർ കെട്ടി തോളിലിട്ട് വേച്ച് വേച്ച് നടന്നു. അന്ന് രാത്രിയായപ്പോഴേക്കും കയർ വിറ്റ പണവുമായി അയാൾ തിരികെ വന്നു. ഒരു കടലാസ് പൊതി കല്യാണി ഏൽപ്പിച്ചു. ഇതാ. എന്താ ഇത്? കയർ വിറ്റ കാശ്. ഞാൻ പറഞ്ഞില്ലേ ഇനി കയറും കൊണ്ട് ഇറങ്ങിപ്പോകരുതെന്ന്? മറ്റുള്ളവർക്ക് കുറച്ചിലുണ്ടാക്കാനായിട്ട് ഇറങ്ങിപ്പോയിട്ട് വന്നിരിക്കുന്നു. പപ്പുവിന്റെ

കല്യാണി മകളും കൂടി പപ്പുവിനെ കട്ടിലിൽ കൊണ്ടു കിടത്തി. മുഖത്ത് അല്പം വെള്ളം കുടഞ്ഞു. കുറച്ചു കഴിഞ്ഞ് പപ്പുവിന്റെ ബോധം വന്നു. ലക്ഷ്മി പപ്പുവിനരികിൽ ചെന്നിരുന്നു. അമ്മാവന് സുഖമില്ലാത്തത് കൊണ്ടല്ലേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്. അമ്മാവൻ ഇനി വിശ്രമിക്കണം. ജീവിതം വിശ്രമിക്കാനുള്ളതല്ല കുഞ്ഞെ. അമ്മാവന്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കണം. അമ്മാവനോട് എനിക്ക് തീർത്താൽ തീരാത്ത കൃതജ്ഞതയുണ്ട്. കൃതജ്ഞത, അത് കാത്തുകിടക്കുന്നൊരു പട്ടിയല്ല ഞാൻ. പോ എന്റെ മുമ്പിൽ. അതൊരാജ്ഞയായിരുന്നു. ലക്ഷ്മിക്ക് പിന്നെ ഒന്നും പറയാൻ ധൈര്യമുണ്ടായില്ല. അവൾ വിങ്ങിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക്

ലക്ഷ്മിയുടെ വിവാഹ ദിവസമെത്തി. ഭർതൃഗ്രഹത്തിൽ നിന്ന് കൊടുത്തയച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് അവൾ പപ്പുവിനരികിലെത്തി. പപ്പു വളരെ പ്രയാസപ്പെട്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവളുടെ ശിരസിൽ കൈവച്ചു. നിനക്ക് എല്ലാവിധ നന്മകളും വരും മുന്നേ. ലക്ഷ്മി ആ പാദങ്ങൾ തൊട്ട് വന്ദിച്ചു. അവളുടെ കണ്ണുനീർ കൊണ്ട് ആ പാദങ്ങൾ കഴുകി. ലക്ഷ്മി അമ്മയും കൂട്ടി വിവാഹ പന്തലിലെത്തി. അല്പം കഴിഞ്ഞ് പപ്പുവും എത്തി. വധുവരന്മാർ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി വിവാഹവേദിയിൽ

0: സദ്യ കഴിഞ്ഞു. ആളുകളെല്ലാം പിരിഞ്ഞു. പപ്പുനെ അവിടെ എങ്ങും കണ്ടില്ല.
1: അമ്മേ,
0: അമ്മാവിനെവിടെ? അവിടെ വല്ലോടും പതുങ്ങി നിൽക്കുകയായിരിക്കും. അങ്ങനെ പതുങ്ങി നിൽക്കുന്ന ആളല്ല എന്റെ അമ്മാവൻ. ലക്ഷ്മി വീണ്ടും പരിസരത്തെല്ലാം നോക്കി. അവിടെ എങ്ങും കണ്ടില്ല. അമ്മേ, ചിലപ്പോൾ അമ്മാവൻ വീട്ടിൽ പോയതായിരിക്കും. പോയെങ്കിൽ പോട്ടെ, അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയാൽ കിടക്കുമോ? അമ്മേ, ഒരു കാലത്ത് നമ്മളും അട്ടകളായിരുന്നു. അമ്മാവനാ നമ്മളെ മനുഷ്യരാക്കിയതും. അമ്മ പഴയ കാര്യങ്ങളെല്ലാം മറന്നോ? ഇല്ല മോളെ, എന്തു പറഞ്ഞാലും കേക്കില്ല. വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അമ്മേ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അയ്യോ, അത് വേണ്ട. നിന്റെ ഭർത്താവ് എന്ത് വിചാരിക്കും? ഞാൻ പോകാം, പക്ഷെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അമ്മയും അവിടെ നിൽക്കണം. നാളെ ഞാനും അദ്ദേഹവും കൂടി വന്ന് കൂട്ടിക്കൊണ്ടു പോരാം. കല്യാണി വീട്ടിലെത്തി. നല്ല ആളാ. കല്യാണം കഴിഞ്ഞിട്ട് മോളോട് ഒരു വാക്കുപോലും പറയാതെ ഇങ്ങ് പോന്നു. അവൾ അവിടെ വിഷമിച്ചിരിക്കുന്നു. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. കല്യാണി പൊയ്ക്കോ, ഞാൻ ഇവിടെ വിട്ടിനി എങ്ങോട്ടും ഇല്ല. അവൾക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനി എല്ലാത്തിനും അവൾക്കൊരാളില്ലേ, പതുക്കെ അതെല്ലാം മാറിക്കോളും. കല്യാണി പിന്നെ ഒന്നും പറഞ്ഞില്ല. നേരം സന്ധ്യയാകാറായി. അല്ല, നീ പോകുന്നില്ലേ? ഞാൻ എങ്ങനെ പോകും ഇവിടെ ഇങ്ങനെ ഒരാൾ കിടക്കുമ്പോൾ? അതുമല്ല, എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. പപ്പു ഒന്നും പറഞ്ഞില്ല. നേരെ ഇരുട്ടി. എന്താ, നീ ഉറങ്ങുന്നതുമില്ലേ? ഞാൻ എങ്ങനെ ഉറങ്ങും? അവൾ എന്റെ മോളല്ലേ, അവളില്ലാതെ എനിക്ക് എങ്ങനെ ഉറക്കം വരും? പിന്നെ നീ എന്തിനു ഇങ്ങ് പോന്നു? പോരാതെ എന്ത് ചെയ്യും? കല്യാണി വിഷമിച്ചു കരഞ്ഞു കരഞ്ഞു ഉറക്കമായി. രാത്രി ഏറെ ഇരുട്ടി. പപ്പു സാവധാനം കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു.

ഈ സമയം ബംഗ്ലാവിന്റെ മുകളിലത്തെ നിലയിലുള്ള മണിയറയിൽ ഗോപിയുടെയും ലക്ഷ്മിയുടെയും പ്രഥമ രാത്രി പ്രേമാർദ്രമായ രണ്ട് ഹൃദയങ്ങളുടെ സ്വച്ഛന്ദ സമ്മേളനം

അർദ്ധരാത്രി കഴിഞ്ഞു. നവദമ്പതികൾ ഉറക്കമായി. ഉറക്കത്തിൽ ലക്ഷ്മി ഞെട്ടി ഉണർന്നു. അകലെ ഒരു ചുമ. അവൾ ഓടിവന്ന് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. താഴെ വിളക്കുകാലിൻ ചുവട്ടിൽ ഒരാൾ രൂപം. അവൾ പേടിച്ച് പിറകോട്ട് ഓടി. അല്പം കഴിഞ്ഞ് വീണ്ടും ആ ചുമ. എന്റെ അമ്മാവൻ! അതെ, എന്റെ അമ്മാവൻ തന്നെ. അവൾ വീണ്ടും മുന്നോട്ട് കുതിച്ചു. പക്ഷേ ജനലിന്റെ ഇരുമ്പഴികളിൽ നെറ്റിയിടിച്ച് അവൾ പുറകോട്ട് വീണു. ആ സമയം പപ്പു ചുമച്ചുകൊണ്ട് വേച്ച് നടന്ന് ഇരുളിൽ ചെന്ന് മറഞ്ഞു. അപ്പോഴും അങ്ങകലെ പപ്പു ചുമയ്ക്കുന്ന ശബ്ദം മാറ്റൊലി കൊണ്ടു.

0: പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന കഥ ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓടയിൽ നിന്ന് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം എൻ വസന്തകുമാരി.
2: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സഞ്ചരിക്കാൻ എക്കാലത്തും സത്യത്തിന്റെ പാതയാണ് നല്ലത്. കാരണം ആ പാതയിൽ എന്നും തിരക്ക് കുറവാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. എല്ലാ ബുധനാഴ്ചയും എന്ന പോലെ ഇന്നും ഈ പോക്കുവയിൽ നേരത്തെ നമ്മൾ ഒരുമിക്കുന്നു. പോക്കുവയിൽ എന്ന് പറയുവാൻ കഴിയാത്ത തരത്തിൽ അന്തരീക്ഷം മേഘാവൃതമായി നിൽക്കുന്നു. ഏത് സമയവും ഒരു മഴ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, ഈ ദിവസങ്ങളിൽ പോക്കുവയിൽ എന്ന് പറയണോ പോക്കുമഴയെന്ന് പറയണോ. എന്തായാലും നമ്മുടെ പരിപാടിയുടെ പേര് പോക്കുവയിൽ എന്നാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയട്ടെ. ഏതൊരു ദിവസത്തെയും പോലെ ഇന്നും ചോദിക്കുന്നു, ആരാണ് ഇന്നത്തെ അതിഥി എന്ന് ചോദിക്കാനുള്ളൊരു കൗതുകം അറിയാം. പക്ഷേ അതൊക്കെ ഒരു സസ്പെൻസായി വെച്ച് അതാത് സമയം മാത്രമാണ് പറയാറുള്ളത്. ഒരു പകൽ ഒടുങ്ങുവാൻ പോകുന്നു, സൂര്യൻ്റെ ചടുലമാം രശ്മികൾ മായുന്നു കൺകളിൽ, പോക്കുവയിൽ തരും പൊൻപ്രഭാവങ്ങളിൽ ഓർമ്മ തൻ ചില്ലകൾ പൂത്തുലയുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോക്കുവയിൽ പരിപാടിയിലേക്ക് ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ ഓരോ ദിവസവും ഓരോ സുഹൃത്തുക്കളുമായി, സ്നേഹിതരുമായി, അല്ലെങ്കിൽ അതിഥികളുമായി വന്നുകൂടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞും സല്ലപിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും പാട്ടുകൾ കേട്ടുവിരിക്കുന്നതിൽ അതിനേക്കാൾ കൂടുതൽ ഹൃദ്യമായി മറ്റെന്താണുള്ളത് എന്ന് എപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്. ഈ പോക്കുവയിൽ സമയത്ത് സ്റ്റുഡിയോയിലിരിക്കുന്ന ഹൃദ്യമായ സൗഹൃദം ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഹൃദമായി ചേർത്ത് വയ്ക്കാനും കഴിയുന്നു. ഒരു ദിവസം വന്നുപോയവർ മറക്കാതെ എന്നെയും കരുണാസായി റേഡിയോയും ശ്രോതാക്കളെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്നതും ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ്. അധികം ഒന്നും കൂടുതൽ പറയാതെ സസ്പെൻസ് എന്തു പറയാൻ, ആരാണ് ആരാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ശ്രോതാക്കൾ മെസ്സേജായിട്ട്. ഇന്ന് വളരെ സന്തോഷത്തോടെ പറയട്ടെ. പറയുന്നതിന് മുമ്പ് ഒരാമുഖം ആവശ്യമാണ്. ബുദ്ധനെ എന്തുകൊണ്ടിഷ്ടം എന്ന് പലരും കരുണാസായി റേഡിയോ സന്ദർശിക്കാൻ വന്ന ആളുകൾ ചോദിക്കാറുണ്ട്. കാരണം കരുണാസായിയുടെ വഴി തുടങ്ങുന്നത് മുതൽ ഏതാണ്ട് അകത്തേക്ക് കയറി വരുമ്പോൾ പല പല പല ബുദ്ധന്മാരാണ്. ബുദ്ധൻ്റെ തല വേറെ, ബുദ്ധൻ്റെ ഉടല് വേറെ, ബുദ്ധൻ്റെ ഇരിപ്പ് വേറെ, അങ്ങനെയുള്ള ബുദ്ധശില്പങ്ങൾ കണ്ട് കണ്ട് കണ്ടാണ് കയറി വരുന്നത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു നല്ല ബുദ്ധശില്പം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പണ്ട് പലയിടത്തും അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് നല്ല ഒരു ബുദ്ധശില്പം അന്വേഷിച്ച്, പക്ഷേ പലപ്പോഴും കിട്ടിയിട്ടില്ല എന്നതാണ് ശരി. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ ബുദ്ധനെ കൂടുതൽ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധനോട് കൂടുതൽ അടുപ്പം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഹൃദയമായതുകൊണ്ടായിരിക്കണം ഞാൻ ചെന്നെത്തുന്നത് ഒരു പച്ച ഹൃദയത്തിലേക്കാണ്, ഗ്രീൻ ഹാർട്സിലേക്കാണ്. മലയും കീഴുള്ള ഗ്രീൻ ഹാർട്സിൽ അവിചാരിതമായി യാദൃച്ഛികമായി ഞാൻ ചെന്നെത്തുമ്പോൾ അവിടെ കാണുന്നത് ബുദ്ധശില്പങ്ങളുടെ ഒരു നിരയായിരുന്നു. എല്ലാം വളരെ വടിവൊത്ത ശില്പങ്ങൾ എന്ന് തന്നെ പറയാം. കലയുടെ സ്പർശമണിഞ്ഞ ശില്പങ്ങളായിരുന്നു ഞാൻ അവിടെ കണ്ടത്. ഒരുപക്ഷേ ബുദ്ധനോടുള്ള ഇഷ്ടമായിരിക്കണം ഗ്രീൻ ഹാർട്സിനോടുള്ള ഇഷ്ടമായി മാറിയത്. ഒപ്പം അത് വളർന്നു വളർന്ന് അതിൻ്റെ സ്ഥാപകനും ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർനാഥിനോടുള്ള ഹൃദയപൂർവമായ ഒരിഷ്ടം വലിയൊരു സൗഹൃദമായി മാറി എന്നുള്ളതാണ്. പിന്നെ എപ്പോഴോസ് അയാദൃച്ഛികമെന്നുള്ള അവിടെ വെച്ച് തന്നെ, ഗ്രീൻ ഹാർട്സിൽ വെച്ച് തന്നെ ആകാശവാണി നാടക കലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയൻറ്റിഫിക് ഓഫീസറായി വിരമിച്ച കൃഷ്ണകുമാർ സാറിനെയും അവിടെ വെച്ചാണ് കാണുന്നത്. രണ്ടുപേരും ഇന്ന് ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വയ്ക്കുന്ന വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ആ രണ്ട് സുഹൃത്തുക്കളാണ് ഇന്ന് കരുണാസായി റേഡിയോയിൽ പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി അവരെ പരിചയപ്പെടുത്തുന്നു, സ്വാഗതം ചെയ്യുന്നു. മലയിൻ കീഴ് ഗ്രീൻ ഹാർട്സിൻ്റെ സ്ഥാപകനും ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർനാഥും ആകാശവാണി നാടക കലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയൻറ്റിഫിക് ഓഫീസറുമായി വിരമിച്ച കൃഷ്ണകുമാറുമാണ് ഇന്ന് പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത്. രണ്ടുപേർക്കും ഹൃദ്യമായ, ശ്രോതാക്കളുടെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ സ്വാഗതം.
1: താങ്ക് യു സർ, താങ്ക് യു.
0: വളരെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. പ്രത്യേകിച്ച് ഒരാൾ സയൻറ്റിഫിക് ഓഫീസറായി വിരമിക്കുന്നു, മറ്റൊരാൾ ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിക്കുന്നു. രണ്ടുപേരും ഒരു സൗഹൃദത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്, അങ്ങനെ നമുക്ക് ഇവർ മാത്രമേ സൗഹൃദത്തിലാകാൻ പാടുള്ളൂ എന്നൊന്നും അല്ലല്ലോ, അല്ലേ? ഒരേ ഫീൽഡിൽ നിന്ന് വിരമിച്ചവർ തന്നെയാണ് സൗഹൃദത്തിൽ ആകാൻ പാടുള്ളൂ എന്നല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സൗഹൃദത്തിൻ്റെ പിന്നിൽ ചെടികളോടുള്ള, പരിസ്ഥിതിയോടുള്ള, പച്ചയോടുള്ള, പാട്ടിനോടുള്ള ഒക്കെ ഒരു ഇഷ്ടവും യാദൃച്ഛികമായി വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഈ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. പ്രിയ കിഷോർനാഥ്, കൃഷ്ണകുമാർ സാറിനോടുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോക്കുവയിൽ ആരംഭിക്കാം. അത് വളരെ സന്തോഷകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
1: താങ്ക് യു സർ. ഞാൻ കിഷോർനാഥ്. കൃഷ്ണകുമാർ സാറും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ചെടികളും പാട്ടുകളുമായിട്ടുള്ള ഒരു ബന്ധമാണ്. നമ്മളുടെ മനസ്സ് അന്യോന്യം ഷെയർ ചെയ്യാനായിട്ട് കൂടുതൽ പറയാനൊന്നുമില്ല, വാക്കുകളിലൂടെ തന്നെയും ഒരു പാട്ടിലൂടെ തന്നെയും അത് പറയാം.

0: ിലും പൂക്കൽ ഉണരുമീകാനം ഉരുകുമെന്നുള്ളം.
1: എൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തി, എൻ്റെ ഓരോ ഉയർച്ചയ്ക്കും കൈപിടിച്ച് മുൻപോട്ട് നയിച്ച ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ സാർ. കൃഷ്ണകുമാർ സാറിൻ്റെ
2: കൃഷ്ണകുമാർ സാറിൻ്റെ സൗഹൃദം പറയുന്നതിന് ഒരു ശ്രോതാവിത്വം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ആരാണ്? എവിടെ നിന്നാണ്?
3: ഞാൻ വിളിക്കുന്നത് വിനോദാണ്, കണ്ണമ്പള്ളി.
2: ഇത്രയും ഔപചാരികയൊന്നും വേണ്ട. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച, ഒപ്പം മലയൻ കീഴ് ഗ്രീൻ ഹാർട്സിലെ സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ചെടികളും ഒരുപാട് ശില്പങ്ങളും ഒക്കെ, അതിൻ്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹം കിഷോർനാഥ്. ഒപ്പം ആകാശവാണിയിലെ നാടക കലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയന്റിഫിക് ഓഫീസറായി വിരമിച്ച കൃഷ്ണകുമാർ സാറുമാണ്. രണ്ടുപേരോട് സംസാരിക്കാം കേട്ടോ വിനോദ്. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
1: നമസ്കാരം വിനോദ്. പറഞ്ഞോളൂ, എവിടെയാ വീടെന്ന് പറഞ്ഞേ?
3: കണ്ണമ്പള്ളി.
1: ഓക്കെ, എന്ത് ചെയ്യുന്നു ചേട്ടൻ?
3: എന്താണ്?
1: ഓ, സൗണ്ട്സ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
3: അമ്മ, ഭാര്യ, രണ്ട് മക്കളും.
1: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ചേട്ടാ?
3: ഒരാൾ പ്ലസ് ടു, ഒരാൾ ആറാം ക്ലാസ്.
1: ആറാം ക്ലാസ്. ഓക്കെ, അപ്പൊ മെയിൻ വരുമാനം ഇത് തന്നെയാണ്? ശബ്ദങ്ങളിൽ നിന്നുള്ള വരുമാനമാണ്. ശബ്ദങ്ങളിൽ നിന്നുള്ള പരീക്ഷണങ്ങളും ആയിരിക്കും. അമ്മയൊക്കെ സുഖമായിരിക്കുന്നു? മക്കള് സ്കൂളിൽ പോയി തുടങ്ങി അല്ലേ? ഏത് സ്കൂളിലാണ് അവര്? ഓക്കെ, ഒരാളി തന്നെയാണ്. ഓക്കെ ഓക്കെ, ശരി ചേട്ടാ. ഞാൻ കൃഷ്ണകുമാർ സാർ. ശില്പങ്ങളോട് കൂടി എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, അത് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഓൺലൈൻ വഴി നോക്കിയൊക്കെ പലത് ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്ത് ചെയ്താണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ചെയ്യുന്ന വർക്കുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അത് മേടിക്കുന്നുണ്ട്. അപ്പൊ മേടിക്കും തോറും നമുക്കതൊരു പ്രചോദനമാണ്. അപ്പൊ കരുണാസായിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ചെയ്ത കുറച്ച് ശില്പങ്ങൾ സാറിന് ഇഷ്ടപ്പെട്ടു, സാർ മേടിച്ചു. അങ്ങനെ ഇത് പോകുമ്പോഴാണ്, ദൈവം തരുന്ന ഒരു കലയാണ്. രണ്ടും രണ്ട് രീതിയാണ്
2: ഇത്. കാക്കിക്കുള്ളിൽ അനേകം കലാകാരന്മാരുണ്ട്.
1: എവിടുന്നോ ഒരു ബ്ലെസ്സിങ് കിട്ടിയിരിക്കുന്നു. അല്ലാതെ എന്റെ കുടുംബത്തിലോ പാരമ്പര്യത്തിലോ ആർക്കും ഈ ഇതുമായിട്ട് ഒരു ബന്ധമില്ല, അതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. കാരണം അത് നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മളെ മനസ്സിൽ തോന്നുമ്പോൾ അതങ്ങ് ചെയ്യണം. ഫസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് വരുവാണ്. ഞാനൊരു കൈ ഒരു ശില്പത്തിൽ വെക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള സാധനം അത് വരഞ്ഞു വരും ഓട്ടോമാറ്റിക്കലി. അതിനു വേണ്ടി കുറെ നമുക്ക് പെയിൻ എടുത്ത് പഠിച്ച് നമുക്ക് ഹോംവർക്ക് ചെയ്ത് അങ്ങനെ അത് ചെയ്യുവാണ്, അങ്ങ് തുടങ്ങുകയാണ്. അന്ന് വേറെ നമ്മൾ നടക്കോ ഇല്ലേ എന്നൊന്നും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്. നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നമ്മളങ്ങ് ചെയ്യുകയാണ്, നല്ലൊരു കാര്യമായിരിക്കും. അപ്പൊ പോസിറ്റീവായി, എല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് അങ്ങ് ചെയ്യണം, അത്രേ ഉള്ളൂ.
2: പ്രചോദനം തോന്നി അല്ലേ വിനോദ്? നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ തോന്നുന്നല്ലേ? ഒരു ചാക്ക് സിമന്റ് എടുത്ത് ഞാനും തുടങ്ങാൻ പോണ.
1: ഈ ശബ്ദങ്ങൾ കൊണ്ട് ശില്പങ്ങളുണ്ട്, മനസ്സിലായ? ശബ്ദം തന്നെ പല ശില്പങ്ങളിലോട്ടും, അല്ലെങ്കിൽ ശില്പത്തില് ശബ്ദങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു സംഭവമുണ്ട്. നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഈ കല്ലിൽ കൊട്ടുമ്പോഴ് പല ട്യൂൺസ് വരുന്നതായിട്ടുള്ളതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഇതാണ്. ഈ നമ്മൾ ചെയ്യുന്ന ശില്പത്തില് സൗണ്ട് കയറി ഇറങ്ങി പോകുമ്പോഴും, അതായത് വായു കയറി ഇറങ്ങി പോകുമ്പോഴും അതിൽ നിന്നുണ്ടാവുന്ന എല്ലാത്തിനും കലയാണ്. ഈ ലോകത്ത് എല്ലാം അതുമായിട്ട്
3: ബന്ധപ്പെട്ടിരിക്കുന്നതാണ്.
1: അതിലിഷ്ടമാര് പിന്നെ മുൻപോട്ട് പോകാനുള്ള വഴികളുണ്ട്. കണ്ടുപിടിക്കാത്ത ശബ്ദങ്ങൾ ഇനിയും ഉണ്ട്, മനസ്സിലായില്ലേ? എ ആർ റഹ്മാനൊക്കെ മേളിൽ കയറി വന്ന എന്തുകൊണ്ടാണ്? ആരും ചിന്തിക്കാത്ത കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങളാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ ഇതിലെ ബെസ്റ്റ് ഓഫ് ലക്സ്. ചേട്ടന്റെ ഫ്യൂച്ചറിനെ, ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
2: നമുക്ക് ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് കൃഷ്ണകുമാർ സാറിന്റെ കൂടെ ഉള്ള സൗഹൃദം കൂടെ
3: പങ്കുവയ്ക്കാം.
4: ഹലോ
3: സാർ, നമസ്കാരം.
4: നമസ്കാരം വിനോദ്.
3: സാറ് ഇതെങ്ങനെയാ ഇവിടെ ഈ നേവിയിൽ നിന്ന് കൃഷിയിലോട്ട് എത്തി? സാർ
4: അല്ല, ഞാനല്ല, നേവിയിൽ നിന്ന് കൃഷിയിലോട്ട് എത്തിയത് കിഷോറാണ്. ഞാൻ കാർഷിക സർവകലാശാലയിൽ തന്നെയായിരുന്നു ജോലി ചെയ്യുന്നത്. കാർഷിക സർവകലാശാലയിലെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാളാണ്.
2: എന്നിട്ട് ആകാശവാണി നാടകത്തിലേക്കാണ് പോയത്.
3: അല്ല
4: പണ്ട് മുതലേ ഒരു കലയുമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് വീട് വീട്ടിലായാലും ഓഫീസിലായാലും ഈ ആർട്സ് സൊസൈറ്റികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ മറ്റൊരു നാടകങ്ങൾ പിന്നെ മൈമ സ്കിറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ കൂടെയൊക്കെ നമ്മുടെ ടാലന്റ് ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് ഒരു അവസരം കിട്ടിയപ്പോൾ, ആകാശവാണിയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, വോയിസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ പോയി അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ആകാശവാണിയിൽ ഡ്രാമ ബി ഗ്രേഡ് ഡ്രാമ ആർട്ടിസ്റ്റ് ആയിട്ട് സെലക്ഷൻ കിട്ടിയത്. എന്റെ ഒരു ഡ്രാമ അടുത്ത ശനിയാഴ്ച തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഞാൻ എന്റെ എന്നാലും പറയാൻ പറ്റില്ല, ഞാനും ഉൾപ്പെടുന്ന ഒരു ഡ്രാമ. അത് അടുത്ത വ്യാഴാഴ്ച FM-ലും ഉണ്ടാവും. FM-ൽ വൈകുന്നേരം 8 മണിക്കാന്ന് തോന്നുന്നു, അല്ല സോറി, ശനിയാഴ്ച 8 മണിക്ക് പിന്നെ AM-ലും അടുത്ത വ്യാഴാഴ്ച അതിന്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് FM-ലുമായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. കേൾക്കണം. കല്ലമ്പള്ളി എന്നല്ലേ പറഞ്ഞേ?
3: കണ്ണമ്പള്ളി.
2: ഇവിടെ വളരെ അടുത്ത സ്ഥലമാണ്. വിനോദ് നമ്മുടെ ശ്രോതാവാണ്, പ്രിയ സുഹൃത്താണ്. അതല്ലേ ആദ്യം വിളിച്ചപ്പോ ഞാൻ
4: എങ്ങനെ വിനോദ് ഈ ഫീൽഡിലേക്ക് വന്നേ?
3: സാറേ, എനിക്ക് ഇതിനോട് കൊച്ചു പ്രായം തൊട്ട് ഇതിനോട് ഭയങ്കര ഹരമായിരുന്നു. എന്നാ ആരും സഹായിച്ചിട്ടല്ല വന്നത്, എല്ലാം എന്റെ അധ്വാനത്തിൽ കൂടെ കയറി വന്നു.
4: കിഷോറിന്റെ ഒരു സുഹൃത്തായിട്ട് തന്നെ വരും.
3: എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. കൊച്ചും പ്രായം തൊട്ടേ ഇത് കണ്ട് എനിക്ക് ചെയ്യണം ചെയ്യണമെന്ന് താല്പര്യം.
4: ഇപ്പൊ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു ഫീൽഡ് ആണല്ലോ. മൈക്ക് സെറ്റ് പഴയതുപോലെ ഒന്നുമല്ലോ. പണ്ടൊരു മൈക്കും ഒരു ആംപ്ലിഫയർ കൊണ്ടുവച്ചു കഴിഞ്ഞാല് ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ അതിന്റെ ചുറ്റും കൂടി നിൽക്കും, മൈക്കിൽ പാട്ടിടുന്നത് കേൾക്കാനും കാണാനും ആ ഗ്രാമഫോണിൽ ആ സാധനം കറങ്ങണത് കാണാനൊക്കെ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഒരുപാട് വ്യത്യാസം വന്നൊരു ഫീൽഡായിരുന്നു. ആ അതെ അതെ. ഇപ്പൊ ഈ മൈക്ക് എടുത്ത് വെച്ച് പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴത്തെ ഈ കൂവലൊന്നും കേൾക്കാറില്ല. ഏത് പാട്ട വേണം എന്ന് പറഞ്ഞേ? പാട്ട്
2: 1957 തിരുനെല്ലൂർ കരുണാകരൻ രചിച്ച് വിമൽകുമാർ സംഗീതം ചെയ്ത്, പിന്നെ അത് ഇപ്പോൾ കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു അത് MG രാധാകൃഷ്ണൻ സംഗീത സംവിധാനം ചെയ്ത് KS ചിത്ര പാടിയ പാട്ടാണ്. ഒരു പഴയ പാട്ടാണ്, പക്ഷെ അത് പുതിയ രീതിയിൽ വന്നപ്പോൾ അത് കൂടുതൽ ഹൃദ്യമായി മാറി എന്നുള്ള ആ പാട്ട് തന്നെയല്ലേ? ഇത് പിന്നെ വ്യത്യസ്തമായ രീതിയിൽ ഇത് വന്നു. ഒരു വിമൽകുമാറിനെ ഓർക്കാൻ പറ്റിയ ഒരു സമയമാണിത്. 1957 ആ സംഗീത സംവിധായകനെ അധികം ആരും അറിയാതെ പോയ ഒരാളാണ്. അതെന്തായാലും വിനോദ് ചോദിച്ചപ്പോഴത്തേക്കും വിമൽകുമാറിനെ ഓർക്കാൻ കൂടെ സാധിച്ചു. പക്ഷെ ഇപ്പൊ നമ്മൾ കേൾപ്പിക്കുന്നത് വരികൾ തിരുനെല്ലൂർ കരുണാകരന്റെ ആണെങ്കിലും പാട്ട് MG രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് KS ചിത്രയുടെ പാട്ട്. നമുക്ക് ആ പാട്ടിലേക്ക് പോകാമോ?
3: എല്ലാവർക്കും
4: നന്ദി.
2: ശരി ശരി ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിലിലേക്ക് വീണ്ടും സ്വാഗതം. പ്രത്യേക പോക്കുവെയിലിൽ നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം സൗഹൃദം പങ്കിട്ടുകൊണ്ട് കൂടെയുള്ളത് മലയൻകീഴ് ഗ്രീൻ ഹാട്സിൻ്റെ സ്ഥാപകനും ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർനാഥും ആകാശവാണി നാടകലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയൻറ്റിഫിക് ഓഫീസറായി വിരമിച്ച കൃഷ്ണകുമാറുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ സർവോപരി എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താൻ കഴിയുന്നത് വളരെ ഹൃദയപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സൗഹൃദങ്ങളാണ് രണ്ടുപേരും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ചെടിയും പാട്ടും സൗഹൃദത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ കോൾ നമ്മൾ ആരംഭിച്ചത് തന്നെ. അത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ എന്ത് ബന്ധമാണുണ്ട് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടിയും പാട്ടും എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എവിടെയോ ഒരു ബന്ധമുണ്ട്. ചെടികളെ എല്ലാവർക്കും സ്നേഹിക്കാൻ കഴിയില്ല, പാട്ടുകളെ എല്ലാവർക്കും സ്നേഹിക്കാൻ കഴിയില്ല. അതിനെവിടെയോ ഒരു കലാഹൃദയം ഉണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുവേ നമ്മൾ പറയാറുള്ളത് അതൊരു ശരിയായ പറച്ചിലല്ലെങ്കിൽ പോലും നമ്മൾ പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുകൊണ്ടാണല്ലോ കാക്കിക്കുള്ളിൽ കലാകാരനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ കാക്കിയിട്ട ഒരാൾ ഒരിക്കലും കലാകാരനല്ലാതായി മാറുന്നില്ല. അവരുടെ കാർക്കശ്യവും അവരുടെ പരേഡും പ്രത്യേകമായ കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് കല വഴങ്ങുമോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ എത്രയോ മികച്ച കലാഹൃദയമുള്ള കലാകാരന്മാരായ പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് വളരെ നന്നായിട്ടറിയാം. എന്നാലും കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ട് എന്നൊരു ചലച്ചിത്രം ശ്രീനിവാസൻ നമ്മളെ ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് അതൊരു എന്താണ് ഒരു ചൊല്ലുപോലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കിഷോർനാഥ് പാടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാം, അദ്ദേഹം ഒരു നല്ല ഗായകനാണ്, കലാകാരനാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും ശില്പങ്ങൾ ചെയ്യാൻ കഴിയില്ലല്ലോ. ചെടിയെ സ്നേഹിക്കാൻ സ്നേഹിക്കണമെങ്കിൽ അത്തരത്തിലൊരു എന്തുണ്ടാവണം. അതുപോലെ തന്നെ ആകാശവാണിയിൽ ഒരു നാടകത്തിന് ശബ്ദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നാടകം ഉള്ള ഒരാളിന് മാത്രമേ ശബ്ദം കൊണ്ട് ഭാവമുണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രോതാക്കൾ രണ്ട് സൗഹൃദങ്ങളോടും വിളിക്കാം, ശല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകാനുണ്ട്. നമ്മൾ കൃഷ്ണകുമാർ സാറിനോട് സംസാരിച്ചില്ല, ശ്രോതാവാണ് സംസാരിച്ചത്. നേരത്തെ സൗഹൃദത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. സർ, ഈ സൗഹൃദത്തെക്കുറിച്ച്, കിഷോർനാഥുമായുള്ള ഈ എന്താണ് ഒടുങ്ങാത്ത സൗഹൃദം എന്ന് പറയുന്ന ഈ സൗഹൃദത്തെക്കുറിച്ച് സർ പറയണം, അത് കേൾക്കാൻ ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്.
1: കിഷോറൂടെ പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി എന്നുള്ളതൊരു പ്രസക്തമായ ചോദ്യം. പക്ഷേ അത് 5 വർഷം, അതായത് ഏകദേശം കൊറോണ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്.
0: പക്ഷെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 50 വർഷത്തെ പരിചയം ഉണ്ടെന്നുള്ളത് വേറൊരു സത്യമാണ്.
1: സമാന മനസ്കര പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കും. അപ്പോൾ ഇത്രയും നാൾ കൊണ്ട് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരുടെയും ചിന്താഗതി ഈ ചെടികളെ സ്നേഹിക്കുന്നതിലായാലും പാട്ടിനെ സ്നേഹിക്കുന്നതിനായാലും ഈ പ്രതിമകളെ സ്നേഹിക്കുന്നതിനായാലും ഇതെല്ലാം യാത്ര ചെയ്യുന്നതിലായാലും ഒക്കെ ഞങ്ങൾ സമാന ചിന്താഗതിക്കാരൻ. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഈ 5 വർഷം കൊണ്ട് സാറിപ്പോൾ പറഞ്ഞതുപോലെ ഈ കാണുന്നവരാരും തന്നെ ഞങ്ങൾ വളരെ കുറച്ച് നാളായുള്ളൂ പരിചയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് പറഞ്ഞാൽ പോലും
0: വിശ്വസിക്കില്ല.
1: പിന്നെ ചെടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും മാനസികോല്ലാസത്തിന് പറ്റിയ രണ്ട് കാര്യങ്ങളാണല്ലോ ചെടികളും
0: ശില്പങ്ങളും
1: പാട്ടുകളും. അപ്പം പണ്ട് തൊട്ടേ നമ്മളൊക്കെ ചെറുതിലെ, ഇപ്പോൾ നമ്മളടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ, എന്നോടൊക്കെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പഴയ പാട്ടുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ റേഡിയോയിൽ കേട്ട് വളർന്ന പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ. ആ പാട്ടുകൾക്കെല്ലാം ഒരു ജീവനും ഉണ്ടായിരുന്നു, ആ ജീവനാണ് നമ്മളെ ആ പാട്ടിലേക്ക് അടുപ്പിച്ചത്.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ആ അത് അത് ആ അതുപോലൊരു ജീവനാണ്, അത് അതേപോലെ ഒരു ഇതാണ് നമ്മൾ ചെടികളിലും കാണുന്നത്. ഇപ്പം നേരത്തെ പിന്നെ കിഷോറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഇത്രയും കാർക്കശ്യ സ്വഭാവമുള്ള ഒരാൾ ഇങ്ങനെ ഒരു കലാകാരനായി? ഇത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ്.
0: അതെ അതെ.
1: ഇപ്പം നമുക്ക് ഇപ്പോൾ ഞാൻ കാർഷിക സർവകലാശാലയിലായിരുന്നു ജോലി എന്ന് പറഞ്ഞിരുന്നാലും എനിക്ക് അധികം പൂക്കളോടോ ചെടികളോടോ അങ്ങനെ ഒരു അടുപ്പമുള്ള ജോലി ആയിരുന്നില്ല. ഞാൻ റിസർച്ച് വിങ്ങിലും അങ്ങനെയുള്ള മറ്റു ലാബ് അങ്ങനെയുള്ള പരിപാടികളിലായിരുന്നു. എന്നാൽ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഈ കല ഒളിഞ്ഞു കിടപ്പുള്ളത് കൊണ്ടായിരിക്കാം, ചെടികളായാലും പാട്ടായാലും നാടകമായാലും ഒക്കെ കോളേജിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരിപാടി അവിടെ വരുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ചലച്ചിത്ര ഗാന മത്സരം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം ആദ്യം പേര് കൊടുക്കും. നമ്മൾ അപ്പോളപ്പോ ഇന്ന പാട്ട് പാടണം എന്നൊന്നും തീരുമാനിച്ചിട്ടല്ല. ആദ്യം പാട്ട് കൊടുക്കുക, പാട്ടിന് പേര് കൊടുക്കുക. അപ്പോൾ ഓരോ ക്ലാസ്സിനൊക്കെ ഓരോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ക്ലാസ്സിനുള്ള പ്രൈസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്.
0: എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ സൗഹൃദത്തിന്റെ മുമ്പിൽ ഒരു എന്താണ് നമസ്കാരം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 5 വർഷമേ ആയുള്ളൂ പരിചയപ്പെട്ടിട്ട്. പക്ഷെ നിങ്ങളെ എനിക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്, ഒരു 50 വർഷം, ഞാൻ വെറുതെ ഒരു കമൻ്റായിട്ട് പറഞ്ഞതല്ല, അത്രമേൽ ആകർഷകമായ ഒരു ഇതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം. ഹലോ ഹലോ, റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ച് സംസാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും. ആ ഇപ്പൊ എന്ത് രസമായി നോക്കി. ശരി, ഇനി പറയണം, ആരാ സംസാരിക്കുന്നേ? വലിയ മല വയോജന ക്ലബിൽ നിന്ന് സംസാരിക്കുമ്പോ റേഡിയോയുടെ ശബ്ദം അത്രയും കൂട്ടാൻ പാടില്ല.
2: അത് ഞങ്ങള് മുൻസൈഡിൽ ഇരുന്ന് നമ്പർ അടിച്ചിരിക്കുന്നു.
0: ഞാന് ഇന്ന് ഞാൻ ഇപ്പൊ സാധാരണ ശ്രോതാക്കളെ ശ്രോതാക്കളോട് അതിഥിയെ പരിചയപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഈ വിളിച്ച ആളുകളെ ഞാൻ നമ്മുടെ അതിഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്പൊ സംസാരിക്കുന്നത് ബാബുവാണ്. ഈ ബാബു എന്ന് പറയുന്നത് വലിയ മില ഒരു വയോജന ക്ലബ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു ഒന്ന് ഒരു പിക്ചറൈസ് ചെയ്യണം. അതായത് ഒരു വയോജനങ്ങൾ അവിടെ കൂടിയിരിക്കുകയാണ്. അവിടെ സെന്ററിൽ ഒരു റേഡിയോ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്നതെല്ലാം അവിടുത്തെ അമ്മമാരും ഈ ബാബു ചേട്ടനടക്കമുള്ള ആളുകളെല്ലാവരും അവിടെ എന്ത് ചെയ്യാണ്, ഒരുമിച്ചിരുന്ന് ഇപ്പൊ അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. വലിയ മലയിലാണ് അവരുള്ളത്. അപ്പോ ബാബു, നമ്മളിവിടെ ഇപ്പൊ ഇന്നുള്ളത് പിന്നെ കേട്ടല്ലോ അല്ലേ, ഗ്രീൻ ഹാർട്ട് സ്ഥാപകനും പിന്നെ കിഷോർ നാഥും അതുപോലെ കൃഷ്ണകുമാർ സാറുമാണ്. അവരോട് ഒരു നമസ്കാരം പറഞ്ഞങ്ങ് സംസാരിക്കേ.
2: സാർ നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം.
2: ഇത് വലിയ മല വയോജന ക്ലബിന് ഞങ്ങൾ 25 പേര് ഉണ്ടായിരുന്നു.
1: അതിലിപ്പോ
2: 6-7 പേരൊക്കെ മരിച്ചു പോയി.
1: അത് ശരി. എപ്പോഴും
2: ഞങ്ങളൊരു ഇനി ഞങ്ങളൊരു 10-15-20 പേരെ ഉള്ളു.
1: അത് ശരി. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി കാണും?
2: ഈ ക്ലബ് തുടങ്ങിയിട്ട് 6 വർഷമാണ്.
1: 6 വർഷമാവും.
2: ഓ, ഞങ്ങൾ ഈ കേരള സാഹചര്യമായിട്ട് കൂട്ടായിട്ട് 2 വർഷം.
1: നമ്മളവിടെ
0: പോയി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മളവിടെ റേഡിയോ നമ്മുടെ
1: ഹലോ, എന്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ഞാൻ കാർഷിക സർവകലാശാലയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. റിട്ടയർ ചെയ്തു. ചിലപ്പോഴൊക്കെ ആകാശവാണിയിൽ ചെറിയ നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
0: കരുണാസായി റേഡിയോയിലും പിടിച്ചിരുത്തി ഒരു നാടകം
2: ചെയ്യിക്കണം.
0: വേണം വേണം.
1: സാർ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമുക്ക് റെഡിയാക്കാം.
2: മുമ്പേ പാടിയ സാർ നല്ല പാടുകയും ചെയ്യാം. സാറിന്റെ പാട്ടും പിടിക്കണം.
1: അത് പിടിക്കണം, അത് പിടിക്കണം. പിന്നെ എന്തുണ്ട് വിശേഷം അവിടെ?
2: അരെ ഇവിടെ വിശേഷങ്ങൾ, ഞങ്ങൾ രാവിലെ
1: എന്തൊക്കെ ഇവിടെ വന്നു പോവാണ് അല്ലേ, പകൽ വീട് പോലെ.
2: അതെ അതെ.
1: എത്ര മണിക്ക് എത്തും? രാവിലെ 9 മണിയാകുമ്പോ
2: 10 മണിക്ക് എത്തും രാവിലെ. ഒരു 4:30 ഞങ്ങൾ വിടും.
1: അത് ശരി. അപ്പൊ ഉച്ചക്കുള്ള ആഹാരമൊക്കെ എങ്ങനെയാണ്?
2: ഉച്ചക്കുള്ള ആഹാരമെല്ലാം അവര് കൊണ്ടുതരും, ഞങ്ങൾക്ക് ഊണ് കൊണ്ടുതരും.
1: അത് ശരി ശരി. അപ്പൊ ഈ സമയത്ത് എന്താണ് നിങ്ങളെ പരിപാടി? സമയം പോകാൻ വേണ്ടിട്ട് ഈ രാവിലെ മുതൽ
2: റേഡിയോ തന്നിട്ടുണ്ട്.
1: റേഡിയോ കേട്ട് മാത്രമാണോ സമയം പോണേ?
0: അത് മതി. റേഡിയോ കേട്ട് സമയം പോയാൽ മതി.
1: അറിയുന്ന ഒരു കൂട്ടാവുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ബോറിംഗ് ഇല്ലല്ലോ.
2: ഇല്ല ഇല്ല, ഞങ്ങളൊരു 10-15 പറഞ്ഞൊക്കെ.
1: അത് ശരി ശരിയാണ് ശരിയാണ്. ഞാൻ എന്റെ സുഹൃത്തിന്റെ കൊടുക്കാം.
3: ബാബു ചേട്ടാ നമസ്കാരം.
2: സാർ നമസ്കാരമുണ്ട്.
3: ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചത്?
2: ഞങ്ങൾക്ക് ഉച്ചയ്ക്കിരുന്ന് ചോറാണ് കൊണ്ടുവന്നത്.
3: അപ്പൊ അടുത്ത ആഴ്ച ഞാൻ അങ്ങ് വരാം, ഒരുമിച്ച്
2: കഴിക്കാം.
3: എനിക്ക് എന്റെ ഒരു വൈകുന്നേരത്തെ ഒരു സമയം, ഒരു 8:30 ഒരു 65 വയസ്സിന് മുകളിലുള്ള ഒരു 8-10 പേര് മലയിഴ് ജംഗ്ഷനിൽ ഞാനുമായിട്ടൊരു സംഭാഷണമുണ്ട്. അപ്പൊ നിങ്ങളുടെ പൾസ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന്
2: പിടികിട്ടും.
3: എന്തൊക്കെയാണ് സംസാരിച്ച പഴയ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നാണ് അടിച്ചു മാറ്റിയെടുക്കുന്നത്. എന്റെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള കൂട്ടുകാരിൽ നിന്നാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം?
2: വിശേഷം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ വളഞ്ഞുകൂടിയിരിക്കുകയാണ്.
3: ആരോഗ്യമൊക്കെ എങ്ങനെയാണ്? ഹെൽത്ത് ഒക്കെ എങ്ങനെയാണ്? സുഖമായിട്ടിരിക്കുന്നു?
2: എല്ലാവരും സുഖമായിട്ടിരിക്കുക തന്നെ.
3: ഓക്കെ ഓക്കെ. എല്ലാരും കൂടെ പഠിച്ചവരൊക്കെ ഉണ്ടോ അതില്?
2: സുഹൃത്തുക്കളിൽ ഞങ്ങൾ പഠിച്ചവര് ഞങ്ങൾ പല സ്ഥലത്തുനിന്നും വന്ന് ഇവിടെ കൂടി ഇവിടെ വരണതാണ്. ഞാൻ പണ്ട് കൂടെ ഉള്ളത് തന്നെ. ബാക്കി ഏതാണ്ട് മൂന്നാല് പേര് ഇവിടെ ഉള്ളവര് ബാക്കിയൊക്കെ ദൂരെ നിന്നൊക്കെ വന്ന് ഇവിടെ ചെറുപ്പത്തിലെ വന്ന് ഇപ്പോഴും ഒരു 65 വയസ്സിന് 75 വയസ്സിന് പ്രായമുള്ളവരാണ് എല്ലാരും.
3: ശരി, ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ക്ലബ് ആയിട്ടുണ്ടല്ലേ അവിടെ?
2: ഓ, ഇവിടെ ഒരു മുനിസിപ്പാലിറ്റി ഒരു വീട് എടുത്തുന്നിട്ടുണ്ട്. പിന്നെ രാവിലെ കാപ്പി, 4 മണിക്ക് ഞങ്ങൾക്ക് പോകാൻ സമയത്ത് ചായ, ഉച്ചയ്ക്കിന് ജോഹാർ ഉണ്ടാക്കി തരും.
3: അല്ല, സ്വന്തമായിട്ടാണോ പാചകം ചെയ്യുന്നത്?
2: ഇല്ല ഇല്ല, നെടുമ്പങ്ങാട്ട് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്.
3: കൊണ്ടുവരുന്നതാണ്. ഓക്കെ ഓക്കെ, ശരി ശരി.
2: പിന്നെ ഓണത്തിന് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്തരും.
3: ചേട്ടന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏത് സമയമാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടം? വൈകുന്നേരമായിട്ട് എല്ലാരുമായിട്ടിരുന്ന് സംസാരിച്ച് ചായയോട് കൂടി സംസാരിക്കുന്നതാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള സമയം?
2: ഇഷ്ടമായിട്ടുള്ള സമയത്ത് ഞങ്ങൾ എല്ലാരും വന്ന് കൂടെ പോകുന്ന സന്തോഷമുണ്ട്.
3: വൈകുന്നേരത്തെ ചായയും കടിയിലുമാണോ?
2: വൈകുന്നേരത്തെ ഒരു ചായയും ഒരു കടിയും കാണും, അത് കുടിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാരും വീട്ടിലേക്ക് പോവേണ്ട.
0: ഏറ്റവും സന്തോഷം ഈ പോക്കുവയിലും കേട്ടോ?
3: പോക്കുവയിലേക്കാണ് ഇന്ന് പാട്ട് ഏതാണ് ചേട്ടന് കേൾക്കാൻ ഇഷ്ടമുള്ളത്?
2: പോക്കുവയിലേക്ക് എനിക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പഴയ പഴയ പാട്ടുകളാണ് സാർ.
0: ഇന്ന് ചോദിച്ച പാട്ട് ഏതെന്നാണ് ചോദിക്കുന്നത്? ഇന്ന് ഏത് പാട്ടാണ്
2: കേട്ടത്? ഒരു വെപ്രാളം പിടിച്ച സമയമായിരുന്നു, ഇത്ര മധുരിക്കുമോ പ്രേമ ഇത്ര കുളിരിയാകുമോന്നുള്ള.
3: അത് പഴയതല്ലല്ലേ?
2: അല്ല
0: അല്ല, ഇന്ന് വെപ്രാളം പിടിച്ചെതിരുന്നത് കൊണ്ട് ഈ പാട്ടാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്.
3: മധുരിക്കുമോ പ്രേമം എന്ന് പറയുന്നത് ഇപ്പോഴും പ്രേമവും സ്നേഹവും എല്ലാം കൊണ്ടു നടക്കുന്ന എന്റെ കൊച്ചു ബാബുച്ചേട്ടന് വേണ്ടിട്ട് ആ പാട്ട്
0: നമുക്ക് കേൾപ്പിക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ രചനയാണ്, ബോംബെ രവിയുടെ സംഗീതമാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കെ ജെ യേശുദാസും ഒക്കെയാണ് പാടിയത്. അതിമനോഹരമായ, വളരെ എന്താണ് പ്രത്യേകതയുള്ള ഒരു സിനിമയുടെ പാട്ടാണ്. 5-star ഹോസ്പിറ്റൽ എന്നാണ് ഈ സിനിമയുടെ പേര്. അതിലൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സിനിമയിലാണ് നടി ഷീലയുടെ മകൻ വിഷ്ണു നായകനായി അഭിനയിക്കുന്ന ഒരു ചലച്ചിത്രം കൂടെയാണിത്. എല്ലാ പാട്ടും വളരെ മെച്ചമാണ്. അതിലേറ്റവും മനോഹരമായ പാട്ടാണ് വലിയ മല വയോജന ക്ലബ്ബ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും കൂടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ പാട്ടിലേക്ക് പോകാമോ?
2: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവരയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവരയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായിട്ടുള്ളത് കിഷോർനാഥും കൃഷ്ണകുമാറുമാണ്. വളരെ അടുത്ത സുഹൃത്തുക്കൾ, രണ്ടുപേരും സുഹൃത്തുക്കൾ, രണ്ടുപേരും എൻ്റെ പ്രത്യേക സുഹൃത്തുക്കൾ. അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായ ഒരു പോക്കുവയിലാണിതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം സാറേ.
0: വളരെ നല്ല നമസ്കാരം.
1: ജോസഫാണ് കൂടുതൽ.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കിഷോർ.

0: ദിവസം കൃഷ്ണകുമാർ സാറുമാണ്. അവരോട് നല്ല നമസ്കാരം പറഞ്ഞ് തുടങ്ങാം.
1: രണ്ട് സാറുമാർക്ക് നമസ്കാരം.
2: നമസ്കാരം. എന്താ പേരെങ്ങനെ പറഞ്ഞേ?
1: എന്റെ പേര് ജോസഫ് ആണ് സാറേ. എനിക്ക്
2: ജോസഫ്
1: പനിയായിട്ടിരിക്കുന്ന, സംസാരിക്കാൻ പറ്റുന്നില്ല, പനിയായിട്ടിരിക്കുകയാണ്. പനിയായിട്ട് വീട്ടിൽ കിടക്കുന്നു.
2: ആ, എന്നിട്ട് വിളിക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടായല്ലോ. കരണാ സൈര സ്ഥിര ശ്രോതാവായിരിക്കും അല്ലേ?
1: അതെ, സ്ഥിര ശ്രോതാവ് തന്നെയാണ് ഞാൻ.
2: ആ, എവിടെയെന്ന് പറഞ്ഞ സ്ഥലം?
1: സാറേ, നമ്മള് വിതിരോട്ട് പോകുന്നുണ്ട്. നെടുമങ്ങാട് മുരളി കടന്ന് പറയും.
2: ആ, എന്താ ചെയ്യണേ?
1: ഞാനിപ്പോ പണിക്കൊന്നും പോകുന്നില്ല സാറേ, വീട്ടിലാണ്.
2: എന്തായിരുന്നു?
1: ഞാൻ മുമ്പ് ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് കാലൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഒരു വർഷം കൊണ്ട് പോണില്ല.
2: അത് ശരി. അപ്പൊ എങ്ങനെയാണ് ജീവിതമൊക്കെ മുന്നോട്ട് പോകണം?
1: ജീവിതം, മക്കള്, എനിക്ക് രണ്ട് മക്കളാണ്.
2: ഒരാള്
1: മക്കള്, ഒരാള് സ്കൂൾ ടീച്ചറാണ്.
2: ഓ, ടീച്ചറാണ്.
1: ഒരാള് ആശുപത്രി നേഴ്സാണ്.
2: നേഴ്സാണ്. രണ്ടുപേരും വലുതായി. രണ്ടു മക്കളേ ഉള്ളൂ. രണ്ടുപേരും വലുതായി. രണ്ടു ആൺമക്കളാണോ?
1: രണ്ടു പെൺമക്കളാണ്.
2: രണ്ടു പെൺമക്കളാണ് അല്ലേ?
1: പേര് സരിത സൗമ്യ.
2: സരിത സൗമ്യ. ഒക്കെ കേൾക്കണുണ്ടോ സരിത സൗമ്യ ഒക്കെ?
1: ഇല്ല ഇല്ല, അവര് കേൾക്കുന്നില്ല.
2: ആ, അത് ശരി.
0: ഇത് നമുക്ക് 7 മുതൽ 8 വരെ പിന്നെ പിന്നെ പ്രക്ഷേപണമുണ്ട്. വീട്ടുകാര് എല്ലാവരും ഇരുന്ന് കേൾക്കും അല്ലേ?
2: എങ്ങനെയാണ്, പഴയ പാട്ടുകളോടാണോ പുതിയ പാട്ടുകളോടാണോ താല്പര്യം?
1: എനിക്ക് പഴയ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
2: ആ, അതിലെ
1: ചോദിച്ചു തന്നെ ഒത്തിരി പഴയ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഏത് പാട്ടാണ്?
1: മാമലകൾക്കപ്പുറത്ത് മലതൊട്ടും പട്ടുതൊട്ടെന്നും പട്ടുതൊട്ടെന്നും പറഞ്ഞൊരു പാട്ടുണ്ട്.
2: മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും പുഴകളും കതിരടി വയലിൽ രസവിട്ട് ജീരിക്കണ നേരത്ത്. എനിക്ക് ലൈൻസ് അങ്ങനെ കിട്ടിയില്ല. ഇത് തന്നെയാണ് ഉദ്ദേശിച്ച പാട്ട്. ഏകദേശം അതുപോലെ ആയിട്ടുണ്ടല്ലേ? പെട്ടെന്ന് പാടുമ്പോഴേ എന്റെ നമുക്ക് അതിന്റെ വരികൾ കിട്ടത്തില്ല.
0: അപ്പൊ ഇനി കിഷോർനാഥിനെ പരിചയപ്പെടണ്ടേ?
3: ജോസഫ് ഏട്ടാ നമസ്കാരം.
1: നമസ്കാരം സാറേ.
3: ജോസഫ് എന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയുടെ പേരാണ്. മലയാള സിനിമ കണ്ടിട്ടുണ്ടോ? ജോസഫ് ഈ ഇടയ്ക്ക് ഇറങ്ങിയ ജിത്തു
0: ജോജു ആണ്
3: ജോജു ആണ് നായകൻ. എന്ത് മനോഹരമായ പാട്ടുകളുണ്ടെന്ന് അറിയാവില്ലേ? നല്ല
0: പാട്ടുകളുണ്ട്.
3: അതില് ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതായിട്ടുള്ള ഒരു പാട്ടുണ്ട്, പണ്ട് പാടവരമ്പത്തിലൂടെ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരോലക്കുടയുമെടുത്ത് അങ്ങനെ പോകുന്ന പാട്ടല്ലേ ലിറിക്സ്? എനിക്ക് കറക്റ്റ് മീൻസ് നല്ല പാട്ട്. അതിന് അത് അല്ലാതെ തന്നെ വേറെയും പാട്ടുണ്ട്. പൂമുത്തോളെ നീഞ്ഞ വഴിയിൽ ഞാൻ മഴയായി, അങ്ങനെ പോകുന്നൊരു പാട്ട്. അങ്ങനെ നല്ല നല്ല പാട്ടുകളാണ്. ഉയരുന്നാഥനെ, അതൊരു ജീസസിൻ്റെ ഒരു ആ പള്ളിയിലുള്ള, അതിൽ പുള്ളിയുടെ അഭിനയമുണ്ടല്ലോ. ഈ ഒരു പർട്ടിക്കുലർ പാട്ട് മാത്രം കണ്ടാൽ മതി, ആ നടൻ്റെ ടാലൻറ്റ് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ കണ്ടു. അത് ചേട്ടൻ ഉറപ്പായിട്ടും ആ സിനിമ ഒന്ന് കാണണം. ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്, നല്ല നല്ല. അതിന് പുറമെ എല്ലാ പാട്ടുകളും അതിൽ നല്ല ഒരു സിനിമയാണ്. ഓക്കെ, അപ്പൊ ജോസഫ് ഏട്ടൻ ഏതാണ്, പ്രൊഡക്ഷൻ ആയിരുന്നോ അതോ ഇതില് ഹോട്ടലിൽ എന്തായിരുന്നു, പാചകമായിരുന്നു?
1: അല്ല അല്ല സാറേ, ഞാൻ സപ്ലൈ
3: ആയിരുന്നു.
1: സപ്ലൈ,
3: ക്യാഷും സപ്ലൈ. അപ്പം സുഖമില്ലാന്ന് പറഞ്ഞ കാലിനാണ് ബുദ്ധിമുട്ട് വന്നത്?
1: കാലിന് ബുദ്ധിമുട്ട് വന്നാണ് ഞാൻ ഇപ്പൊ പോകുന്നത് സാറേ. കാലത്ത് ഈ 10-14 വർഷം കൊണ്ട് നിന്നുള്ള പണിയായിരുന്നു.
3: നിന്ന് വെരിക്കോസിന്റെ പ്രശ്നമായിട്ട് അങ്ങനെ
1: കാലിൽ ഒരു നീര് വന്നു, അങ്ങനെയാണത് ഇങ്ങനെ ആയത്. അതായത് എനിക്ക് ഈ പാരന്ന് രാവിലെ 5 മണിയോടെ
3: നിക്കേണ്ടി വരും. മനസ്സിലായി നിൽപ്പുള്ള അങ്ങനെ. ഓക്കെ, അപ്പൊ അസുഖങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട്
0: നമുക്ക്, ആ പാട്ടല്ലായിരുന്നു ചോദിച്ചിരുന്നില്ല, അത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ജോസഫിലെ പാട്ട് കേൾപ്പിക്കാന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു.
3: ജോസഫിലെ പാട്ട്
0: പക്ഷേ ഇപ്പൊ അദ്ദേഹം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാന്നുള്ളത്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലെ ആ പാട്ട് തന്നെ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച പിന്നെ
3: അതിനെ കുറിച്ച് അങ്ങ് നടത്തി അത് പിന്നീടുള്ളത് ബാക്കി പിന്നെ നോക്കാം.
0: ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജോസഫിലെ പാട്ട് നമുക്ക് സൗകര്യം പോലെ ഇടാലോ. ജോസഫിന് വേണ്ടിയിട്ട് നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ അല്ലേ, അതിലല്ലേ മാമലകൾക്കപ്പുറത്ത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ പി ഭാസ്കരൻ രചന നിർവഹിച്ച എം എസ് ബാബുരാജ്
3: നല്ലതാണോ?
0: ആണ് എം എസ് ബാബുരാജ്
3: നല്ല പട്ടൊക്കെ കൊടുത്ത് പ്രകൃതി അങ്ങ് അണിഞ്ഞ് സുന്ദരമായി നിൽക്കുന്ന ഒരു പാട്ടാണ്.
0: പി ബി ശ്രീനിവാസ് ആണ് പാടിയത് എന്നാണ് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. അപ്പോ നമുക്ക് പറയണം പറയണം.
1: ഞാൻ എന്തായാലും ഫോണിലൂടെ എങ്കിലും രണ്ട് സാറന്മാരോടെയും ഫോണിലൂടെ സംസാരിക്കാൻ കഴിഞ്ഞു നന്ദി പറയാണ്
3: ചേട്ടാ. എപ്പോ വേണമെങ്കിലും വിളിക്കാം, നമ്മൾ അടുത്തും പിന്നെ ഉടനെ തന്നെ ഇതിൽ വന്നിരിക്കും. ഒരു പ്രാവശ്യം കൂടി ജോസഫിന്റെ പാട്ട് വെക്കാനായിട്ട്, ചേട്ടൻ ജോസഫിന്റെ പാട്ട് വെക്കാനായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി വന്നിരിക്കും ഇതിലോട്ട്. അപ്പൊ അതിനു മുമ്പേ ജോസഫിന്റെ എല്ലാ പാട്ടും കേൾക്കണം. ആ ജോസഫ് സിനിമ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അല്ലെ, വളരെ നല്ല പാട്ടുകളാണ്, നല്ല എല്ലാം നല്ല സിനിമയാണ്.
0: ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. അതിലെ ആ വിജയ് യേശുദാസ് പാടുന്ന പാട്ട് വാസ്തവത്തിൽ പാട്ടല്ല, നക്ഷത്രങ്ങളായിട്ടാണ് അമ്മാതിരി പാടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ.
3: നല്ല
0: പൂമുത്തോളെ പാടി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്.
3: മറ്റതിലും
0: ഇത്രയും കേൾക്കുമ്പോ ആ സിനിമ കാണാൻ തോന്നുന്നില്ലേ?
3: പനി കുറയാൻ അതിപ്പോ നാളെ മറ്റന്നാളെ സെറ്റ് തന്നെയാണ് പനിയെല്ലാം. നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിച്ച് മരുന്നൊക്കെ കഴിച്ച് ഉഷാറായിട്ടാകട്ടെ എല്ലാം.
1: നമസ്കാരം.
3: ബൈ ബൈ. ടേക്ക് കെയർ. ടേക്ക് കെയർ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് ഹൃദ്യമായി തിരികെ എത്താം. പ്രത്യേക പോക്കുവയിൽ ഓരോരോ സൗഹൃദങ്ങളുമായി ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും പാട്ട് കേട്ടും ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു സുഖത ചാരുത അതൊട്ടും നിസ്സാരമല്ല. നേരത്തെ പറഞ്ഞതുപോലെ കുറേ ആളുകൾ ഒരു റേഡിയോയ്ക്ക് ചുറ്റും ഇരിക്കുന്നു, പാട്ടുകൾ കേൾക്കുന്നു, സല്ലപിക്കുന്നു. ഇതിനേക്കാൾ സാർത്ഥകമായി ജീവിതത്തിൽ മറ്റെന്താണുള്ളത്? മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ, മനുഷ്യൻ മനുഷ്യനോട് സൗഹൃദം പങ്കുവെക്കുന്നതിനേക്കാൾ ഹൃദ്യമായി അല്ലെങ്കിൽ ചാരുതയാർന്ന വേറൊന്നുമില്ല ഈ ലോകത്തിൽ. മറ്റൊരു ചരാചരങ്ങൾക്കും മിണ്ടുവാൻ കഴിയില്ല, കരയുവാനേ കഴിയൂ. മനുഷ്യന് കരയുവാൻ കഴിയും, മിണ്ടുവാൻ കഴിയും, ചിരിക്കുവാനും കഴിയും. അപ്പോൾ പിന്നെ മിണ്ടാതിരിക്കുന്നത് എന്തിനാണ്? സൗഹൃദപൂർവ്വം ഓരോ സായാഹ്നങ്ങളും സാർത്ഥകമാകട്ടെ. ഈ പോക്കുവെയിലിൻ്റെ ഹൃദ്യതയും അത് തന്നെയാണ്. ഈ പോക്കുവെയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കിഷോർനാഥും കൃഷ്ണകുമാറുമാണ്. രണ്ടുപേരും കലാകാരന്മാരാണ്. ഒരാൾ ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ചു, മറ്റൊരാൾ കാർഷിക സർവകലാശാലയിൽ നിന്ന് വിരമിച്ചു. രണ്ടുപേരും കരുണാസായി റേഡിയോയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. വിശിഷ്യ എൻ്റെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് ആ സൗഹൃദം പങ്കുവെക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ.
0: നമസ്കാരം. വളരെ നല്ല നമസ്കാരം. നിങ്ങൾക്ക് പറ്റിയ രണ്ട് സുഹൃത്തുക്കളെയാണ് ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും സീരിയസ് ആയി സംസാരിച്ചപ്പോ അവര് വിചാരിച്ചിട്ടുണ്ടോ എന്തോ ഒരു വലിയ പ്രൊഫസറും കുട്ടിയും സംസാരിച്ചു. നമ്മുടെ സൗഹൃദം നമുക്ക് പകർന്നു കൊടുക്കാം. അവരോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
2: നമസ്കാരം സാർ.
1: മൂന്ന് പേർക്ക് നമസ്കാരം.
2: നമസ്കാരം.
0: അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചോദിക്കുമായിരുന്നു എന്നെ തവിട് എടുത്ത് വാങ്ങിച്ചതാണെന്ന് ഞാൻ.
1: കാരണം നമുക്ക് മധുജൻ സാറിനെ ഒരിക്കലും മറക്കാൻ ഒക്കില്ലല്ലോ. നിങ്ങള് രണ്ട് അഞ്ചു വർഷം കൊണ്ടുള്ള പരിചയം എന്നാണ് നേരത്തെ പറഞ്ഞ് ഞാൻ കേട്ടത്. പക്ഷെ ഞങ്ങളൊരു രണ്ടു വർഷത്തെ പരിചയമേ ശരിക്കും കണ്ടുപരിചയമില്ല, സംസാരത്തിലൂടെ മാത്രം. എങ്കിൽ പോലും മധുജൻ സാറും ലയ ടീച്ചറും ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്താണ് അവർക്ക് സ്ഥാനം.
2: നമ്മുടെ മനസ്സിൽ യേശുദാസിന് ഒരു സ്ഥാനം ഉണ്ടല്ലോ സാർ.
1: അത്രത്തോളം ഞങ്ങൾ അവരെ
2: ശബ്ദം കൊണ്ടാണല്ലോ ആ സ്ഥാനം പുള്ളി നേടിയെടുത്തു.
1: അതെ അതെ അതെ. ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു. കാരണം ഈ ഫോൺ ഇതിലൂടെ എല്ലാം ഫോണിലൂടെയാണ്, എങ്കിലും ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന അവരല്ലേ. അപ്പൊ അവർക്ക് ആ സ്ഥാനം കൊടുക്കണ്ടേ?
2: സാർ എവിടെ നിന്നാണ് വിളിക്കണേ?
1: ഞാനും മുണ്ടേല.
2: മുണ്ടേല.
1: പിന്നെ ഞാൻ ഇന്നിപ്പോ വിളിക്കാവുന്ന തീരെ വിചാരിച്ചു. ഇവര് നാടക റേഡിയോ നാടകത്തിലൊക്കെ ശബ്ദം കൊടുക്കുന്ന ഒരാള് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ എനിക്കും ഞാനും കുറേ അങ്ങ് പഴയ കുറേ അങ്ങ് പുറകോട്ട് പോയി. കാരണം ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ടി എൻ ഗോപിനാഥൻ നായർ സാറിനെയാണ്.
2: കാരണം കേട്ടിട്ടുള്ള ശബ്ദമാണ്.
1: ആ അതെ അതെ. കാരണം എന്റെ അദ്ദേഹത്തിന്റെ ഈ വൈതരണി എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു കാലത്ത്, ഇത് 9:30 മുതൽ 9:30 വരെ.
2: അന്ന്
1: പിന്നെ ഈ വേറെ ഒരു സംവിധാനം ഇല്ലല്ലോ, റേഡിയോ ആക്ഷൻ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇതുപോലെ പാട്ടും കേൾക്കാൻ ഒക്കില്ലല്ലോ.
2: അതെ അതെ. നമ്മൾ പണ്ട് രഞ്ജിനി ഒക്കെ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും, അതിലെ 1 മണിക്കൂർ പാട്ട് കിട്ടും.
1: അതെ. ഈ നാടകം 9:30 കേൾക്കാൻ വേണ്ടി ഇനി എന്ത് ജോലി എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം മാറ്റി വെച്ചിട്ട് റേഡിയോ മുമ്പ് കാത്തിരിക്കും. നേരത്തെ പോയി.
2: അതേപോലെ വർഷത്തിൽ ഒരു ആഴ്ച റേഡിയോ നാടകം ഉണ്ട്, റേഡിയോ
1: നാടകോത്സവം സ്റ്റേഷൻ നടത്തുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഇത് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വളരെക്കാലം ഞാൻ പൂജപ്പുരയായിരുന്നു. അപ്പൊ പിന്നെ ഈ രാധാമണിയും മറ്റേ എങ്ങാതിരും നായരും അവരും വരുമൊക്കെ ആയിട്ട് ആ ഒരു അതിന്റെയൊക്കെ അയൽവാസിയായിരുന്നു ഞാൻ.
2: നേരിട്ട് പരിചയമുണ്ട് പലരെയും.
1: ഉണ്ടുണ്ട്. ഞാൻ ജാലിയറായിരുന്നു. അവര് ആ തെങ്കല്ലൂർ ഇറങ്ങണം. എന്റെ ഇപ്പോഴത്തെ റോട്ടറി അല്ല, ബാങ്കിന്റെ ഒക്കെ ബാങ്കിലായിട്ട് വരും അവരുടെ ഒക്കെ വീട്.
2: അങ്ങനെയൊക്കെ
1: കുറെ ആ ഒരു കുറെ പുറകോട്ട് പോയി.
0: അങ്ങനെ പറയാൻ പറ്റുമോ? അതൊക്കെ ഒരു കാലം.
1: കാലം അത് അതൊക്കെ ഒരു
2: കാലം. എന്തോ സാർ എന്ത് ചെയ്യുവാണ്?
1: അയ്യോ ഈ സാറേ എന്ന് വിളിയൊന്ന് ഒഴിവാക്കൂ. ഞാനും എനിക്ക് ഒരു 10-75 വയസ്സായ ഒരാളാണ് ഞാൻ. പണിയായിരുന്നു എനിക്ക്, പെയിന്റിംഗ് ആയിരുന്നു. ഞാൻ പണിയൊക്കെ മതിയാക്കി ഇപ്പൊ വീട്ടിലാണ്. ഞാനിപ്പോ ഞാൻ മുണ്ടേലായിലാണ് താമസം. ഞാനിപ്പോ ഞാൻ സിറ്റിയിലായിരുന്നു, പൂജപ്പുരയായിരുന്നു. ഇപ്പൊ ഒരു 8-10 വർഷം ആയാലും ഇങ്ങോട്ട് വന്നിട്ട്.
2: മക്കളൊക്കെ?
1: മക്കള് എനിക്ക് രണ്ടുപേരുണ്ടായിരുന്നു. ഒരാള് പോയില്ല. ഒരാള് മോള് ഒരു ടീച്ചറാണ് ഇവിടെ ഇവിടെ ഇവർ തന്നെ കളത്ര വിമല സ്കൂളില്. അവൾക്ക് രണ്ടു കുട്ടികളുണ്ട്. മൂത്ത മോളിപ്പം ഡിഗ്രി കഴിഞ്ഞു.
2: ചേട്ടന്റെ കൂടെ ഒരുമിച്ച് തന്നെയാണ് താമസം?
1: ഒരുമിച്ച് തന്നെ, ഒരുമിച്ച്.
2: വളരെ സന്തോഷം.
1: അങ്ങനെ അങ്ങനെ പോണു.
2: ഏത് പാട്ടാണ് ചേട്ടൻ ആവശ്യപ്പെട്ട് വിളിച്ചത്?
1: ചോദിച്ച പാട്ട് ശകുന്തള എന്ന സിനിമയിലെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്നുള്ള പാട്ടാണ്.
2: ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിൻ

0: എങ്ങനെയുണ്ട് ചേട്ടാ?
1: ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമയാണ്, വളരെ നന്നായിട്ട് പറയും.
0: അച്ഛാ, ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണെന്നാണ് വിശ്വാസം. അപ്പൊ ഞാൻ മൈക്ക് എന്റെ സുഹൃത്തിന്റെ കൊടുക്കാം.
2: ശകുന്തളയെ ഇഷ്ടപ്പെടുന്ന എന്റെ ശങ്കര നായർ അണ്ണ പോരെ, ഇത്രയും പോരെ, സുഖങ്ങളൊക്കെ തന്നെ.
1: ഓക്കെ,
2: പിന്നെ ഇപ്പഴും വീട്ടിലാണ്?
1: വീട്ടിൽ തന്നെ.
2: വൈകുന്നേരം ചായ കുടിക്കാൻ വെളി ഇറങ്ങൂ?
1: ഇല്ല, കടയിൽ പോയി അങ്ങനെ വലിയ ചായ കുടിയൊന്നുമില്ല.
2: വല്ലപ്പോഴും വെളിയിലൊക്കെ പോയി ചായ കുടിക്കണം വൈകുന്നേരം സമയം.
1: വല്ലപ്പോഴും അങ്ങനെ തോന്നിയത്.
2: പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ വേറെ
1: വീട്ടില് എന്റെ ഭാര്യ, മോള്, മോളുടെ രണ്ട് കുട്ടികൾ.
2: അപ്പൊ കൊച്ച് പിള്ളേയായിട്ട് ചെറുപിള്ളകളൊക്കെ ആയിട്ട് കളിപ്പിച്ച് അങ്ങനെ സമയം?
1: ചെറുപിള്ളയില്ല, അവര് കളിപ്രായമൊക്കെ മാറി. മോളിപ്പോ ഡിഗ്രി കഴിഞ്ഞ്, മോൻ പ്ലസ് ടു വരെ പഠിക്കുന്നു. അവരോട് ഇനി കളിക്കാൻ ചെന്നാൽ അവര് നമ്മളെ കളിയെ കൊട്ടു.
0: അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ അപ്പൂപ്പന്
1: കൊള്ളാം.
2: ഇടക്കിടക്ക് വരുന്ന ഡയലോഗുകൾ വളരെ അർത്ഥമുള്ളതാണ്.
0: പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ശകുന്തള 1965 ഇറങ്ങിയ ചിത്രം, വയലാറിന്റെ അതിഗംഭീരമായ രചന, യേശുദാസിന്റെ ആലാപനം, ജി ദേവരാജന്റെ സംഗീതം, അതാണ്. ഈ പാട്ട് അറിയാത്ത മലയാളിയില്ല. അഥവാ ഈ പാട്ട് ആർക്കെങ്കിലും അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ മലയാളിക്ക് എന്തോ കുഴപ്പമുണ്ട്. അതിന് ന്യൂ ജെൻ ആയാലും ഓൾഡ് ജെൻ ആയാലും
1: ആരായാലും
0: പ്രേംനസീറിന്റെ അഭിനയവും. അതെ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാമോ? അപ്പൊ അവരോട് ഒരിക്കൽ കൂടെ ഒരു നമസ്കാരം പറയാം.
1: നമസ്കാരം.
2: ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചെത്താം. എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർനാഥും ആകാശവാണി നാട് കലാകാരനായ കൃഷ്ണകുമാറുമാണ്. മലയങ്കിഴി ഗ്രീൻ ഹാർട്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെടികളുടെയും ശില്പങ്ങളുടെയും ഒരു പൂങ്കാവനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ സൗഹൃദം പൂത്തു നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടുപേരെയും ഒരിക്കൽ കൂടി ഇതിനകത്തേക്ക് ഹൃദ്യമായി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം സാറേ.
0: നല്ല നമസ്കാരം. കുറേ നേരത്തിന്
1: ശേഷം
0: ഞാൻ പറയട്ടെ, ഇത്രയും നേരത്തിൽ നിന്നൊരു പെൺ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ.
1: ഇത്ര നേരം പെണ്ണുങ്ങളെ വിളിച്ചില്ലല്ലോ.
0: അതെ തന്നെ, അതെ തന്നെ, ഒരു സുധയുണ്ട്.
1: ഞാൻ വിളിക്കാന്ന് വിചാരിച്ചു.
0: അതെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കിഷോർ സാറും കൃഷ്ണകുമാർ സാറുമാണ്. സംസാരിക്കാം കേട്ടോ. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോ.
1: നമസ്കാരം സാറേ.
2: നമസ്കാരം, നമസ്കാരം. ഞാൻ കൃഷ്ണകുമാറാണ്. എന്താണ് സുധാ വിശേഷം?
1: എന്തൊക്കെയുണ്ട്? വിശേഷമൊന്നുമില്ല.
2: എവിടുന്നാണ് വിളിക്കുന്നത്?
1: വെള്ളരട, വെള്ളരട കള്ളിമോട്, വെള്ളരട.
2: ആ സുധ, എന്ത് ചെയ്യുവാണ്?
1: ഞാൻ മുമ്പ് കശുവണ്ടി ഫാക്ടറി പോയിക്കൊണ്ടിരുന്നു സാറേ. ഇപ്പൊ അവിടെ ജോലി ഇല്ലാതെ അവര് കമ്പനി അടച്ച്. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞു പറഞ്ഞ് പുസ്തകം വായിക്കും. പിന്നെ കൊറേ ചെടിയുണ്ട്, കോഴിയുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്.
2: സമയം പോകാനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. അത്യാവശ്യ വരുമാനത്തിനുള്ളതുണ്ട് അല്ലേ?
1: ഓ, പിന്നെ ഞാനും എന്റെ ഭർത്താവ് മാത്രമേ വീട്ടിൽ ഉള്ളൂ. മോളയച്ച് അവര് താമസിക്കണ ഏണിക്കരപ്പുറത്ത്.
2: അവര് സ്വന്തങ്ങളിൽ നിൽക്കാറായി.
1: മൂന്ന് മക്കളുണ്ട്. മോക്ക് മൂത്തവൻ എട്ടില് പഠിക്കുന്നു, ഇളയവൻ ഏഴില്, കുടിമോള് മൂന്നാം ക്ലാസ്സില്.
2: അങ്ങോട്ടൊക്കെ പോവാറുണ്ടോ?
1: വല്ലപ്പോഴും പോകും. പിന്നെ ഒരു ആമ്പിള്ള ഉണ്ടായിരുന്നു, അവന്റെ രണ്ട് നീ നഷ്ടപ്പെട്ടി പിള്ള ഇപ്പം ജീവിച്ചിരിപ്പില്ല. 12 വർഷം ആവാൻ പോണ്.
2: ശരി ശരി ശരി. പിന്നെ ഏത് പാട്ടാണ്? ഏത് പാട്ടാണ്
1: താല്പര്യം? മഴ പെയ്ത ചോരുന്ന വീടുണ്ട്. ആ പാട്ട്.
2: അവനെ സ്നേഹിച്ച പഞ്ചമിച്ചന്ദ്രന് വരികൾ കിട്ടിയില്ല. ഞാൻ ഇതിന് സംശയം, എന്റെ സുഹൃത്തിന്റെ അടുത്ത് സംസാരിക്കാം, അപ്പോഴത്തേക്ക് കിട്ടുമെങ്കിൽ നമുക്കൊന്ന് പാടി നോക്കാം.
3: സുധാ ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
3: നമസ്കാരം. എന്റെ പേര് കിഷോർ എന്നാണ്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എന്താണ് ജോലി? എന്തായിട്ട്?
1: നേരത്തെ ഞാൻ പുലിയോർച്ചപ്പുറത്ത് കച്ചുവണ്ടി ഫാക്ടറി
3: പോയിക്കൊണ്ടിരുന്നു. ഹസ്ബൻഡ് എന്ത് ജോലി ചെയ്യുന്നേ?
1: എന്റെ ഭർത്താവ് പണിയുള്ളപ്പം മേസ്തിരിമാരും കൂടെ പോകും സാറേ. അങ്ങേരും മരത്തിൽ നിന്നൊക്കെ വീഴുന്ന സുഖമില്ലാത്ത ആളാണ്. എന്നാലും ആരെങ്കിലും ഒക്കെ പണിക്ക് വിളിച്ചാ
3: പോകും. ശരി ശരി ശരി. ഞാൻ അതറിഞ്ഞു. അത് കുഴപ്പമില്ല. എല്ലാം ഈ ലോകത്തെല്ലാം എല്ലാം ടെമ്പററിയാണ്, എല്ലാം താത്കാലികമാണ്. ഓക്കെ, ജനനവും മരണവും എല്ലാം പുള്ളിക്കാരൻ വേറെ ഒരു ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. ഇപ്പം അത്ര തന്നെയാണ്, നമ്മളെ കൂടെ തന്നെ ഉണ്ട്, കൂടെ തന്നെ ഉണ്ട്. നമ്മളെ ശക്തിയായിട്ട്
1: ഭർത്താവും മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങ് ദൂരെയാണ്.
3: നമ്മളെ കൃഷ്ണകുമാർ സാറിന് വരികൾ കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടിയെന്ന് തോന്നുന്നു. ഞാനൊന്ന് കൊടുത്തു.
0: ശരി, കിട്ടിയത് പോട്ടെ.
2: മേലെ മാനത്തെ നീലിപ്പൂലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമിച്ചന്ദ്രന് കനകം മെഞ്ഞൊരു നാലുകെട്ട്. ഏകദേശം ഞാൻ ഒപ്പിച്ചു.
0: ഈ പാട്ട് ഇറങ്ങിയപ്പോ അതിന് മുമ്പ് ജനിച്ച ശേഷം ജനിച്ച
2: 1967
0: അപ്പൊ ഈ പാട്ട് അതിന് ശേഷം 1969
2: നല്ല ഓർമ്മയുള്ള സമയത്തുള്ള പാട്ടാണ്. എന്തായാലും ഈ പാട്ട് വെച്ചുതരാം. നന്ദി വിളിച്ചതിൽ. നന്ദി വിളിച്ചതിൽ.
0: വയലാറിന്റെ രചന ബി വസന്തയാണ് പാടിയത്. ജി ദേവരാജന്റെ സംഗീതമാണെന്നാണ് ഓർമ്മ. അതിമനോഹരമായി. ശരി, സന്തോഷം പാട്ട് കേൾക്കാം.
1: ശരി സാറേ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സൗഹൃദങ്ങളുടെ ആകാശങ്ങൾ കീഴടക്കിയ രണ്ട് പ്രത്യേക സുഹൃത്തുക്കളാണ്. ഹൃദയത്തോട് ഹൃദയം കോർത്തു വയ്ക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ, കിഷോർനാഥും കൃഷ്ണകുമാറും. പ്രിയ ശ്രോതാക്കളെ, വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, മൂന്ന് നല്ല സൗഹൃദങ്ങൾക്കും വലിയ നല്ല നമസ്കാരം.
0: ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് നമസ്കാരം പറയുന്നു.
1: സന്തോഷം.
0: ഇനി അവരോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: സാർ, രണ്ടുപേർക്കും നല്ല നമസ്കാരം. എന്റെ പേര് ശശികല.
2: സംസാരിക്കണം സാർ പറഞ്ഞതെല്ലാം ഇത്രയും നേരം കേട്ടോണ്ടിരിക്കുന്നു.
1: കിഷോർ സാറിന് നമസ്കാരം. മദ്യം സാറിന് ഒപ്പം വലിയ നമസ്കാരം.
2: ചേച്ചി, എവിടെ സ്ഥലം? എവിടെ?
1: എന്റെ പേര് ശശികല, ഞാൻ സൈമൺ റോഡ് ഡെയിൽവിന് അടുത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: കാട്ടാക്കടക്കടുത്തല്ല
1: സാർ, ഇവിടെ ഡെയിലി വ്യൂവിന് അടുത്ത്.
2: എന്ത് ചെയ്യുന്നു ചേച്ചി?
1: ഞാൻ LIC ഏജന്റ് ആണ്.
2: LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ജീവനുകളുടെയും
1: സംരക്ഷിക്കുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. സന്തോഷപൂർവ്വം ചെയ്യുന്നുണ്ട്.
2: ജീവിച്ചിരിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടും മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന ശശികല ചേച്ചിക്ക് വീണ്ടും നമസ്കാരം.
1: നല്ല സാർ, നല്ല നമസ്കാരം.
2: എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ?
1: ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകണുണ്ടോ സാർ? നല്ലോണം വർക്ക് ചെയ്യുമായിരുന്നു, കോടിപതിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ആരോഗ്യം പരമദയനീയമാണ്, അതുകൊണ്ടൊക്കെ ഇഴഞ്ഞു മലിഞ്ഞൊക്കെയാണ് ഇപ്പൊ പോണത്.
2: ഇങ്ങനെ പത്രാവശ്യം പറയുമ്പോ തന്നെ നമ്മൾ ഇഴഞ്ഞും മലിഞ്ഞും പോകും.
1: ഇല്ല സാർ, ഞാൻ അങ്ങനെയാണെങ്കിലും ഞാൻ ഓരോന്നും ഒന്നും വിടാറില്ല. എല്ലാ യാത്രകളും എല്ലാ ടൂറുകളും എല്ലാ നമ്മുടെ LIC എന്ത് പരിപാടി ഇട്ടാലും എല്ലാം നല്ല സജീവമായിട്ട് തന്നെ പോകുന്നുണ്ട്. എനിക്ക് ആരോഗ്യം ഇല്ല എന്നുള്ളത് എന്റെ മനസ്സിന്റെ ഒരു അങ്ങനെ ഒരു തീരുമാനം, ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടേ ഇല്ല.
2: അങ്ങനെ നമുക്ക് ഒരു ഞാൻ ഡിഫൻസിലായോണ്ട് ഒരു നമ്മളെ ട്രെയിൻ ചെയ്യുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഓടാൻ പറ്റിയില്ലെങ്കിൽ നീ നടക്കുക, നടക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എഴയുക. മൂവ് ചെയ്തോണ്ടിരിക്കുക, മനസ്സിലായി? നമ്മൾ നിൽക്കരുത്. അത് ഒരു കാല് ബാക്കിലാണെങ്കിൽ ആ കാലിന് ഫ്രണ്ടിൽ വെക്കുക, പിന്നെ പീച്ചെ വല ആകെ എന്ന് പറഞ്ഞ് അങ്ങനെ പോവും. പതുക്കെയാണെങ്കിലും പോയിക്കൊണ്ടിരിക്കും.
1: സാർ, ഞാനും അങ്ങനെ തന്നെ. ഞാൻ എന്റെ ഒരു വലിയ പൂങ്ങനെ ഒരു ബോക്സ് നിറയെ എന്റെ
2: ഗുളികകളാണ്.
1: ഞാൻ അത് കഴിക്കുന്ന നേരത്ത് മാത്രമേ ഞാൻ രോഗിയാണെന്നുള്ള ചിന്ത എന്റെ മനസ്സിലുള്ളൂ. അത് കഴിക്കാൻ ഒരു നേരവും വരില്ല.
2: വേഗതകൾ കുറയും, പക്ഷേ നമ്മൾ മുൻപോട്ട്
1: നീങ്ങിക്കൊണ്ടേയിരിക്കും.
2: ഓക്കെ, മുൻപ് നാളത്തെ പ്രതീക്ഷയാണല്ലോ എല്ലാം. വിമാനവും എല്ലാം, ആകാശവും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. പതുക്കെ പതുക്കെ അവരവരുടെ ജോലികൾ അവരവരുടെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനങ്ങിക്കൊണ്ടിരിക്കുകയാണെല്ലാം. ചലനമുള്ള
1: സാറൊക്കെ ജോലി തന്നെ. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ അത് റിട്ടയർഡ് ആയെന്നുള്ളത് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു റിട്ടയർമെന്റ് പീരീഡ് ഇല്ല.
2: അതേ കണക്ക് തന്നെയാണ് ഒരു പട്ടാളത്തില് ഉള്ളൊരാക്കും. ഞാനൊന്നും ഒരിക്കലും വിരമിക്കത്തില്ല, കാരണം ഇന്നിപ്പോ ഒരു എമർജൻസി വന്നിരുന്നാലും ഞാൻ അവിടെ എത്തിയിരിക്കും. രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിലുള്ള
1: അലിഞ്ഞു ചേർത്തിട്ടാണ്
2: വിട്ടിരിക്കുന്നത് നമ്മളെ, മനസ്സിലായി? അതെന്നും മരിക്കുന്നത് വരയ്ക്കും നമ്മൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് എന്നും കൂടെ ഉണ്ടായിരിക്കും.
1: എനിക്ക് പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ ഭയങ്കര ബഹുമാനമാണ്.
2: നമ്മൾ സാധാരണ ജനത്തിൽ നിന്ന് നമ്മളെ ട്രെയിൻ ചെയ്ത് അങ്ങനത്തെ ഒരു മനസ്സ് സെറ്റ് ചെയ്താണ് വിടുന്നത്.
0: അവരുണർന്നിരിക്കുന്നോണ്ട് നമ്മള് സുഖമായിട്ട് ഉറങ്ങുന്നു.
1: ശരിയാണ്,
2: എല്ലാവർക്കും ചെറിയ പ്രായങ്ങളിലുള്ള കൊച്ചുങ്ങളെല്ലാം ഇപ്പൊ പല ഇതിലൊക്കെ ഉണ്ട്. മദ്യൻ സാറൊക്കെ ചെയ്യുന്നതും ഒരു വലിയ പുണ്യപ്രവർത്തിയും കൂടെയാണ്. ഇതെല്ലാം ബോധവൽക്കരണത്തിലൂടെ മനസ്സിന് അറിയാനായിട്ട് കഴിവുള്ളവരെ ഇതിനെ തിരിച്ചറിഞ്ഞ് അവരതിനോടുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് അങ്ങനെ പോകും. ഇതെല്ലാം പോകും, എല്ലാം കീപ് ഓൺ മൂവിങ് എന്നാണ് ഞാൻ കൃഷ്ണകുമാർ സാറിന്റെ കൊടുക്കാൻ ചേച്ചി.
0: ഹലോ ശശികല ചേച്ചി,
1: നല്ല നമസ്കാരം.
0: ഞാൻ താമസിക്കുന്നത് മലയൻകീഴ്.
1: മലയൻകീഴ് എവിടെയാണ്?
0: മലയൻകീഴ് മേപ്പുക്കട.
1: ആ മേപ്പൂക്കട അവിടെയൊക്കെ എനിക്ക് പോളിസി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്
3: എവിടെയാണെന്നുള്ളതായിരുന്നുണ്ടെന്നാണോ? ഇനി ഇപ്പോഴും ഉണ്ടെന്നാണോ?
1: ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.
3: അല്ല, പല ഏജന്റുമാരെ കാണുമ്പോ ഓടി വിളിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ.
1: അല്ല അല്ല അല്ല, അങ്ങനെ ഒരു ഇത് ഞങ്ങള് ഇനി ഈ എൽ ഐ സിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഓരോരുത്തർ വിളിക്കുന്നത്. പക്ഷേ ഞങ്ങള് വേറെ എന്തെങ്കിലും ഒരു എൽ ഐ സി ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വിളിച്ചാൽ പോലും സത്യം അവര് ഫോൺ എടുക്കൂല.
3: അല്ല, ഞാനേ ഞാൻ എൽ ഐ സി ഏജന്റിന്റെ കൈ കിട്ടിയപ്പോ ഒരു ഒരു ചോദ്യം ചോദിച്ചിട്ടെ, ഈ റിട്ടയർമെന്റ് കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റിയ പോളിസി ഏതായിരിക്കും?
1: റിട്ടയർമെന്റ് ഇപ്പൊ ഞങ്ങൾക്ക് നിവേശ് പ്ലസ് ഉണ്ട് സാർ. അല്ല, നിങ്ങളുടെ ഇതില്ല, കൺവെൻഷൻ പോളിസി ഇല്ല, ഉണ്ട് നമ്മുടെ ജീവൻ ശാന്തി പെൻഷൻ പോളിസി ഇല്ലേ, അതുകൊണ്ട് പിന്നെ നിവേശ് പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല പോളിസി 5 വർഷം
3: കൊണ്ട് 60 വയസ്സൊക്കെ ആയി കഴിഞ്ഞതിന്റെയൊക്കെ പോളിസി ഇത് കൂടുതലായിരിക്കുമല്ലോ പ്രീമിയം.
1: ഇല്ല സാർ, അത് കൺവെൻഷന്റെ പോളിസിക്കല്ലേ പ്രീമിയം കൂടുതൽ അടക്കേണ്ടി വരുന്നുള്ളൂ. മറ്റേ ഒണ്ടേ സെറ്റിൽമെന്റ് ആണ്, ഒരു പ്രാവശ്യം സിംഗിൾ പ്രീമിയം. സിംഗിൾ പ്രീമിയം ഇടാം, അല്ലാതെ നമുക്ക് നിങ്ങളുടെ അക്കൗണ്ടിനൊക്കെ പിടിക്കുന്ന രീതിയിലും ഇടാം. പക്ഷേ ലൈഫ് ലോങ് ഉള്ളത് എടുക്കാൻ പറ്റൂല.
0: ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ കൃഷ്ണകുമാർ സാറിന്റെ നമ്പർ അയച്ചുതരാം.
3: അല്ല, അതാണ് അതാണ് ഞാൻ പറയാൻ വന്നത്. അതാണ് ഒരു കാരണവശാലും നമ്പർ
1: കൊടുത്തല്ലേ.
0: സംശയം ചോദിച്ച സ്ഥിതിക്ക് പോളിസി എടുക്കാതെ വിടരുത്. ഇന്ന് ഏത് പാട്ട വേണ്ടേ? ഇന്ന്
3: ഏത് പാട്ട, ഏത് പാട്ട ഇന്ന് വേണ്ട കേൾക്കാൻ?
1: വെള്ളനാട്, നമ്മളെ വെള്ളനാട് നാരായണ സാറിന്റെ ഒരു ഏതെങ്കിലും ഒരു നല്ല പാട്ടാണ് ചോദിച്ചത്.
0: വളരെ എല്ലാവരും ചോദിക്കുന്നത് നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ എന്നുള്ളത്.
1: പക്ഷേ
0: ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയും ഇതിൽ ചൂടി ഉണരും എന്ന പാട്ടാണ്. മനോഹരമാണ്, വളരെ രസകരമാണ്.
1: ഒരു കാര്യം കൂടെ സാർ, വെള്ളിയാഴ്ച എന്റെ കൊച്ചു 4-ാമത്തെ കുഞ്ഞു മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞാന് ഒരാഴ്ച ഇതിൽ പോക്കു വെല്ലു വിളിച്ചപ്പം ഞാൻ ലേഖയോട് പറഞ്ഞിരുന്നു, ഇനി എനിക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ, ഞാൻ വീട്ടിലാണോ എന്നുള്ള അറിഞ്ഞൂടാ. അപ്പം അടുത്ത ശനിയാഴ്ചയല്ലേ ഉള്ളൂ ഇനി പോക്കുവിന്, അവനൊരു ഹാപ്പി ബർത്ത്ഡേ അവിടെ പറഞ്ഞേക്കണം.
0: ഒരു ഹാപ്പി ബർത്ത്ഡേ ഇപ്പഴേ പറഞ്ഞു, ഞങ്ങള് 3 പേരും കൂടെ ചേർന്ന്
1: അവന്റെ പേര്
3: ഞങ്ങളുടെ 3 പേരുടെയും
0: ഹാപ്പി
3: ബർത്ത്ഡേ.
0: അപ്പൊ ആ പാട്ടിന് വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇനിയും ഇതിൽ ചൂടി ഉണ്ട്.
2: ശശീല ചേച്ചി, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വരികൾ അത്രയ്ക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ തുടക്കം ഒന്ന് പാടിയിട്ട് ഞാൻ നമുക്ക് ലൈവിലോട്ട്.

0: മധുര വികാരങ്ങൾ നിന്നിൽ ഹരഹര സ്വപ്നങ്ങൾ.
1: ഏറ്റവുമറിന്റെ സംഗീതത്തിലെ വെള്ളനാട് നാരായണൻ രചിച്ച മനോഹരമായ ഗാനമാണ്. പക്ഷെ വെള്ളനാട് നാരായണന്റെ
2: നാരായണ
1: സാറിന്റെ പാട്ടിൽ എല്ലാവരും പ്രത്യേകിച്ച് പറയുന്ന നിന്നെ പുണരാനാണെങ്കിലും ഇതൊരു പ്രത്യേക ഫീലുള്ള ഒരു നല്ല പാട്ടാണ്. വളരെ ഇതിന്റെ ഒരു പ്രത്യേക ദർബാരി കാനഡ രാഗത്തിലുള്ള പാട്ടാണ് എന്നുള്ളതാണ്. ഇത്രയും ഫീൽ ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. എസ് ജാനകിയും കെ ജെ യേശുദാസും കൂടെ ചേർന്ന് പാടിയ യുഗ്മഗാനം കൂടെയാണത്. അപ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാമോ?
2: ശരി ശരി
0: ശരി ചേച്ചി, ബൈ
2: ബൈ ബൈ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മുടെ കൂടെ സൗഹൃദം പങ്കിടുന്നത് മലയൻകീഴ് ഗ്രീൻ ഹാർട്സിൻ്റെ സ്ഥാപകനും ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർനാഥാണ്. ഒപ്പം ആകാശവാണി നാടക കലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയൻറ്റിഫിക് ഓഫീസറായി വിരമിച്ച കൃഷ്ണകുമാറുമാണ് നമ്മളോടൊപ്പം സൗഹൃദം പങ്കിടാനുള്ളത്. പാട്ടും സൗഹൃദവും ചെടിയും ശില്പവും ഒക്കെയായി ചേർന്ന ഒരു മനോഹരമായ പോക്കുവയിൽ ഇപ്പോൾ നമ്മളോട് ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ,
1: എണ്ണമ്പള്ളിയിൽ നിന്ന് രവിയാണ്.
0: നമസ്കാരം.
1: നമസ്കാരമുണ്ട്.
0: പലഹാരങ്ങളുടെ മണമുള്ള നമസ്കാരം.
1: നമസ്കാരമുണ്ട്.
0: അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളവരോട് നല്ല നമസ്കാരം പറഞ്ഞ്
1: അതെ
0: രവിചേട്ടന് സംസാരിക്കാം.
1: അതെ സാറേ, നമസ്കാരമുണ്ട്.
2: നമസ്കാരം. നമസ്കാരം.
1: രണ്ടുപേർക്കും നമസ്കാരമുണ്ട്.
3: നമസ്കാരം രവിചേട്ടാ.
1: എന്റെ പേര് എണ്ണമ്പള്ളി രവിയാണ്. ഞാനിവിടെ ഒരു ചെറിയ തട്ടുകട നടത്തുന്നു.
2: പലഹാരത്തിന്റെ മണം ഇവിടെ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. അല്ല, ചൂട് ചൂട് വടയുടെ മണം വരുന്നുണ്ട്. സമയം അതാണല്ലോ.
1: അതെ.
2: താമസവും ഇവിടെ തന്നെയാണോ?
1: സാറേ സുഖമാണോ?
2: സുഖമാണ്, സുഖമാണ്.
1: ഈ നാടകത്തിനെ പറ്റി പറഞ്ഞു. എനിക്ക് എന്റെ കൊച്ചുനാളിലെ നാടകത്തിനെ പറ്റി ഒരു ഓർമ്മ വരും.
2: അതെ അതെ, എല്ലാരും നേരത്തെ വിളിച്ചാലും പറഞ്ഞിരുന്നു.
1: ആ, നാടകം കാണാനായിട്ട് ഏറ്റവും ഫ്രണ്ടില് ഇരിക്കും. അപ്പോഴീ താമസിക്കും തോറും ചില ആൾക്കാര് പോവാറുണ്ട്. അപ്പൊ ഈ കൂരി കൂരി അവസാനത്തെ ഒരു ബെല്ല് കേൾക്കുമ്പോഴാണ് നമ്മള് സമാധാനമായിട്ടിരിക്കും.
2: സൈലന്റ് ആവും.
1: ആ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ്. ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ് എല്ലാവർക്കും ഒരു സമാധാനം കിട്ടുന്നത്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോഴേ നമ്മളെ ഈ റേഡിയോയിലും ആകാശവാണിയിലൊക്കെ കൂടെ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വളരെ
2: ആകാശവാണിയിലെ നാടകങ്ങൾ കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ഞാനിപ്പം 3 വർഷം കൊണ്ട് നമ്മളെ കർണാസായി റേഡിയോ മാത്രമാണ് കേൾക്കുന്നത്.
0: വളരെ വളരെ വളരെ നല്ലത്. അങ്ങനെ ആകാവൂ.
1: ഞാൻ വന്നു കഴിഞ്ഞ പിന്നെ പോകുന്നത് വരെയും
2: വല്ലപ്പോഴൊക്കെ ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാം.
0: സമ്മതിക്കില്ല.
1: ഇപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാ കലാകാരും ആണല്ലോ.
0: ഞാനൊഴികെ
1: അല്ലല്ല സാറ്.
2: അതെ, ഏറ്റവും വലിയ കലാകാരൻ സാറാണ്.
1: അതെ അതെ, അതും മേലെ എന്ന് പറയുന്നു.
2: അതെ, അതുക്കും മേലെ. എങ്ങനെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ എൻ ഭാര്യ, 2 മക്കള്, 1 പെണ്ണും 1 ആണും. രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. 4 കൊച്ചുമക്കളുണ്ട്. മോനും 2 കൊച്ചുമക്കളും എന്റെ കൂടെയും, മോളും 2 കൊച്ചുമക്കളും മോളെ വീട്ടിലാണ്. അവര് പ്രത്യേകം വീട് വെച്ച് മാറി.
2: പിന്നെ
1: സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് വൈഫും 2 മക്കളുമാണ്. മക്കള് വലുതായി. രണ്ടുപേരും ടെക്നോ പാർക്കിൽ ജോലിയുണ്ട്. വൈഫും ഐടി ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ നമ്മുടെ സുഹൃത്തിന്റെ കൊടുക്കാം.
0: കിഷോറിന്റെ കുടുംബ
1: അന്തരീക്ഷവും.
3: നമസ്കാരം. എന്റെ വീട്ടില് വൈഫ്, 2 കൊച്ചുങ്ങളും, 3rd മകളാണ്. പുള്ളിക്കാരി ഇപ്പൊ LLB ചെയ്യുന്നു, NSS കോളേജ് കൊല്ലം. പിന്നെ 2nd മകൻ ഇപ്പൊ 10th കഴിഞ്ഞ്, ഇനി +1 പ്രവേശനം. വൈഫിന് ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട്, ചെറിയൊരു തുണിക്കടയാണ്. ഓക്കെ ചേട്ടാ, ഏത് പാട്ടാണ്?
1: ഞാന് ഇന്ന് ഒരു പഴയ സിനിമയാണ്. കാരണം ഇന്നത്തെ പോക്കുവയിൽ ഒരു പ്രത്യേക തരം പോക്കുവയിലായിരുന്നു. കാരണം എന്തോ തുടക്കം മുതൽ എല്ലാരും ചോദിച്ചത് അടിപൊളി പാട്ടുകളായിരുന്നു. പക്ഷെ അവരുടെ സംസാരങ്ങളും ഈ വന്ന് ഇരിക്കുന്ന സാറന്മാരുടെ സംസാരങ്ങളും എല്ലാം കൊണ്ട് ഒരു ഓണം
3: പോലെയായിരുന്നു.
1: എനിക്ക് കുറച്ച് തിരക്ക് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ശ്വാസം പെരുക്കി പെരുക്കി പെരുക്കി പെരുക്കി നിൽക്കുമ്പോഴത്തേക്ക് 2 മുമ്പ് ആളുകൾ വന്നുകൊണ്ടിരുന്നു. അവസാനം കൊണ്ടുവന്ന് ഞാൻ ഈ സമയത്ത് കൊണ്ടുവന്ന് എത്തിച്ചു. ഇപ്പോഴും അവിടെ 5-6 പേര് നിക്കട്ടു. എന്നാലും അവര് എന്നെ സംസാരിക്കണല്ല.
3: ഏത് പാട്ടാണ്
1: എനിക്ക് ഒരു അതാണ് പറഞ്ഞത്, എല്ലാവരും നല്ല പാട്ട് പാടി കേൾപ്പിച്ചു. പക്ഷെ ഞാനിന്ന് ഒരു പഴയ തമിഴ് പാട്ടാണ്.
3: തമിഴാ?
1: ആ, യേശുദാസിന്റെ ഉരുമേ കുരലിന്റെ എഴുതാതെ മഞ്ചൽ വാനം തെണ്ടൽ സാക്ഷി ഉനക്കാകവേ നാം വാഴ്കിറേന്. ആ പാട്ട്
3: എന്നാലും രവിചേട്ടന് വേണ്ടിട്ട് ഒരു തമിഴ് തമിഴ് ലാംഗ്വേജ് ഒരു വളരെ സ്വീറ്റ് ലാംഗ്വേജ് ആണ് അല്ലെ? വളരെ പ്രത്യേകത. അവര് വഴക്കൂടുമ്പോൾ സാർ, എന്നെ സാർ എന്ന് പറഞ്ഞാണ് വഴക്കൂടുന്നതിന്.
1: ഓക്കെ,
3: അപ്പൊ തമിഴിന് ചേട്ടൻ പാടിയത് അത്രയ്ക്ക് പഴയതിനോട് എനിക്ക് അറിവുകൾ കുറവാണ്. അറിയാവുന്ന ഒരു ചെറിയ തമിഴ് പാട്ട് പാടി നമുക്ക് ചേട്ടൻ ഇഷ്ടമുള്ള പാട്ടിലേക്ക് കടക്കാം. രാസാത്തി ഒന്ന് കാണാമേ നെഞ്ചം കാത്താടി പോലാടുത്, രാസാത്തി ഒന്ന് കാണാമേ നെഞ്ചം കാത്താടി പോലാടുത്. രവിചേട്ടാ നല്ല അടിപൊളി വടയക്കിട് ആൾക്കാരെയൊക്കെ സെറ്റപ്പ് ആക്കി നമ്മളതൊഴി വരുമ്പോ ഇറങ്ങും.
1: ഇന്ന്
3: ചിലപ്പോ ഇന്ന് തന്നെ വന്നോളൂ എനിക്ക് ചായ മധുരം കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു ചായയാണ് എനിക്ക് ഇഷ്ടം. എന്റെ കൂടെ ഇരിക്കുന്ന സാറിന് നോർമൽ മധുരത്തിൽ അടിപൊളി ചായ പോക്കുവയിലൂടെ ചായയൊക്കെ
2: ചോദിച്ചാ മതി
3: പോയി ദാ വന്നു നമ്മൾ ഇനിയും വരും. ശരി, അപ്പൊ പാട്ടിലേക്ക് കിടക്കാം.
1: ശരി
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയലിന് തിരശ്ശീല വീഴാൻ സമയമാവുന്നു. പാട്ടും കൂട്ടും വർത്തമാനവും സൗഹൃദവും ഒക്കെയായി ഒന്നര മണിക്കൂർ എങ്ങനെയാണ് പോയത് എന്നറിയില്ല. രവിചേട്ടൻ പറയുന്നത് പോലെ പ്രത്യേകമായ ഒരു പോക്കുവയലായിരുന്നു, ഉത്സവഭരിതമായ ഒരു പോക്കുവയൽ. ഇങ്ങനെ വേണ്ടേ ജീവിതം? നമ്മൾ പരസ്പരം സംസാരിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും. സാധാരണ ആളുകൾ പറയുന്നത് പോലെ മസിൽ പിടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മസിൽ വിട്ട് ശ്വാസം വിട്ട് ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ലേ നല്ലത്? കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും, അപ്പോൾ ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന ഒരു സന്ദേശത്തോടുകൂടി ഇന്നത്തെ പ്രത്യേക പോക്കുവയൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മലയൻകീഴ് ഗ്രീൻ ഹട്സിൻ്റെ സ്ഥാപകനും ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർ നാഥ്, ഒപ്പം ആകാശവാണി നാടക കലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയൻറ്റിഫിക് ഓഫീസറായി വിരമിച്ച കൃഷ്ണകുമാറും, ഒപ്പം നിങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

കൃഷിയിടങ്ങളിൽ കളകൾ കയറാതെ സംരക്ഷിച്ചാൽ മാത്രമേ മെച്ചപ്പെട്ട ഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ചിന്തയും. ചിന്തകൾ കാടുകയറിയാൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: സമൃദ്ധമായ കൗമാര പോഷണം രണ്ടാം ഭാഗം. കൗമാരപ്രായത്തിൽ കണ്ടുവരുന്ന പോഷണക്കുറവ് പോലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് അധിക പോഷണം അഥവാ ഓവർ ന്യൂട്രീഷൻ. ആഹാരത്തിലെ പോഷകങ്ങളായ അന്നജം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ എന്നിവ ശരിയായ അനുപാതത്തിലും അളവിലും കൗമാരക്കാർക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഊർജദായകങ്ങളായ അന്നജവും കൊഴുപ്പും കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുകയും മാംസ്യം, ധാതുലവണങ്ങൾ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറച്ചു മാത്രം കഴിക്കുകയും ചെയ്യുന്നത് അമിതവണ്ണം, PCOD, മറ്റു ഹോർമോൺ തകരാറുകൾ ഉൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങളിലേക്കും മറ്റു സങ്കീർണതകളിലേക്കും നയിക്കും. എന്ത് കഴിക്കണം, എന്ത് നിയന്ത്രിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതിനാലാണ് പലപ്പോഴും അനാരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരേണ്ടി വരുന്നത്. നിയന്ത്രിക്കേണ്ട അന്നജങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ ലഘു അന്നജങ്ങൾ. പഞ്ചസാര, മധുര പലഹാരങ്ങൾ, മധുര പാനീയങ്ങൾ എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ സംസ്കരിച്ച അന്നജങ്ങളായ തവിട് കളഞ്ഞ ധാന്യങ്ങൾ, മൈദ ഉപയോഗിച്ചുണ്ടാക്കിയ പൊറോട്ട, ന്യൂഡിൽസ്, വൈറ്റ് ബ്രെഡ് തുടങ്ങിയവ നിയന്ത്രിക്കണം. അന്നജം ധാരാളമായി അടങ്ങിയിരിക്കുന്ന കിഴങ്ങുവർഗങ്ങളും നിയന്ത്രിത വിഭാഗങ്ങളിൽ പെടുന്നു. അന്നജത്തിന്റെ അളവ് ഭക്ഷണത്തിൽ കൂടുമ്പോൾ പൊണ്ണത്തടി, പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യതയും വർദ്ധിക്കുന്നു. ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന അന്നജം വിഘടിച്ച് ഗ്ലൂക്കോസ് ആകുകയും അവ കോശങ്ങളിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്യുന്നു. കോശങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ളത് ഗ്ലൈക്കോജനായും കൊഴുപ്പായും കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. ഒരു പരിധിയിലധികം ഇവ സൂക്ഷിക്കപ്പെടുമ്പോൾ അമിതവണ്ണവും പ്രമേഹവും അതുപോലെയുള്ള മറ്റു ജീവിതശൈലീ രോഗങ്ങളുടെ സങ്കീർണതകളും ഉണ്ടാകുന്നു. കൂടുതൽ അന്നജമെന്നാൽ കൂടുതൽ കൊഴുപ്പ് എന്നത് ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും എന്തു കഴിക്കാം എന്നത് ഇപ്പോഴും ചോദ്യമായി നിൽക്കുന്നു. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട അന്നജങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നോക്കാം. അധികം സംസ്കരിക്കാത്ത ധാന്യങ്ങൾ, തവിട് കളയാത്ത അരി, ഗോതമ്പ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയുടെ അളവിനും പരിമിതികളുണ്ട് എന്നത് മറക്കരുത്. ഓട്സ്, ബാർലി, റാഗി, നാരുകൾ ധാരാളമടങ്ങിയ പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ, പേരയ്ക്ക, തണ്ണിമത്തൻ, പപ്പായ, മാതളം തുടങ്ങിയ പഴങ്ങൾ എന്നിവ ആഹാരക്രമത്തിൽ കൊണ്ടുവരിക. അന്നജം നിയന്ത്രിച്ചതുപോലെ കൊഴുപ്പുകളെ നിയന്ത്രിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എണ്ണയും എണ്ണക്കുരുക്കളും മാത്രമല്ല കൊഴുപ്പ് വിഭാഗങ്ങളിൽ പെടുന്നത്. ഇൻവിസിബിൾ ഫാറ്റ്സ് അഥവാ അദൃശ്യ കൊഴുപ്പുകളായ കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് എന്നിവയും അമിതമായി കഴിക്കുന്നത് കൊഴുപ്പിന്റെ തോത് ശരീരത്തിൽ വർദ്ധിപ്പിക്കും. അമിത കൊഴുപ്പിനെ നിയന്ത്രിക്കുന്നതിന് നാരുകളടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും നിത്യേന ഉപയോഗിക്കുക. ഇതോടൊപ്പം ശാരീരിക അധ്വാനവും ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുന്നതും ആരോഗ്യത്തെ നിർണയിക്കുന്ന ഘടകങ്ങളാണ്. സമൃദ്ധമായ കൗമാരം നാളെയുടെ മുതൽക്കൂട്ടാണ്. കൗമാരം പോഷക സമ്പന്നമാക്കാൻ സ്വയം അറിഞ്ഞു പ്രവർത്തിക്കേണ്ടതുണ്ട്. ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പുകൾ ആരോഗ്യകരമായ ഒരു ഭാവിയെ വാഗ്ദാനം ചെയ്യുന്നു. കൗമാര ആരോഗ്യ പരിപോഷണം വളരെ പ്രാധാന്യത്തോടെ ഓരോ വീട്ടിലും ഇനി ചർച്ച ചെയ്യപ്പെടട്ടെ.
1: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നീതിയും ന്യായവും.

0: നീതിയും ന്യായവും എന്ന പരിപാടിയിൽ ഇന്ന് അനധികൃത മണൽ കടത്തലിനെതിരെ വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് കേൾക്കാം. മണൽ വാരുന്നതിനുള്ള വാഹനങ്ങൾ നദീതീരത്തേക്ക് കൊണ്ടുവരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതും അനധികൃത മണൽ വാരലും നീക്കം ചെയ്യലും ഒഴിവാക്കുന്നതിനായി ചങ്ങലകളും തൂണുകളും സ്ഥാപിക്കേണ്ടതുമാണ്. അനധികൃത മണൽ വാരൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും മണൽ വാരലിന് ഉപയോഗിച്ച സാധന സാമഗ്രികൾ പിടിച്ചെടുക്കുന്നതിന് റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസറിൽ കുറയാത്ത ഓഫീസർക്കും സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ പദവിയിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥനോ പ്രത്യേക സംരക്ഷണ സേനയിലെ അംഗത്തിനോ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു വാഹനം പിടിച്ചെടുക്കുമ്പോൾ പിടിച്ചെടുത്ത വാഹനത്തെ സംബന്ധിച്ച് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒരു മഹസർ തയ്യാറാക്കേണ്ടതും അതിന്റെ ഒരു പകർപ്പ് വാഹനം പിടിച്ചെടുക്കുന്ന സമയത്ത് വാഹനം കൈവശം വച്ചിരിക്കുന്ന ആൾക്ക് നൽകേണ്ടതുമാണ്. വസ്തുക്കൾ പിടിച്ചെടുത്ത് 48 മണിക്കൂറിനകം അങ്ങനെ പിടിച്ചെടുത്ത വസ്തുക്കൾ പിടിച്ചെടുത്ത സ്ഥലത്തെ ആധികാരികതയുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെയും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെയും ഓരോ റിപ്പോർട്ട് നൽകേണ്ടതും പിടിച്ചെടുത്ത വിവരം പിടിച്ചെടുത്ത സ്ഥലത്തെ ആധികാരികതയുള്ള പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ അറിയിക്കേണ്ടതുമാണ്. പിടിച്ചെടുത്ത വസ്തുക്കൾ കണ്ടുകെട്ടാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ രേഖാമൂലം ബോധിപ്പിക്കാൻ വാഹന ഉടമയ്ക്ക് അല്ലെങ്കിൽ വാഹനത്തിന്റെ നിയന്ത്രണമുള്ള വ്യക്തിക്ക് നോട്ടീസ് നൽകേണ്ടതും വിശദീകരണം പരിശോധിച്ച് പിടിച്ചെടുത്ത വാഹനങ്ങൾ കണ്ടുകെട്ടേണ്ടതാണെന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുകയും ചെയ്താൽ വാഹനം കണ്ടുകെട്ടി ഉത്തരവാകേണ്ടതാണ്. എന്നാൽ കണ്ടുകെട്ടിയ വസ്തുക്കൾക്ക് പകരമായി മണൽ ഒഴികെ കണ്ടുകെട്ടിയ വസ്തുവിന് ജില്ലാ കളക്ടർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് തുല്യമായ തുക ഒടുക്കി അവ വീണ്ടെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. യാതൊരു കാരണവശാലും വില ഈടാക്കിക്കൊണ്ട് കണ്ടുകെട്ടിയ മണൽ വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ കണ്ടുകെട്ടിയ ഉത്തരവിനെതിരെ ഉത്തരവിലെ തീയതി മുതൽ 15 ദിവസത്തിനകം ജില്ലാ കളക്ടർക്ക് റിവിഷൻ നൽകാവുന്നതാണ്. ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ 30 ദിവസത്തിനകം വസ്തു പിടിച്ചെടുത്ത സ്ഥലത്ത് ആധികാരികതയുള്ള ജില്ലാ കോടതി മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാവുന്നതുമാണ്. പിടിച്ചെടുത്ത വാഹനത്തിന് 7 ദിവസത്തിനുള്ളിൽ തുകയും പിഴയും നൽകാതിരുന്നാൽ ജില്ലാ കളക്ടർക്ക് വാഹനം ലേലം ചെയ്ത് വിൽക്കാവുന്നതാണ്. ഇപ്രകാരം ലേലം ചെയ്ത് കിട്ടുന്ന തുകയിൽ നിന്ന് ലേല ചെലവ് കഴിഞ്ഞതിനു ശേഷമുള്ള തുക റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ വക കൊള്ളിക്കേണ്ടതാണ്.
1: അവതരണം, സാങ്കേതിക നിർവഹണം വിഷ്ണുമോഹൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ടതില്ല, കാരണം അവർക്കത് മനസ്സിലാവും. നമ്മെ മനസ്സിലാക്കാത്തവരോടും അധികമൊന്നും പറയേണ്ടതില്ല, കാരണം അവർക്കത് മനസ്സിലാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: മാനസികാരോഗ്യ രംഗത്ത് സെക്കൻഡറി ആൽക്കഹോളിസം എന്ന പദം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. സാധാരണയായി ലഹരി ഉപയോഗത്തെ ഒരു സ്വതന്ത്ര പ്രശ്നമായിട്ടാണ് പലരും കാണാറുള്ളതെങ്കിലും പലപ്പോഴും ഇത് മറ്റ് ചില മാനസിക പ്രയാസങ്ങളുടെ അനന്തരഫലമായിട്ടാണ് രൂപപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് നേരത്തെ തന്നെയുള്ള വിഷാദം, ഉത്കണ്ഠ, തീവ്രമായ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഒബ്സഷനുകൾ തുടങ്ങിയ പ്രാഥമിക രോഗലക്ഷണങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടി മദ്യത്തെ ഒരു ഔഷധമായി ഉപയോഗിച്ചു തുടങ്ങുന്ന അവസ്ഥയാണിത്. അതായത്, ഇവിടെ മദ്യപാനം എന്നത് യഥാർത്ഥ പ്രശ്നമല്ല, മറിച്ച് നിലവിലുള്ള മറ്റൊരു മാനസിക രോഗത്തിന്റെ ലക്ഷണമായിട്ടാണ് പുറത്തുവരുന്നത്. വിഷാദരോഗം അനുഭവിക്കുന്ന ഒരാൾ തന്റെ മനസ്സിന്റെ ശൂന്യതയും സങ്കടവും മറക്കാൻ മദ്യത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ അയാൾ അറിയാതെ തന്നെ സെക്കൻഡറി ആൽക്കഹോളിസം എന്ന കെണിയിൽ അകപ്പെടുന്നു. അതുപോലെ തന്നെ സാമൂഹികമായ ഇടപെടലുകളിൽ അമിതമായ ഭയമോ ഉത്കണ്ഠയോ ഉള്ളവർ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായി മദ്യം ഉപയോഗിച്ചു തുടങ്ങുന്നതും ഇതിന്റെ ഭാഗമാണ്. മനസ്സിൽ ആവർത്തിച്ചു വരുന്ന അസ്വസ്ഥജനകമായ ചിന്തകളിൽ നിന്ന്, നിർബന്ധിത പ്രവൃത്തികളിൽ നിന്നും താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ മദ്യം സഹായിക്കുമെന്ന് തെറ്റായി വിശ്വസിക്കുന്നവരും ഈ പാതയിലേക്ക് നയിക്കപ്പെടുന്നു. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തുമ്പോൾ ഇത്തരം രോഗികളിൽ ചിന്തയുടെ ഉള്ളടക്കം, വൈകാരിക അവസ്ഥ എന്നിവ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, ഒരാളുടെ മൂഡ് വളരെ മോശമാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് തീവ്രമായ ഉത്കണ്ഠ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ മാനസികാവസ്ഥയെ മറികടക്കാനാണോ അവർ മദ്യപാനം ആരംഭിച്ചത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ മദ്യപാനത്തെക്കാൾ ഉപരിയായി അതിന് കാരണമായ പ്രാഥമിക മാനസിക രോഗത്തിനാണ് ചികിത്സ നൽകേണ്ടത്. മദ്യപാനം മൂലമുണ്ടാകുന്ന ശാരീരിക ലക്ഷണങ്ങളെക്കാൾ കൂടുതൽ അതിന്റെ പിന്നിലെ മാനസിക കാരണങ്ങൾ വിശകലനം ചെയ്യുന്നത് രോഗനിർണയത്തെ കൂടുതൽ കൃത്യമാക്കാൻ സഹായിക്കുന്നു. രോഗിക്ക് തന്റെ മദ്യപാനശീലത്തെക്കുറിച്ച് എത്രത്തോളം ഉൾക്കാഴ്ചയുണ്ടെന്ന് പരിശോധിക്കുന്നതും ഇവിടെ നിർണായകമാണ്. താൻ അനുഭവിക്കുന്ന വിഷാദമോ ഉത്കണ്ഠയോ കാരണമാണ് മദ്യപിക്കുന്നത് എന്ന തിരിച്ചറിവ് ചികിത്സയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കേവലം മദ്യപാനത്തെ മാത്രം എതിർക്കാതെ അതിലേക്ക് നയിക്കുന്ന ആഴത്തിലുള്ള മാനസിക കാരണങ്ങളെ കൂടി അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രമേ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഫലവത്താകൂ. സെക്കൻഡറി ആൽക്കഹോളിസത്തിന്റെ കാര്യത്തിൽ മദ്യപാനം നിർത്തുന്നതിനോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ അടിസ്ഥാന മാനസിക പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സ ഉറപ്പാക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ലഹരിമുക്തമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: പ്രബോധന ചിന്ത.
4: വാക്കുകൾ മനസ്സിൽ നിന്ന് തന്നെയാണ് ബാഹ്യലോകവും ഉദയം കൊള്ളുന്നതെന്ന് തിരിച്ചറിയുന്നതിൽ മിക്ക തത്വചിന്തകരും പരാജയപ്പെടുന്നു. മനസ്സിന്റെ പ്രവർത്തന രീതിയും മനസ്സിൽ നിന്ന് തന്നെയാണ് ഉദിക്കുന്നതെന്നും അവർ അറിയുന്നില്ല. അതിനാൽ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങൾ ബാഹ്യലോക യാഥാർത്ഥ്യങ്ങൾക്കൊത്തവയാണെന്ന് അവർ തെറ്റായി ധരിക്കുന്നു. ഇക്കാരണത്താൽ തത്വശാസ്ത്രജ്ഞന്മാർ ദ്വന്ദ്വഭാവത്തെ വെച്ചു പുലർത്തുന്നു. ഒരു വസ്തുവും മറ്റൊരു വസ്തുവും തമ്മിൽ ഭേദം കാണാൻ അവരുടെ വിവേചന ബുദ്ധി ഇഷ്ടപ്പെടുന്നു. ഈ ദ്വൈതീകരണത്തിനുള്ള പ്രധാന ഉപകരണം ഭാഷയാകുന്നു. ഒരു പദാർത്ഥത്തെ മറ്റൊന്നിൽ നിന്ന് വിവേചിച്ചറിയാൻ വാക്കുകളെ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള വിവേചനത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾ 4 തരം. 1, ബാഹ്യവസ്തുക്കളുടെ പ്രത്യേക ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഇവ സൂചകങ്ങളായി പ്രവർത്തിക്കുന്നു. 2, ബാഹ്യവസ്തുക്കളെയും അവയുടെ പരിസരങ്ങളെയും ഓർത്തുവയ്ക്കാൻ ഉതകുന്ന വാക്കുകൾ. ബാഹ്യവസ്തുക്കൾക്ക് അനുസ്യൂതി ഉണ്ടെന്ന് തോന്നലുണ്ടാക്കുന്നു ഇവ. 3, വ്യക്തിക്ക് ബാഹ്യവസ്തുക്കളോടുള്ള ബന്ധത്തിന്റെ പ്രകൃതി സൂചിപ്പിക്കുന്നവ. അവസാനമായി, ദ്വന്ദ്വ സിദ്ധാന്തത്തിന്റെ വിശ്വാസങ്ങൾക്കും മുൻവിധികൾക്കും നിദാന്തമായ അമൂർത്ത പദങ്ങൾ. 5, ഒരു തരം പദം കൂടി ചേർക്കാം. ബാഹ്യവസ്തുവുമായി സമാനതയില്ലാത്തതും എന്നാൽ പൊതുസമ്മതി നേടിയതുമായ വാക്കുകൾ. ഉദാഹരണം, മുയലിന്റെ കൊമ്പ്, വന്ധ്യയുടെ കിടാവ് തുടങ്ങിയ. ഈ 5 തരം വാക്കുകൾ കൊണ്ട് ഒന്ന് തെളിയും, വാക്ക് കൃത്രിമ സൃഷ്ടിയാണെന്ന്. സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ മേഖലയിൽ വാക്കുകളില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂൺ 10 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1935 ജൂൺ 10, ആൾക്കഹോളിക് അനോണിമസ് ദിനം. മദ്യവിമുക്തി മുൻനിർത്തി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രാചീന സമ്പ്രദായം. ബിൽ വിൽസൺ എന്ന മദ്യപനാണ് നേതൃത്വം നൽകിയത്. ക്രിസ്തീയ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന സ്വയം സഹായ സംഘമായ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൻ്റെ ചുവടുപിടിച്ചാണ് ആൾക്കഹോളിക് അനോണിമസ് ആരംഭിച്ചത്. എന്നാൽ മതവിശ്വാസങ്ങൾക്ക് ഒരിക്കലും മദ്യവിമുക്തി നൽകാൻ ആവില്ലെന്നും അതിന് ശാസ്ത്രീയമായ ചികിത്സകൾ തന്നെ വേണമെന്നും ബിൽ വിൽസന് തന്നെ ബോധ്യപ്പെട്ടു. സ്വതന്ത്രമായ രീതിയിൽ മതത്തിൽ നിന്ന് വേർപെടുത്തി ആൾക്കഹോളിക് അനോണിമസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിന്നീട് ബിൽ വിൽസൺ ചെയ്തത്. ഇന്ന് 20 ലക്ഷത്തോളം അംഗങ്ങളുള്ള പ്രസ്ഥാനമാണ്. ദൈവവിശ്വാസികളുടെ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ആൽക്കഹോളിക് അനോണിമസിന് മദ്യാസക്തി ചികിത്സയിൽ വലിയ പ്രാധാന്യം വരുന്നില്ല. 1942 ജൂൺ 10, ചെക്കോസ്ലോവാക്കിയയുടെ തലസ്ഥാനമായ പ്രാഗിൽ നിന്ന് 12 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ലിഡീസ് എന്ന കൊച്ചുപട്ടണത്തിൽ ദേ വംശവെറി പിടിച്ച നാസികൾ നരനായാട്ട് നടത്തുന്നു. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളെയും പുരുഷന്മാരെയും ഹിറ്റ്ലറുടെ കാപാലികർ വെടിവെച്ചു വീഴ്ത്തി. സ്ത്രീകളെയും കുട്ടികളെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി ഗ്യാസ് ചേംബറിലെ പരീക്ഷണ വധത്തിന് വിധേയമാക്കി.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. സാന്ധ്യരാഗത്തിൽ ആദ്യം നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ ഗാനം കേൾക്കാം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നു പോകുന്നത് പോലെ, മേഘത്തുണ്ടകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നത് പോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധിരാഗത്തിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി ശ്രേയ ഘോഷാൽ പാടിയ ഗാനമാണ്

സന്ധ്യയുടെ സുഖദ ചാരുത പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറിട്ട് വീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ത സ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി V.D. സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്കോഫ്. ആഘോഷലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से, अपने विचार से और अपने नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया, उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान है.
0: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. NDA നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി V.D. സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്ക് 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകൊന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ

0: വിജയൻ. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആറുപേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസമടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സപ്ലൈകോ വിൽപ്പനശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമെയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

0: സാന്ദ്യരാഗങ്ങൾ.
1: സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറിട്ട് വീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ത് സ്പർശമണിയിക്കുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ചിത്ര സിംഗ് ആലപിച്ച ഗാനം.

0: ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ, ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യ ചാരുത. ദിനേശ് ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ അടുത്തതായി.
1: ഹര ഹര ഹര ഹര ഹര ഹര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇംഗ്ലണ്ടിൽ ജനിക്കുന്ന ഒരു കുഞ്ഞും ജനിക്കുമ്പോഴേ ഇംഗ്ലീഷ് പറയാറില്ല. ഫ്രാൻസിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഫ്രഞ്ചോ ഡൽഹിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഹിന്ദിയോ കേരളത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മലയാളമോ പറയാറില്ല. അവർ ഭാഷ പഠിക്കുന്നത് മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞും സങ്കുചിത ജാതിമത വർണ്ണവർഗ ചിന്തയോടെ ജനിക്കുന്നില്ല. ദയവായി അവരെ അത് പഠിപ്പിക്കാതിരിക്കുക. അവർ സ്വതന്ത്രരായി വളരട്ടെ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. എല്ലാ ബുധനാഴ്ചയും എന്ന പോലെ ഇന്നും ഈ പോക്കുവയിൽ നേരത്തെ നമ്മൾ ഒരുമിക്കുന്നു. പോക്കുവയിൽ എന്ന് പറയുവാൻ കഴിയാത്ത തരത്തിൽ അന്തരീക്ഷം മേഘാവൃതമായി നിൽക്കുന്നു. ഏത് സമയവും ഒരു മഴ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, ഈ ദിവസങ്ങളിൽ പോക്കുവെയിൽ എന്ന് പറയണോ പോക്കു മഴയെന്ന് പറയണോ. എന്തായാലും നമ്മുടെ പരിപാടിയുടെ പേര് പോക്കുവെയിൽ എന്നാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയട്ടെ. ഏതൊരു ദിവസത്തെയും പോലെ ഇന്നും ചോദിക്കുന്നു, ആരാണ് ഇന്നത്തെ അതിഥി എന്ന് ചോദിക്കാനുള്ളൊരു കൗതുകം അറിയാം. പക്ഷേ അതൊക്കെ ഒരു സസ്പെൻസായി വെച്ച് അതാത് സമയം മാത്രമാണ് പറയാറുള്ളത്. ഒരു പകൽ ഒടുങ്ങുവാൻ പോകുന്നു. സൂര്യന്റെ ചടുലമാം രശ്മികൾ മായുന്നു കൺകളിൽ. പോക്കുവെയിൽ തരും പൊൻപ്രഭാവങ്ങളിൽ ഓർമ്മ തൻ ചില്ലകൾ പൂത്തുലയുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോക്കുവെയിൽ പരിപാടിയിലേക്ക് ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിൽ ഓരോ ദിവസവും ഓരോ സുഹൃത്തുക്കളുമായി സ്നേഹിതരുമായി അല്ലെങ്കിൽ അതിഥികളുമായി വന്നുകൂടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞും സല്ലപിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും പാട്ടുകൾ കേട്ടുവിരിക്കുന്നതിൽ അതിനേക്കാൾ കൂടുതൽ ഹൃദ്യമായി മറ്റെന്താണുള്ളത് എന്ന് എപ്പോഴും ഞാൻ ആലോചിച്ചു നോക്കാറുണ്ട്. ഈ പോക്കുവെയിൽ സമയത്ത് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ഹൃദ്യമായ സൗഹൃദം ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഹൃദമായി ചേർത്തു വയ്ക്കാനും കഴിയുന്നു. ഒരു ദിവസം വന്നുപോയവർ മറക്കാതെ എന്നെയും കരുണാസായി റേഡിയോയും ശ്രോതാക്കളെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്നതും ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ്. അധികം ഒന്നും കൂടുതൽ പറയാതെ സസ്പെൻസ് എന്തു പറയാൻ, ആരാണ് ആരാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ശ്രോതാക്കൾ മെസ്സേജായിട്ട്. ഇന്ന് വളരെ സന്തോഷത്തോടെ പറയട്ടെ. പറയുന്നതിന് മുമ്പ് ഒരാമുഖം ആവശ്യമാണ്. ബുദ്ധനെ എന്തുകൊണ്ട് ഇഷ്ടം എന്ന് പലരും കരുണാസായി റേഡിയോ സന്ദർശിക്കാൻ വന്ന ആളുകൾ ചോദിക്കാറുണ്ട്. കാരണം കരുണാസായിയുടെ വഴി തുടങ്ങുന്നത് മുതൽ ഏതാണ്ട് അകത്തേക്ക് കയറി വരുമ്പോൾ പല പല പല ബുദ്ധന്മാരാണ്. ബുദ്ധന്റെ തല വേറെ, ബുദ്ധന്റെ ഉടല് വേറെ, ബുദ്ധന്റെ ഇരിപ്പ് വേറെ, അങ്ങനെയുള്ള ബുദ്ധശില്പങ്ങൾ കണ്ട് കണ്ട് കണ്ടാണ് കയറി വരുന്നത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു നല്ല ബുദ്ധശില്പം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പണ്ട് പലയിടത്തും അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് നല്ല ഒരു ബുദ്ധശില്പം അന്വേഷിച്ച്, പക്ഷെ പലപ്പോഴും കിട്ടിയിട്ടില്ല എന്നതാണ് ശരി. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ ബുദ്ധനെ കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധനോട് കൂടുതൽ അടുപ്പം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഹൃദയമായതുകൊണ്ടായിരിക്കണം ഞാൻ ചെന്നെത്തുന്നത്. ഒരു പച്ച ഹൃദയത്തിലേക്കാണ്, ഗ്രീൻ ഹാർട്സിലേക്കാണ്. മലയും കീഴുള്ള ഗ്രീൻ ഹാർട്സിൽ അവിചാരിതമായി യാദൃച്ഛികമായി ഞാൻ ചെന്നെത്തുമ്പോൾ അവിടെ കാണുന്നത് ബുദ്ധശില്പങ്ങളുടെ ഒരു നിരയായിരുന്നു. എല്ലാം വളരെ വടിവൊത്ത ശില്പങ്ങൾ എന്ന് തന്നെ പറയാം. കലയുടെ സ്പർശമണിഞ്ഞ ശില്പങ്ങളായിരുന്നു ഞാൻ അവിടെ കണ്ടത്. ഒരുപക്ഷെ ബുദ്ധനോടുള്ള ഇഷ്ടമായിരിക്കണം ഗ്രീൻ ഹാർട്സിനോടുള്ള ഇഷ്ടമായി മാറിയത്. ഒപ്പം അത് വളർന്നു വളർന്ന് അതിന്റെ സ്ഥാപകനും ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർനാഥിനോടുള്ള ഹൃദയപൂർവമായ ഒരിഷ്ടം വലിയൊരു സൗഹൃദമായി മാറി എന്നുള്ളതാണ്. പിന്നെ എപ്പോഴോ അയാദൃച്ഛികമെന്നോണം അവിടെ വെച്ച് തന്നെ, ഗ്രീൻ ഹാർട്സിൽ വെച്ച് തന്നെ, ആകാശവാണി നാടക കലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയന്റിഫിക് ഓഫീസറായി വിരമിച്ച കൃഷ്ണകുമാർ സാറിനെയും അവിടെ വെച്ചാണ് കാണുന്നത്. രണ്ടുപേരും ഇന്ന് ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വെക്കുന്ന വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ആ രണ്ട് സുഹൃത്തുക്കളാണ് ഇന്ന് കരുണാസായി റേഡിയോയിൽ പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി അവരെ പരിചയപ്പെടുത്തുന്നു, സ്വാഗതം ചെയ്യുന്നു. മലയിൻ കീഴ് ഗ്രീൻ ഹാർട്സിന്റെ സ്ഥാപകനും ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർനാഥും ആകാശവാണി നാടക കലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയന്റിഫിക് ഓഫീസറുമായി വിരമിച്ച കൃഷ്ണകുമാറുമാണ് ഇന്ന് പോക്കുവെയിലിൽ നമ്മളോടൊപ്പം ഉള്ളത്. രണ്ടുപേർക്കും ഹൃദ്യമായ, ശ്രോതാക്കളുടെ പേരിലും എന്റെ പേരിലും ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു സർ. താങ്ക് യു.
1: താങ്ക് യു സർ. വളരെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. പ്രത്യേകിച്ച് ഒരാള് സയന്റിഫിക് ഓഫീസറായി വിരമിക്കുന്നു, മറ്റൊരാൾ ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിക്കുന്നു. രണ്ടുപേരും ഒരു സൗഹൃദത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഇവർ മാത്രമേ സൗഹൃദത്തിലാകാൻ പാടുള്ളൂ എന്നൊന്നും അല്ലല്ലോ, അല്ലെ? ഒരേ ഫീൽഡിൽ നിന്ന് വിരമിച്ചവർ തന്നെയാണ് സൗഹൃദത്തിൽ ആകാൻ പാടുള്ളൂ എന്നല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സൗഹൃദത്തിന്റെ പിന്നിൽ ചെടികളോടുള്ള, പരിസ്ഥിതിയോടുള്ള, പച്ചയോടുള്ള, പാട്ടിനോടുള്ള ഒക്കെ ഒരു ഇഷ്ടവും യാദൃച്ഛികമായി വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഈ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. പ്രിയ കിഷോർനാഥ്, കൃഷ്ണകുമാർ സാറിനോടുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോക്കുവയിൽ ആരംഭിക്കാം. അത് വളരെ സന്തോഷകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
2: താങ്ക് യു സാർ. ഞാൻ കിഷോർനാഥ്. കൃഷ്ണകുമാർ സാറും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ചെടികളും പാട്ടുകളുമായിട്ടുള്ള ഒരു ബന്ധമാണ്. നമ്മളുടെ മനസ്സ് അന്യോന്യം ഷെയർ ചെയ്യാനായിട്ട് കൂടുതൽ പറയാനൊന്നുമില്ല, വാക്കുകളിലൂടെ തന്നെയും ഒരു പാട്ടിലൂടെ തന്നെയും അത് പറയാം. എന്നിലേ എന്നേ കാൺമോ ഞാൻ നിന്നിൽ വിടർന്നു മരുഭൂവിൻ എരിവെയിലും പൂക്കൽ ഉണരുമീഗാനം ഉരുകുമെന്നുള്ളം. എന്റെ സുഖങ്ങളും ദുഃഖങ്ങളും പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തി, എന്റെ ഓരോ ഉയർച്ചയ്ക്കും കൈപിടിച്ച് മുൻപോട്ട് നയിച്ച ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ സാർ.
1: കൃഷ്ണകുമാർ സാറിന്റെ സൗഹൃദം പറയുന്നതിന് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്, എവിടെ നിന്നാണ്?
3: ഞാൻ വിളിക്കുന്നത് വിനോദാണ്, കണ്ണമ്പള്ളി.
1: ഇത്രയും ഔപചാരികൊന്നും വേണ്ട. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച, ഒപ്പം മലയൻ കീഴ് ഗ്രീൻ ഹാർട്സിലെ സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ചെടികളും ഒരുപാട് ശില്പങ്ങളും ഒക്കെ, അതിന്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹം കിഷോർനാഥ്. ഒപ്പം ആകാശവാണിയിലെ നാടക കലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയന്റിഫിക് ഓഫീസറായി വിരമിച്ച കൃഷ്ണകുമാർ സാറുമാണ്. രണ്ടുപേരോട് സംസാരിക്കാം കേട്ടോ വിനോദ്. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
2: നമസ്കാരം വിനോദ്, പറഞ്ഞോളൂ, എവിടെയാ വീടെന്ന് പറഞ്ഞേ?
3: കണ്ണമ്പള്ളി.
2: ഓക്കെ, എന്ത് ചെയ്യുന്നു ചേട്ടൻ? എന്താണ്
3: സൗണ്ട്സ്?
2: ഓ, സൗണ്ട്സ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
3: അമ്മ, ഭാര്യ, രണ്ട്
2: മക്കളും. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ചേട്ടാ?
3: ഒരാൾ പ്ലസ് ടു, ഒരാൾ ആറാം ക്ലാസ്.
2: ആറാം ക്ലാസ്. ഓക്കെ, അപ്പൊ മെയിൻ വരുമാനം ഇത് തന്നെയാണ്? ശബ്ദങ്ങളിൽ നിന്നുള്ള വരുമാനമാണ്. ശബ്ദങ്ങളിൽ നിന്നുള്ള പരീക്ഷണങ്ങളും ആയിരിക്കും. അമ്മയൊക്കെ സുഖമായിരിക്കുന്നു? മക്കള് സ്കൂളിൽ പോയി തുടങ്ങി അല്ലേ? ഏത് സ്കൂളിലാണ് അവര്? ആ, ഓക്കെ, ഒരാളി തന്നെയാണ്. ഓക്കെ ഓക്കെ, ശരി ചേട്ടാ. ഞാൻ കൃഷ്ണകുമാർ സാർ.
3: ഇതെങ്ങനെ ഇത്രയും ഭയങ്കര സ്നേഹമായി തുടങ്ങാൻ കാരണം ഈ ചെടിയും കാര്യങ്ങളും?
2: ശില്പങ്ങളോട് കൂടി എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അത് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ കണക്ക് നമ്മള് ഓൺലൈൻ വഴി നോക്കിയൊക്കെ പലത് ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്താണ് നമ്മള് മുൻപോട്ട് പോകുന്നത്. ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയാൽ, ഞാൻ ചെയ്യുന്ന വർക്കുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അത് മേടിക്കുന്നുണ്ട്. അപ്പൊ മേടിക്കും തോറും നമുക്കതൊരു പ്രചോദനമാണ്. അപ്പൊ കരുണാസായിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ചെയ്ത കുറച്ച് ശില്പങ്ങൾ സാറിന് ഇഷ്ടപ്പെട്ടു, സാർ മേടിച്ചു. അങ്ങനെ ഇത് പോകുമ്പോഴാണ്, ദൈവം തരുന്ന ഒരു കലയാണ്, തരുന്ന ഒരു രണ്ടും രണ്ട് രീതിയാണ് ഇത്.
1: കാക്കിക്കുള്ളിൽ അനേകം കലാകാരന്മാരുണ്ട്.
2: എവിടുന്നോ ഒരു ബ്ലെസ്സിങ് കിട്ടിയിരിക്കുന്നു. അല്ലാതെ എന്റെ കുടുംബത്തിലോ പാരമ്പര്യത്തിലോ ആർക്കും ഈ ഇതുമായിട്ട് ഒരു ബന്ധമില്ല, അതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. കാരണം അത് നമ്മള് ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മളെ മനസ്സിൽ തോന്നുമ്പോഴ് അതങ്ങ് ചെയ്യണം. ഫസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴ് ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് വരുവാണ്. ഞാനൊരു കൈ ഒരു ശില്പത്തിൽ വെക്കുമ്പോഴേ എന്റെ മനസ്സിലുള്ള സാധനം അത് വരഞ്ഞു വരും ഓട്ടോമാറ്റിക്കലി. അതിനു വേണ്ടി കുറെ നമുക്ക് പെയിൻ എടുത്ത് പഠിച്ച് നമുക്ക് ഹോംവർക്ക് ചെയ്ത് അങ്ങനെ അത് ചെയ്യുവാണ്, അങ്ങ് തുടങ്ങുകയാണ്. അന്ന് വേറെ നമ്മൾ നടക്കോ ഇല്ലേ എന്നൊന്ന് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്. നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നമ്മളങ്ങ് ചെയ്യുകയാണ്, നല്ലൊരു കാര്യമായിരിക്കും. അപ്പൊ പോസിറ്റീവായി എല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് അങ്ങ് ചെയ്യണം, അത്രേ ഉള്ളൂ.
3: ഓക്കെ,
1: പ്രചോദനം തോന്നി അല്ലേ വിനോദ്? നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഒരു ചാക്ക് സിമെന്റ് എടുത്ത് ഞാനും തുടങ്ങാൻ പോണു.
2: അല്ല, ഈ ശബ്ദങ്ങൾ കൊണ്ട് ശില്പങ്ങളുണ്ട്, മനസ്സിലായ? ശബ്ദം തന്നെ പല ശില്പങ്ങളിലോട്ടും, അല്ലെങ്കിൽ ശില്പത്തില് ശബ്ദങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു സംഭവമുണ്ട്. നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഈ കല്ലിലൊക്കെ ഒട്ടുമ്പോഴ് പല ട്യൂൺസ് വരുന്നതായിട്ടുള്ളതൊക്കെ
3: കേട്ടിട്ടുണ്ടല്ലോ.
2: അപ്പൊ അതെല്ലാം ഇതാണ്, ഈ ശില്പം നമ്മൾ ചെയ്യുന്ന ശില്പത്തില് സൗണ്ട് കയറി ഇറങ്ങി പോകുമ്പോഴും, അതായത് വായു കയറി ഇറങ്ങി പോകുമ്പോഴും അതിൽ നിന്നുണ്ടാവുന്ന എല്ലാത്തിനും കലയാണ് ഈ ലോകത്ത് എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അല്ല, സൗണ്ട് അതിലിഷ്ടമാര് പിന്നെ മുൻപോട്ട് പോകാനുള്ള വഴികളുണ്ട്. കണ്ടുപിടിക്കാത്ത ശബ്ദങ്ങൾ ഇനിയും ഉണ്ട്, മനസ്സിലായില്ലേ? എ ആർ റഹ്മാനൊക്കെ മേളിൽ കയറി വന്ന എന്തുകൊണ്ടാണ്? ആരും ചിന്തിക്കാത്ത കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങളാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടന്റെ ഇതിലെ ബെസ്റ്റ് ഓഫ് ലക്സ്. ചേട്ടന്റെ ഫ്യൂച്ചറിന് ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: നമുക്ക് ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് കൃഷ്ണകുമാർ സാറിന്റെ കൂടെ ഉള്ള സൗഹൃദം കൂടെ
3: പങ്കുവയ്ക്കാം.
4: ഹലോ
3: സാർ, നമസ്കാരം.
4: നമസ്കാരം വിനോദ്.
3: സാറ് ഇതെങ്ങനെയാ ഇവിടെ ഈ നേവിയിൽ നിന്ന് കൃഷിയിലോട്ട് എത്തി? സാർ
4: അല്ല, ഞാനല്ല, നേവിയിൽ നിന്ന് കൃഷിയിലോട്ട് എത്തിയത് കിഷോറാണ്. ഞാൻ കാർഷിക സർവകലാശാലയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തത്, കാർഷിക സർവകലാശാലയിലെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാളാണ്.
1: എന്നിട്ട് ആകാശവാണി നാടകത്തിലേക്കാണ് പോയത്.
4: അല്ല പണ്ട് മുതലേ ഒരു കലയുമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് വീട് വീട്ടിലായാലും ഓഫീസിലായാലും ഈ ആർട്സ് സൊസൈറ്റികളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ അമച്ചുറ നാടകങ്ങൾ പിന്നെ മൈമ സ്കിറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ കൂടെയൊക്കെ നമ്മുടെ ടാലന്റ് ഇങ്ങനെ കുറച്ച് കൂട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് ഒരു അവസരം കിട്ടിയപ്പോൾ, ആകാശവാണിയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, വോയിസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ പോയി അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ആകാശവാണിയിൽ ഡ്രാമ ബി ഗ്രേഡ് ഡ്രാമ ആർട്ടിസ്റ്റ് ആയിട്ട് സെലക്ഷൻ കിട്ടിയത്. എന്റെ ഒരു ഡ്രാമ അടുത്ത ശനിയാഴ്ച തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഞാൻ എന്റെ എന്നാലും പറയാൻ പറ്റില്ല, ഞാനും ഉൾപ്പെടുന്ന ഒരു ഡ്രാമ. അത് അടുത്ത വ്യാഴാഴ്ച FM-ലും ഉണ്ടാവും. FM-ല് വൈകുന്നേരം 8 മണിക്കാന്ന് തോന്നുന്നു, അല്ല സോറി, ശനിയാഴ്ച 8 മണിക്ക് പിന്നെ AM-ലും അടുത്ത വ്യാഴാഴ്ച അതിന്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് FM-ലുമായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. കേൾക്കണം. കല്ലമ്പള്ളി എന്നല്ലേ പറഞ്ഞത്?
1: കണ്ണമ്പള്ളി ഇവിടെ വളരെ അടുത്ത സ്ഥലമാണ്. വിനോദ് നമ്മുടെ ശ്രോതാവാണ്, പ്രിയ സുഹൃത്താണ്. അതല്ലേ ആദ്യം വിളിച്ചപ്പോ ഞാൻ
4: എങ്ങനെ വിനോദ് ഫീലിലേക്ക് വന്നേ?
3: സാറേ, എനിക്ക് ഇതിനോട് കൊച്ചു പ്രായം തൊട്ട് ഇതിനോട് ഭയങ്കര ഹരമായിരുന്നു. എന്നാ ആരും സഹായിച്ചിട്ടല്ല വന്നത്, എല്ലാം എന്റെ അധ്വാനത്തിൽ കൂടെ കയറി വന്നു.
4: കിഷോറിന്റെ ഒരു സുഹൃത്തായിട്ട് തന്നെ വരും.
3: എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. കൊച്ചും പ്രായം തൊട്ടേ ഇത് കണ്ട് എനിക്ക് ചെയ്യണം ചെയ്യണമെന്ന് താല്പര്യം.
4: ഇപ്പൊ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു ഫീൽഡ് ആണല്ലോ. മൈക്ക് സെറ്റ് എന്ന് പറയുമ്പോൾ പഴയതുപോലെ ഒന്നുമല്ലോ. പണ്ടൊരു മൈക്ക് ആംപ്ലിഫയർ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ അതിന്റെ ചുറ്റും കൂടി നിൽക്കും മൈക്കിൽ പാട്ടിടുന്നത് കേൾക്കാനും കാണാനും, ആ ഗ്രാമഫോണിൽ ആ സാധനം കറങ്ങണത് കാണാനൊക്കെ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഒരുപാട് വ്യത്യാസം വന്ന ഒരു ഫീൽഡായി. ആ അതെ അതെ. ഇപ്പൊ ഈ മൈക്ക് എടുത്ത് വെച്ച് പ്രസംഗിക്കാൻ ചെയ്യുമ്പോൾ ഈ കൂവലൊന്നും കേൾക്കാറില്ല. ഏത് പാട്ടാ വേണമെന്ന് പറഞ്ഞേ?
1: ആയിരത്തി 1957 തിരുനെല്ലൂർ കരുണാകരൻ രചിച്ച് വിമൽകുമാർ സംഗീതം ചെയ്ത്, പിന്നെ അത് ഇപ്പോ കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയില് എനിക്ക് തോന്നുന്നു അത് MG രാധാകൃഷ്ണൻ സംഗീത സംവിധാനം ചെയ്ത് KS ചിത്ര പാടിയ പാട്ടാണ്. ഒരു പഴയ പാട്ടാണ്, പക്ഷെ അത് പുതിയ രീതിയിൽ വന്നപ്പോൾ അത് കൂടുതൽ ഹൃദ്യമായി മാറി എന്നുള്ള ആ പാട്ട് തന്നെയല്ലേ? ഇത് പിന്നെ വ്യത്യസ്തമായ രീതിയിൽ ഇത് വന്നു. ഒരു വിമൽകുമാറിനെ ഓർക്കാൻ പറ്റിയ ഒരു സമയമാണിത്. 1957 ആ സംഗീത സംവിധായകനെ അധികം ആരും അറിയാതെ പോയ ഒരാളാണ്. അതെന്തായാലും വിനോദ് ചോദിച്ചപ്പോഴത്തേക്കും വിമൽകുമാറിനെ ഓർക്കാൻ കൂടെ സാധിച്ചു. പക്ഷെ ഇപ്പൊ നമ്മൾ കേൾപ്പിക്കുന്നത് വരികൾ തിരുനെല്ലൂർ കരുണാകരന്റെ ആണെങ്കിലും പാട്ട് MG രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് KS ചിത്രയുടെ പാട്ട്. നമുക്ക് ആ പാട്ടിലേക്ക് പോകാമോ?
3: എല്ലാവർക്കും നമ്മുടെ കൂടെയുള്ള
4: സാറന്മാർക്കും കൂടെ. ശരി
1: ശരി ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്ര മന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത്ത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോച്ചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. അഹമ്മദാബാദ് മെട്രോ വിപുലീകരണത്തിന് 2169 കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. 5 സ്റ്റേഷനുകളുള്ള 6 കിലോമീറ്റർ നീളമുള്ള മെട്രോ ഇടനാഴി ഇതിൽ ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് സമുച്ചയത്തിനും കേന്ദ്ര സർക്കാർ റെസിഡൻഷ്യൽ സമുച്ചയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: आज कैबिनेट में 3 फैसले लिए गए. एक फैसला अहमदाबाद में मेट्रो के विस्तार का है और 2 फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके 2 फैसले लिए गए. अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में.
0: രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധസേന അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: आपके आजीवन समर्पण की प्रतिबद्धता है. प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിൽ കടന്നു. ഒന്നാം റൌണ്ട് മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാന്റ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14th പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാന്റ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെന്റീവ് പദ്ധതിയുടെ 3rd ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3rd ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് CNGക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ്ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ആരോപിച്ചു. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രത്യേക പോക്കുവയിലിൽ നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം സൗഹൃദം പങ്കിട്ടുകൊണ്ട് കൂടെയുള്ളത് മലയൻ കീഴ് ഗ്രീൻ ഹാർട്സിന്റെ സ്ഥാപകനും ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർനാഥും ആകാശവാണി നാടകലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയന്റിഫിക് ഓഫീസറായി വിരമിച്ച കൃഷ്ണകുമാറുമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ സർവോപരി എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താൻ കഴിയുന്നത് വളരെ ഹൃദയപൂർവം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സൗഹൃദങ്ങളാണ് രണ്ടുപേരും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ചെടിയും പാട്ടും സൗഹൃദത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ കോൾ നമ്മൾ ആരംഭിച്ചത് തന്നെ. അത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ എന്ത് ബന്ധമാണുണ്ട്

0: ഒരു ചലച്ചിത്രം ശ്രീനിവാസൻ നമ്മളെ ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് അതൊരു എന്താണ് ഒരു ചൊല്ലുപോലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കിഷോർനാഥ് പാടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാം, അദ്ദേഹം ഒരു നല്ല ഗായകനാണ്, കലാകാരനാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും ശില്പങ്ങൾ ചെയ്യാൻ കഴിയില്ലല്ലോ. ചെടിയെ സ്നേഹിക്കാൻ സ്നേഹിക്കണമെങ്കിൽ അത്തരത്തിലൊരു എന്തുണ്ടാവണം. അതുപോലെ തന്നെ ആകാശവാണിയിലൊരു നാടകത്തിന് ശബ്ദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നാടകം ഉള്ള ഒരാളിന് മാത്രമേ ശബ്ദം കൊണ്ട് ഭാവമുണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നമ്മൾ കൃഷ്ണകുമാർ സാറിനോട് സംസാരിച്ചില്ല, ശ്രോതാവാണ് സംസാരിച്ചത്. നേരത്തെ സൗഹൃദത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. സർ, ഈ സൗഹൃദത്തെക്കുറിച്ച്, കിഷോർനാഥുമായുള്ള ഈ എന്താണ് ഒടുങ്ങാത്ത സൗഹൃദം എന്ന് പറയുന്ന ഈ സൗഹൃദത്തെക്കുറിച്ച് സാർ പറയണം, അത് കേൾക്കാൻ ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്.
1: കിഷോറൂടെ പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി എന്നുള്ളതൊരു ചോദ്യം, പ്രസക്തമായ ചോദ്യം. പക്ഷെ അത് 5 വർഷം, അതായത് ഏകദേശം കൊറോണ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്.
0: പക്ഷെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 50 വർഷത്തെ പരിചയം ഉണ്ടെന്നുള്ളത് വേറൊരു സത്യമാണ്.
1: സമാന മനസ്കരെ പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കും. അപ്പോൾ ഇത്രയും നാൾ കൊണ്ട് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരുടെയും ചിന്താഗതി, ഈ ചെടികളെ സ്നേഹിക്കുന്നതിലായാലും പാട്ടിനെ സ്നേഹിക്കുന്നതിനായാലും ഈ പ്രതിമകളെ സ്നേഹിക്കുന്നതിനായാലും ഇതെല്ലാം യാത്ര ചെയ്യുന്നതിലായാലും ഒക്കെ ഞങ്ങൾ സമാന ചിന്താഗതിക്കാരാണ്. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഈ 5 വർഷം കൊണ്ട് സാറിപ്പോൾ പറഞ്ഞതുപോലെ ഈ കാണുന്നവരാരും തന്നെ ഞങ്ങൾ വളരെ കുറച്ച് നാളായുള്ളൂ പരിചയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് പറഞ്ഞാൽ പോലും
0: വിശ്വസിക്കില്ല.
1: പിന്നെ ചെടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും മാനസികോല്ലാസത്തിന് പറ്റിയ രണ്ട് കാര്യങ്ങളാണല്ലോ, ചെടികളും
0: ശില്പങ്ങളും
1: പാട്ടുകളും. അപ്പം പണ്ട് തൊട്ടേ നമ്മളൊക്കെ ചെറുതിലെ, ഇപ്പോൾ നമ്മളോടൊത്തൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ, എന്നോടൊക്കെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പഴയ പാട്ടുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ റേഡിയോയിൽ കേട്ടു വളർന്ന പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ. ആ പാട്ടുകൾക്കെല്ലാം ഒരു ജീവനും ഉണ്ടായിരുന്നു, ആ ജീവനാണ് നമ്മളെ ആ പാട്ടിലേക്ക് അടുപ്പിച്ചത്.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ആ അത് അത് ആ അതുപോലൊരു ജീവനാണ്, അതേപോലെ ഒരു ഇതാണ് നമ്മൾ ചെടികളിലും കാണുന്നു. നേരത്തെ പിന്നെ കിഷോറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഇത്രയും കാർക്കശ്യ സ്വഭാവമുള്ള ഒരാൾ ഇങ്ങനെ ഒരു കലാകാരനായി? ഇത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ്.
0: അതെ അതെ.
1: ഇപ്പം നമുക്ക് ഇപ്പോൾ ഞാൻ കാർഷിക സർവകലാശാലയിലായിരുന്നു ജോലി എന്ന് പറഞ്ഞിരുന്നാലും എനിക്ക് അധികം പൂക്കളോടോ ചെടികളോടോ അങ്ങനെ ഒരു അടുപ്പമുള്ള ജോലി ആയിരുന്നില്ല. ഞാൻ റിസർച്ച് വിങ്ങിലും അങ്ങനെയുള്ള മറ്റു ലാബ് അങ്ങനെയുള്ള പരിപാടികളിലായിരുന്നു. എന്നാൽ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഈ കല ഒളിഞ്ഞുകിടപ്പുള്ളത് കൊണ്ടായിരിക്കാം, ചെടികളായാലും പാട്ടായാലും നാടകമായാലും ഒക്കെ കോളേജിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരിപാടി അവിടെ വരുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ചലച്ചിത്ര ഗാന മത്സരം എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ആദ്യം പേര് കൊടുക്കും. നമ്മളപ്പോൾ ഇന്ന പാട്ട് പാടണം എന്നൊന്നും തീരുമാനിച്ചിട്ടല്ല, ആദ്യം പാട്ടിന് പേര് കൊടുക്കുക. അപ്പോൾ ഓരോ ക്ലാസ്സിനൊക്കെ ഓരോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ക്ലാസ്സിനുള്ള പ്രൈസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്.
0: എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ സൗഹൃദത്തിന്റെ മുമ്പിൽ ഒരു എന്താണ് നമസ്കാരം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 5 വർഷമേ ആയുള്ളൂ പരിചയപ്പെട്ടിട്ട്. പക്ഷെ നിങ്ങളെ എനിക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്, ഒരു 50 വർഷം, ഞാൻ വെറുതെ ഒരു കമൻ്റായിട്ട് പറഞ്ഞതല്ല, അത്രമേൽ ആകർഷകമായ ഒരു ഇതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം. ഹലോ ഹലോ, റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ച് സംസാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും. ആ ഇപ്പൊ എന്ത് രസമായ നോക്കിയേ. ശരി, ഇനി പറയണം, ആരാ സംസാരിക്കുന്നേ? വലിയ മല വയോജന ക്ലബിൽ നിന്ന് സംസാരിക്കുമ്പോ റേഡിയോയുടെ ശബ്ദം അത്രയും കൂട്ടാൻ പാടില്ല.
2: അത്
0: ഞാന് ഇന്ന് ഞാൻ ഇപ്പൊ സാധാരണ ശ്രോതാക്കളോട് അതിഥിയെ പരിചയപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഈ വിളിച്ച ആളുകളെ ഞാൻ നമ്മുടെ അതിഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്പൊ സംസാരിക്കുന്നത് ബാബുവാണ്. ഈ ബാബു എന്ന് പറയുന്നത് വലിയ മല ഒരു വയോജന ക്ലബ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു ഒന്ന് ഒരു പിക്ചറൈസ് ചെയ്യണം. അതായത് ഒരു വയോജനങ്ങൾ അവിടെ കൂടിയിരിക്കുകയാണ്, അവിടെ സെന്ററിൽ ഒരു റേഡിയോ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്നതെല്ലാം അവിടുത്തെ അമ്മമാരും ഈ ബാബു ചേട്ടനടക്കമുള്ള ആളുകളെല്ലാവരും അവിടെ എന്ത് ചെയ്യാണ്, ഒരുമിച്ചിരുന്ന് ഇപ്പൊ അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. വലിയ മലയിലാണ് അവരുള്ളത്. അപ്പോ ബാബു

0: നമ്മളിവിടെ ഇപ്പൊ ഇന്നുള്ളത് പിന്നെ കേട്ടല്ലോ അല്ലെ, ഗ്രീൻ ഹാർട്ട് സ്ഥാപകനും പിന്നെ കിഷോർ നാഥും അതുപോലെ കൃഷ്ണകുമാർ സാറുമാണ്. അവരോട് ഒരു നമസ്കാരം പറഞ്ഞങ്ങ് സംസാരിക്കേ.
1: സാർ നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം.
1: ഇത് വലിയ നല്ല വചോദന ക്ലബിന് ഞങ്ങൾ 25 പേര് ഉണ്ടായിരുന്നു.
2: അതിലിപ്പോ
1: 6-7 പേരൊക്കെ മരിച്ചു പോയി.
2: അത് ശരി. എപ്പോഴും
1: ഞങ്ങളൊരു ഇനി ഞങ്ങളൊരു 10-15-20 പേരെ ഉള്ളു.
2: അത് ശരി. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി കാണും?
1: ഈ ക്ലബ് തുടങ്ങിയിട്ട് 6 വർഷമാണ്.
2: 6 വർഷമാവും.
1: ഞങ്ങള് രണ്ടാസായിട്ട് കൂട്ടായിട്ട് 2 വർഷം.
2: സാറൊരു പക്ഷെ ഓരോരുത്തരെയും അവിടെ ഉള്ള ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് അറിയാമല്ലോ.
0: നമ്മളവിടെ പോയി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മളവിടെ റേഡിയോ നമ്മുടെ
2: ഹലോ. എന്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ഞാൻ കാർഷിക സർവകലാശാലയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. റിട്ടയർ ചെയ്തു. ചിലപ്പോഴൊക്കെ ആകാശവാണിയില് ചെറിയ നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
0: ഇനി കരുണാസായി റേഡിയോയിലും പിടിച്ചിരുത്തി ഒരു നാടകം ചെയ്യിക്കണം. വേണം വേണം.
2: സാർ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമുക്ക് റെഡിയാക്കാം.
1: മുമ്പേ പാടിയ സാർ നല്ല പാടേം ചെയ്യാ. സാറിന്റെ പാട്ടും പിടിക്കണം.
2: അതാ അത് പിടിക്കണം, അത് പിടിക്കണം. പിന്നെ എന്തുണ്ട് വിശേഷം അവിടെ?
1: അരെ ഇവിടെ വിശേഷങ്ങൾ ഞങ്ങൾ രാവിലെ
2: ഇവിടെ ഇവിടെ വന്നു പോവാണ് അല്ലെ? പകൽ വീട് പോലെ.
1: അതെ അതെ.
2: എത്ര മണിക്ക് എത്തും? രാവിലെ 9 മണിയാകുമ്പോ
1: 10 മണിക്ക് എത്തും രാവിലെ. ഒരു 4-4 ഞങ്ങൾ വിടും.
2: അത് ശരി. അപ്പൊ ഉച്ചക്കുള്ള ആഹാരമൊക്കെ എങ്ങനെയാണ്?
1: ഉച്ചക്കുള്ള ആഹാരമെല്ലാം അവര് കൊണ്ടുതരും, ഞങ്ങൾക്ക് ഊണ് കൊണ്ടുതരും.
2: അത് ശരി ശരി. അപ്പൊ ഈ സമയത്ത് എന്താണ് നിങ്ങളെ പരിപാടി? സമയം പോകാൻ വേണ്ടിട്ട് ഈ രാവിലെ മുതൽ
1: റേഡിയോ തന്നിട്ടുണ്ട്.
2: അയ്യോ, റേഡിയോ കേട്ട് മാത്രമാണോ സമയം പോണെ?
0: അത് മതി. റേഡിയോ കേട്ട് സമയം പോയാതി.
1: അറിയുന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും.
2: ഒരു കൂട്ടാവുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ബോറിംഗ് ഇല്ലല്ലോ.
1: ഇല്ല ഇല്ല, ഞങ്ങളൊരു 10-15 എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ.
2: അത് ശരി ശരിയാണ് ശരിയാണ്. ഞാൻ എന്റെ സുഹൃത്തിന്റെ കൊടുക്കാം.
3: ബാബു ചേട്ടാ നമസ്കാരം.
1: സാർ നമസ്കാരമുണ്ട്.
3: ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചത്?
1: ഞങ്ങൾക്ക് ഉച്ചയ്ക്കിരുന്ന് ചോറാണ് കൊണ്ടുവന്നത്.
3: അപ്പൊ അടുത്ത ആഴ്ച ഞാൻ അങ്ങ് വരാം, ഒരുമിച്ച് കഴിക്കാം. എനിക്ക് എന്റെ ഒരു വൈകുന്നേരത്തെ ഒരു സമയം, ഒരു 8:30 ഒരു 65 വയസ്സിന് മകളിലുള്ള ഒരു 8-10 പേര് മലയിക്കീഴ് ജംഗ്ഷനിൽ ഞാനുമായിട്ടൊരു സംഭാഷണം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പൾസ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടു. എന്തൊക്കെയാണ് സംസാരിച്ച പഴയ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നാണ് അടിച്ചു മാറ്റിയെടുക്കുന്നത്. എന്റെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള കൂട്ടുകാരിൽ നിന്നാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം?
1: ശേഷം ഞങ്ങൾ എല്ലാരും കൂടെ
3: ആരോഗ്യമൊക്കെ എങ്ങനെയാണ്? ഹെൽത്ത് ഒക്കെ എങ്ങനെയാണ്? സുഖമായിട്ടിരിക്കുന്നു?
1: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
3: ഓക്കേ ഓക്കേ. എല്ലാരും കൂടെ പഠിച്ചവരൊക്കെ ഉണ്ടോ അതില്? സുഹൃത്തുക്കളിൽ?
1: സുഹൃത്തുക്കളിൽ ഞങ്ങൾ പഠിച്ചവര് ഞങ്ങൾ പല സ്ഥലത്തുനിന്നും വന്ന് ഇവിടെ കൂടിയിട്ട് ഇവിടെ വരണതാണ്. ഞാൻ പണ്ട് ഇവിടെ ഉള്ളത് തന്നെ. ബാക്കി ഏതാണ്ട് 3-4 പേര് ഇവിടെ ഉള്ളവര് ബാക്കിയൊക്കെ ദൂരെ നിന്നൊക്കെ വന്ന് ഇവിടെ ചെറുപ്പത്തിലെ വന്ന് ഇപ്പോഴ് ഒരു 65 വയസ്സിനും 70-75 വയസ്സിനും പ്രായമുള്ളവരാണ് എല്ലാരും.
3: ഓ ശരി. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ക്ലബ്ബായിട്ടുണ്ടല്ലേ അവിടെ?
1: ഓ, ഇവിടെ ഒരു മുനിസിപ്പാലിറ്റി ഒരു വീട് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ രാവിലെ കാപ്പി, 4 മണിക്ക് ഞങ്ങൾക്ക് പോകാൻ സമയത്ത് ചായ, ചേക്കിന് ജോഹാർ ഉണ്ടാക്കി തരും.
3: അല്ല, സ്വന്തമായിട്ടാണോ പാചകം ചെയ്യുന്നത്? അതാ
1: ഇല്ല ഇല്ല, നെടുമ്പങ്ങാട്ടൊരു ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്.
3: കൊണ്ടുവരുന്നതാണ്. ഓക്കെ ഓക്കെ, ശരി ശരി.
1: പിന്നെ ഓണത്തിന് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്തരും.
3: ചേട്ടന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏത് സമയമാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടം? വൈകുന്നേരമായിട്ട് എല്ലാരുമായിട്ടിരുന്ന് സംസാരിക്ക, ചായയോട് കൂടി സംസാരിക്കുന്നതാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള സമയം?
1: ഇഷ്ടമായിട്ടുള്ള സമയത്ത് ഞങ്ങൾ എല്ലാരും വന്ന് കൂടെ പോകുന്ന സന്തോഷമുണ്ട്.
3: വൈകുന്നേരത്തെ ചായയും കടിയിലുമാണോ?
1: വൈകുന്നേരത്തെ ഒരു ചായയും ഒരു കടിയും കാണും, അത് കുടിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാരും വീട്ടിലേക്ക് പോവുകയാണ്.
0: ഏറ്റവും സന്തോഷം ഈ പോക്കുവയിലും കേട്ടോ?
3: പോക്കുവയിലേക്കാണ് ഇന്ന് പാട്ട് ഏതാണ് ചേട്ടന് കേൾക്കാൻ ഇഷ്ടമുള്ളത്?
1: പോക്കുവയിലേക്ക് എനിക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പഴയ പഴയ പാട്ടുകളാണ് സാർ.
0: ഇന്ന് ചോദിച്ച പാട്ട് ഏതെന്നാണ് ചോദിക്കുന്നത്? ഇന്ന് ഏത്
1: പാട്ട്? ഇന്ന് ഒരു എപ്പോഴാണ് പിടിച്ച സമയമായിരുന്നു. അത് ഞാൻ ഇത്ര മധുരിക്കുമോ പ്രേമ ഇത്ര കുളിരിയാക്കുമോ എന്നുള്ള പാട്ടാണ്.
3: അത് പഴയതല്ലേ?
1: അല്ല,
0: അല്ല, ഇന്ന് വെപ്രാളം പിടിച്ചെതിരുന്നത് കൊണ്ട് ഈ പാട്ടാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്.
3: അപ്പൊ ഈ ഇത്ര മധുരിക്കുമോ പ്രേമം എന്ന് പറയുന്നത്, ഇപ്പോഴും പ്രേമവും സ്നേഹവും എല്ലാം കൊണ്ടു നടക്കുന്ന എന്റെ കൊച്ചു ബാബുച്ചേട്ടന് വേണ്ടിട്ട് ആ പാട്ട്
0: നമുക്ക് കേൾപ്പിക്കാം. യൂസഫ് അലി കൈച്ചേരിയുടെ രചനയാണ്, ബോംബെ രവിയുടെ സംഗീതമാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. കെ ജെ യേശുദാസും ഒക്കെയാണ് പാടിയത്. അതിമനോഹരമായ, വളരെ എന്താണ് പ്രത്യേകതയുള്ള ഒരു സിനിമയുടെ പാട്ടാണ്. ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്നാണ് ഈ സിനിമയുടെ പേര്. അതിലൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സിനിമയിലാണ് നടി ഷീലയുടെ മകൻ വിഷ്ണു നായകനായി അഭിനയിക്കുന്ന ഒരു ചലച്ചിത്രം കൂടെയാണിത്. എല്ലാ പാട്ടും വളരെ മെച്ചമാണ്. അതിലേറ്റവും മനോഹരമായ പാട്ടാണ് വലിയ മല വയോജന ക്ലബ്ബ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും കൂടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് പോവാമോ?
3: ഓക്കെ, ബാബുചേട്ടാ കാണാം അപ്പോഴേ അടുത്ത തന്നെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായിട്ടുള്ളത് കിഷോർനാഥും കൃഷ്ണകുമാറുമാണ്. വളരെ അടുത്ത സുഹൃത്തുക്കൾ, രണ്ടുപേരും സുഹൃത്തുക്കൾ, രണ്ടുപേരും എൻ്റെ പ്രത്യേക സുഹൃത്തുക്കൾ. അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായ ഒരു പോക്കുവയിലാണിതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: വളരെ നല്ല നമസ്കാരം.
1: ജോസഫ് ആണ് കൂടുതലും.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കിഷോർനാഥും കൃഷ്ണകുമാർ സാറുമാണ്. അവരോട് നല്ല നമസ്കാരം പറഞ്ഞ് തുടങ്ങാം.
1: രണ്ട് സാറുമാർക്ക് നമസ്കാരം.
2: നമസ്കാരം. എന്താ പേരെങ്ങനെ പറഞ്ഞ?
1: എന്റെ പേര് ജോസഫ് ആണ് സാറേ. എനിക്ക്
2: ജോസഫ്
1: പനിയായിട്ടിരിക്കുന്ന, സംസാരിക്കാൻ പറ്റുന്നില്ല, പനിയായിട്ടിരിക്കുകയാണ്. പനിയായിട്ട് വീട്ടിൽ കിടക്കുന്നു.
2: ആ, എന്നിട്ട് വിളിക്കാനുള്ള ഒരു തന്മനസ്സുണ്ടായല്ലോ.
1: അതെ, സ്ഥിരസ്രോതാവായിരിക്കും.
2: എവിടെയെന്ന് പറഞ്ഞ സ്ഥലം?
1: സാറേ, നമ്മള് വിതിരയപ്പിലോട്ട് പോകുന്നുണ്ട്. നെടുമ്പങ്ങാട് മുരളി കടന്ന് പോയി.
2: ആ, എന്താ ചെയ്യണേ?
1: ഞാനിപ്പോ പണിക്കൊന്നും പോകുന്നില്ല സാറേ, വീട്ടിലാണ്.
2: എന്തായിരുന്നു?
1: ഞാൻ മുമ്പ് ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് കാലൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു വർഷം കൊണ്ട് പോണില്ല.
2: അത് ശരി. അപ്പൊ എങ്ങനെയാണ് ജീവിതമൊക്കെ മുന്നോട്ട് പോകണം?
1: ജീവിതം, മക്കള്, എനിക്ക് രണ്ട് മക്കളാണ്.
2: ഒരാള്
1: മക്കള്, ഒരാള് സ്കൂൾ ടീച്ചറാണ്.
2: ഓ, ടീച്ചറാണ്.
1: ഒരാള് ആശുപത്രി നേഴ്സാണ്.
2: നേഴ്സാണ്. രണ്ടുപേരും വലുതായി. രണ്ടു മക്കളെ ഉള്ളു?
1: രണ്ടു മക്കളേ ഉള്ളു സാറേ.
2: രണ്ടുപേരും വലുതായി. രണ്ടു ആൺമക്കളാണ്?
1: രണ്ടു പെൺമക്കളാണ്.
2: രണ്ടു പെൺമക്കളാണ് അല്ലേ?
1: പേര് സരിത സൗമ്യ.
2: സരിത സൗമ്യ. ഒക്കെ കേൾക്കണുണ്ടോ സരിത സൗമ്യൊക്കെ?
1: ഇല്ല ഇല്ല, അവര്
0: ഏഴു മുതൽ എട്ടര വരെ പിന്നെ പിന്നെ പ്രക്ഷേപണമുണ്ട്. അപ്പൊ വീട്ടുകാര് എല്ലാവരും ഇരുന്ന് കേൾക്കും അല്ലേ?
2: എങ്ങനെയാണ്, പഴയ പാട്ടുകളോടാണോ പുതിയ പാട്ടുകളോടാണോ താല്പര്യം?
1: എനിക്ക് പഴയ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
2: ആ, അതിലെ
1: ചോദിച്ചു തന്നെ ഒത്തിരി പഴയ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഇന്ന് ഏത് പാട്ടാണ്?
1: മാമലകൾക്കപ്പുറത്ത് മലതൊട്ടം പട്ടുതൊട്ടെന്ന് പട്ടെടുത്തെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
2: മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും പുഴകളും കതിരടി വയലിൽ രസവിട്ട് ചിരിക്കണ നേരത്ത്. എനിക്ക് ലൈൻസ് അങ്ങനെ കിട്ടിയില്ല. ഇത് തന്നെയാണ് ഉദ്ദേശ പാട്ട്. ഏകദേശം അതുപോലെ ആയണ്ടല്ലേ?
1: പെട്ടെന്ന്
2: പാടുമ്പോഴേ എന്റെ നമുക്ക് അതിന്റെ വരികൾ കിട്ടത്തില്ല.
0: അപ്പൊ ഇനി കിഷോർനാഥിനെ പരിചയപ്പെടണ്ടേ?
3: ജോസഫ് ഏട്ടാ നമസ്കാരം.
1: നമസ്കാരം സാറേ.
3: ജോസഫ് എന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയുടെ പേരാണ്. മലയാള സിനിമ കണ്ടിട്ടുണ്ടോ? ജോസഫ് ഈ ഇടയ്ക്ക് ഇറങ്ങിയ ജിത്തു
0: ജോജു.
3: ജോജു
0: ജോജു ആണ് നായകൻ.
3: ജോജു ആണ് നായകൻ. എന്ത് മനോഹരമായ പാട്ടുകളുണ്ടെന്ന് അറിയാം അതിൽ. നല്ല പാട്ടുകളുണ്ട്.
0: രണ്ടുപേര് കേട്ടാലോ നോക്കിയാലോ?
3: ഏതാണ്
0: അതിൽ ഏതെങ്കിലും ഒരു പാട്ട്?
3: അതില് ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതായിട്ടുള്ള ഒരു പാട്ടുണ്ട്, പണ്ട് പാടവരമ്പത്തിലൂടെ.
0: രണ്ടുപേര് പാടാൻ
3: പണ്ട് പാടവരമ്പത്തിലൂടെ ഒരുലക്കുടയുമെടുത്ത് അങ്ങനെ പോകുന്ന പാട്ടാണ് ലിറിക്സ്. എനിക്ക് കറക്റ്റ് മീൻസ് നല്ല പാട്ട്. അതിന് അത് അല്ലാതെ തന്നെ വേറെയും പാട്ടുണ്ട്. പൂമുത്തുളി നീയെറിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി, അങ്ങനെ പോകുന്നൊരു പാട്ട്. അങ്ങനെ നല്ല നല്ല പാട്ടുകളാണ്. ഉയരുന്നാഥനെ, അതൊരു ജീസസിന്റെ ഒരു ആ പള്ളിയിലുള്ള, അതിൽ പുള്ളിയുടെ അഭിനയമുണ്ടല്ലോ. ഈ ഒരു പർട്ടിക്കുലർ പാട്ട് മാത്രം കണ്ടാൽ മതി, ആ നടന്റെ ടാലന്റ് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ കണ്ടു. അത് ചേട്ടൻ ഉറപ്പായിട്ട് ആ സിനിമ ഒന്ന് കാണണം. ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. നല്ല നല്ല, അതിന് പുറമെ എല്ലാ എല്ലാ പാട്ടുകളും അതിൽ നല്ല ഒരു സിനിമയാണ്. ഓക്കെ, അപ്പൊ ജോസഫ് ഏട്ടൻ ഏതാണ്, പ്രൊഡക്ഷൻ ആയിരുന്നോ അതോ ഇതിൽ ഹോട്ടലിൽ എന്തായിരുന്നു, പാചകമായിരുന്നു?
1: അല്ല അല്ല സാറേ, ഞാൻ സപ്ലൈ ആയിരുന്നു.
3: സപ്ലൈ
1: സപ്ലൈ, ക്യാഷും ക്യാഷും ഒക്കെ.
3: ക്യാഷും സപ്ലൈ. അപ്പം സുഖമില്ലാന്ന് പറഞ്ഞ കാലിനാണ് ബുദ്ധിമുട്ട് വന്നത്?
1: കാലിന് ബുദ്ധിമുട്ട് വന്നാണ് ഞാൻ ഇപ്പൊ പോകുന്നത് സാറെ. കാലത്ത് ഈ 10-14 വർഷം കൊണ്ട് നിന്നുള്ള പണിയായിരുന്നു.
3: നിന്ന് വെരിക്കോസിന്റെ പ്രശ്നമായിട്ട് അങ്ങനെ
1: കാലിന് ഒരു നീര് വന്നു. അങ്ങനെയാണത് ഇങ്ങനെ ആയത്. അതായത് എനിക്ക് ഈ പാരന്ന് രാവിലെ 5 മണിയോടെ നിൽക്കേണ്ടി വരും.
3: നിൽക്കേണ്ടി വരും. മനസ്സിലായി നിൽപ്പുള്ള അങ്ങനെ. ഓക്കെ, അപ്പം അസുഖങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട്
0: നമുക്ക്, ആ പാട്ടല്ലായിരുന്നു ചോദിച്ചിരുന്നത്, അത് അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പൊ ജോസഫിലെ പാട്ട് കേൾപ്പിക്കാന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു.
3: ജോസഫിലെ പാട്ട്
0: പക്ഷെ ഇപ്പൊ അദ്ദേഹം ചോദിച്ച തന്നെ നമുക്ക് കൊടുക്കാന്നുള്ളത്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലെ ആ പാട്ട് തന്നെ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച പിന്നെ
3: അതൊക്കെ നടത്തിയിരിക്കും. അതിനെ കുറിച്ച് അങ്ങ് നടത്തി, അത് പിന്നീടുള്ളത് ബാക്കി പിന്നെ നോക്കാം.
0: അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജോസഫിലെ പാട്ട് നമുക്ക് സൗകര്യം പോലെ ഇടാലോ. ജോസഫിന് വേണ്ടിയിട്ട് നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ അല്ലേ, അതിലല്ലേ മാമലകൾക്കപ്പുറത്ത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ പി ഭാസ്കരൻ രചന നിർവഹിച്ച എം എസ് ബാബുരാജ്
3: ആണോ?
0: ആണ്. എം എസ് ബാബുരാജ്
3: നല്ല പട്ടൊക്കെ കൊടുത്ത് പ്രകൃതി അങ്ങ് അണിഞ്ഞ് സുന്ദരായി നിൽക്കുന്ന ഒരു പാട്ടാണ്.
0: പി ബി ശ്രീനിവാസ് ആണ് പാടിയത് എന്നാണ് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. അപ്പോ നമുക്ക്
1: പറഞ്ഞു പറയണം. ഞാൻ എന്തായാലും ഫോണിലൂടെ എങ്കിലും രണ്ട് സാറന്മാരോട് ഫോണിലൂടെ സംസാരിക്കാൻ കഴിഞ്ഞു പറയാണ്
3: ചേട്ടാ. എപ്പോ വേണമെങ്കിലും വിളിക്കാം, നമ്മൾ അടുത്തും പിന്നെ ഉടനെ തന്നെ ഇതിൽ വന്നിരിക്കും. ഒരു പ്രാവശ്യം കൂടി ജോസഫിന്റെ പാട്ട് വെക്കാനായിട്ട്, ചേട്ടന് ജോസഫിന്റെ പാട്ട് വെക്കാനായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി വന്നിരിക്കും ഇതിലോട്ട്. അപ്പൊ അതിനു മുമ്പ് ജോസഫിന്റെ എല്ലാ പാട്ടും കേൾക്കണം. ആ ജോസഫ് സിനിമ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അല്ലെ, വളരെ നല്ല പാട്ടുകളാണ്, നല്ല എല്ലാം നല്ല സിനിമയാണ്.
0: ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റില്ല. അതിലെ ആ വിജയ് യേശുദാസ് പാടുന്ന പാട്ട് വാസ്തവത്തിൽ പാട്ടല്ല, നക്ഷത്രങ്ങളായിട്ടാണ് അമ്മാതിരി പാടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ.
3: പൂമുത്തോളെ
0: പാടി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്.
3: മറ്റതിലും ലൈൻസ്
0: ഗംഭീരമാണ്. ഇത്രയും കേൾക്കുമ്പോ ആ സിനിമ കാണാൻ തോന്നുന്നില്ലേ?
3: പനി കുറയാൻ അതിപ്പോ നാളെ മറ്റന്നുള്ളത് സെറ്റ് തന്നെയാണ് പനിയെല്ലാം. നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിച്ച് മരുന്നൊക്കെ കഴിച്ച് ഉഷാറായിട്ടാവട്ടെ എല്ലാം. ഓക്കെ, നമസ്കാരം. ബൈ ബൈ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് ഹൃദ്യമായി തിരികെ എത്താം. പ്രത്യേക പോക്കുവയിൽ ഓരോരോ സൗഹൃദങ്ങളുമായി ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും പാട്ട് കേട്ടും ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു സുഖത ചാരുത അതൊട്ടും നിസ്സാരമല്ല. നേരത്തെ പറഞ്ഞതുപോലെ കുറെ ആളുകൾ ഒരു റേഡിയോയ്ക്ക് ചുറ്റുമിരിക്കുന്നു, പാട്ടുകൾ കേൾക്കുന്നു, സല്ലപിക്കുന്നു. ഇതിനേക്കാൾ സാർത്ഥകമായി ജീവിതത്തിൽ മറ്റെന്താണുള്ളത്? മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ, മനുഷ്യൻ മനുഷ്യനോട് സൗഹൃദം പങ്കുവെക്കുന്നതിനേക്കാൾ ഹൃദ്യമായി അല്ലെങ്കിൽ ചാരുതയാർന്ന വേറൊന്നുമില്ല ഈ ലോകത്തിൽ. മറ്റൊരു ചരാചരങ്ങൾക്കും മിണ്ടുവാൻ കഴിയില്ല, കരയുവാനേ കഴിയൂ. മനുഷ്യന് കരയുവാൻ കഴിയും, മിണ്ടുവാൻ കഴിയും, ചിരിക്കുവാനും കഴിയും. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുന്നത് എന്തിനാണ്? സൗഹൃദപൂർവം ഓരോ സായാഹ്നങ്ങളും സാർത്ഥകമാകട്ടെ. ഈ പോക്കുവെയിലിന്റെ ഹൃദ്യതയും അത് തന്നെയാണ്. ഈ പോക്കുവെയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കിഷോർനാഥും കൃഷ്ണകുമാറുമാണ്. രണ്ടുപേരും കലാകാരന്മാരാണ്. ഒരാൾ ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ചു, മറ്റൊരാൾ കാർഷിക സർവകലാശാലയിൽ നിന്ന് വിരമിച്ചു. രണ്ടുപേരും കരുണാസായി റേഡിയോയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. വിശിഷ്യ എന്റെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് ആ സൗഹൃദം പങ്കുവെക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ.
0: നമസ്കാരം. വളരെ നല്ല നമസ്കാരം. നിങ്ങൾക്ക് പറ്റിയ രണ്ട് സുഹൃത്തുക്കളെയാണ് ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും സീരിയസ് ആയി സംസാരിച്ചപ്പോ അവര് വിചാരിച്ചിട്ടുണ്ടോ എന്തോ ഒരു വലിയ പ്രൊഫസറും കുട്ടിയും
1: സംസാരിക്കും.
0: നമ്മുടെ സൗഹൃദം നമുക്ക് പകർന്നു കൊടുക്കാം. അവരോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
2: നമസ്കാരം സാർ.
1: മൂന്ന് പേർക്ക് നമസ്കാരം.
2: നമസ്കാരം സാർ. നമസ്കാരം.
0: അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചോദിക്കുമായിരുന്നു എന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണെന്ന് ഞാൻ ചോദിച്ചു.
1: കാരണം നമുക്ക് മധുജൻ സാറിനെ ഒരിക്കലും മറക്കാനൊക്കില്ലല്ലോ. നിങ്ങള് അഞ്ചു വർഷം കൊണ്ടുള്ള പരിചയം എന്നാണ് നേരത്തെ പറഞ്ഞ് ഞാൻ കേട്ടത്. പക്ഷെ ഞങ്ങളൊരു രണ്ടു വർഷത്തെ പരിചയമേ ശരിക്കും കണ്ടു പരിചയമില്ല, സംസാരത്തിലൂടെ മാത്രം. എങ്കിൽ പോലും മധുജൻ സാറും ജയ ടീച്ചറും ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്താണ് അവർക്ക് സ്ഥാനം.
2: നമ്മുടെ മനസ്സിൽ യേശുദാസിന് ഒരു സ്ഥാനം ഉണ്ടല്ലോ സാർ.
1: അത്രത്തോളം ഞങ്ങൾ അവരെ
2: ശബ്ദം കൊണ്ടാണല്ലോ നമ്മൾ ശബ്ദം കൊണ്ടാണല്ലോ ആ സ്ഥാനം പുള്ളി നേടിയത്.
1: അതെ അതെ അതെ. ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു. കാരണം ഈ ഫോൺ ഇതിലൂടെ എല്ലാം ഫോണിലൂടെയാണ്, എങ്കിലും ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന അവരല്ലേ. അപ്പൊ അവർക്ക് ആ സ്ഥാനം കൊടുക്കണ്ടേ?
2: സാർ എവിടെ നിന്നാണ് വിളിക്കണേ?
1: ഞാൻ മുണ്ടേല.
2: മുണ്ടേല.
1: പിന്നെ ഞാൻ ഇന്നിപ്പോ വിളിക്കാവുന്ന തീരെ വിചാരിച്ചിട്ട് നാടക റേഡിയോ നാടകത്തിലൊക്കെ ശബ്ദം കൊടുക്കുന്ന ഒരാള് എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പൊ എനിക്കും ഞാനും കുറേ അങ്ങ് പഴയ കുറേ അങ്ങ് പുറകോട്ട് പോയി. കാരണം ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ടി എൻ ഗോപിനാഥൻ നായർ സാറിനെയാണ്.
2: കാരണം കേട്ടിട്ടുള്ള ശബ്ദമാണ്.
1: അതെ അതെ. കാരണം എന്റെ അദ്ദേഹത്തിന്റെ ഈ വൈതരണി എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു കാലത്ത്, ഇത് 9:30 മുതൽ 9:30
2: വരെ.
1: അന്ന് പിന്നെ ഈ വേറെ ഒരു സംവിധാനം ഇല്ലല്ലോ, റേഡിയോ ആക്ഷൻ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇതുപോലെ പാട്ടും കേൾക്കാനൊക്കില്ലല്ലോ.
2: അതെ അതെ. നമ്മൾ പണ്ട് രഞ്ജിനി ഒക്കെ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും, അതിലെ 1 മണിക്കൂർ പാട്ട് കിട്ടും.
1: അതെ, ഈ നാടകം 9:30 കേൾക്കാൻ വേണ്ടി ഇനി എന്ത് ജോലി എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം മാറ്റി വെച്ചിട്ട് റേഡിയോ മുമ്പ് കാത്തിരിക്കും. നേരത്തെ പോയി.
2: അതേപോലെ വർഷത്തിൽ ഒരു ആഴ്ച റേഡിയോ നാടകം ഉണ്ട്, റേഡിയോ
1: നാടകോത്സവം സ്റ്റേഷൻ നടത്തുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഇത് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വളരെക്കാലം ഞാൻ പൂജപ്പുരയായിരുന്നു. അപ്പൊ പിന്നെ ഈ രാധാമണിയും മറ്റേ എങ്ങാരും അവരും ഒരുമൊക്കെ ആയിട്ട് ആ ഒരു അതിന്റെയൊക്കെ അയൽവാസിയായിരുന്നു ഞാൻ.
2: നേരിട്ട് പരിചയമുണ്ട് പലരെ?
1: ഉണ്ടുണ്ട്. ഞാൻ ചാടിയറായിരുന്നു. അവര് ആ ചെങ്കള്ളൂർ ഇറങ്ങണ ഇപ്പോഴത്തെ റോട്ടർ ചെയ്യാല്ല, ബാങ്കിന്റെ ഒക്കെ ബാക്കിലായിട്ട് വരും അവരുടെ ഒക്കെ വീട്. അങ്ങനെയൊക്കെ കൊറേ ആ ഒരു കൊറേ പുറകോട്ട് പോയി.
0: അങ്ങനെ പറയാൻ പറ്റുമോ? അതൊക്കെ ഒരു കാലം.
1: കാലം അത് തന്നെ, അതൊക്കെ ഒരു കാലം.
2: എന്തോ സാറന്തീയാണ്?
1: അയ്യോ ഈ സാറേന്ന് വിളിയൊന്ന് ഒഴിവാക്കും. ഞാനും എനിക്ക് ഒരു 10-75 വയസ്സായ ഒരാളാണ് ഞാൻ. പണിയായിരുന്നു എനിക്ക്, പെയിന്റിംഗ് ആയിരുന്നു. ഞാൻ പണിയൊക്കെ മതിയാക്കി ഇപ്പൊ വീട്ടിലാണ്.
2: അപ്പം
1: ഞാനിപ്പോ ഞാൻ മുണ്ടേലായിലാണ് താമസം. ഞാനിപ്പോ ഞാൻ സിറ്റിയിലായിരുന്നു, പൂജപ്പുരയായിരുന്നു. ഇപ്പൊ ഒരു 8-10 വർഷം ആയാലും ഇങ്ങോട്ട് വന്നിട്ട്.
2: മക്കളൊക്കെ?
1: മക്കള് എനിക്ക് രണ്ടുപേരുണ്ടായിരുന്നു. ഒരാളിപ്പോ ഇല്ല. ഒരാള് മോള് ടീച്ചറാണ് ഇവിടെ ഇവിടെ ഇവർ തന്നെ കളത്തറ വിമല സ്കൂളില്. അവൾക്ക് രണ്ടു കുട്ടികളുണ്ട്. മൂത്ത മോളിപ്പം ഡിഗ്രി കഴിഞ്ഞു.
2: ചേട്ടന്റെ കൂടെ നിങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയാണ് താമസം?
1: ആ, ഒരുമിച്ച് തന്നെ, ഒരുമിച്ച്.
2: വളരെ സന്തോഷം.
1: അങ്ങനെ അങ്ങനെ പോണു.
2: ഏത് പാട്ടാണ് ചേട്ടൻ ആവശ്യപ്പെട്ട് വിളിച്ചത്?
1: ചോദിച്ച പാട്ട് ശകുന്തള എന്ന സിനിമയിലെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്നുള്ള പാട്ടാണ്.
2: ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നേ

0: എങ്ങനെയുണ്ട് ചേട്ടാ?
1: ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമയാണ്, വളരെ നന്നായിട്ട് നന്നായിട്ട് പാടി.
0: അച്ഛ, ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണെന്നാണ് വിശ്വാസം.
1: അതെ അതെ അതെ.
0: അപ്പൊ ഞാൻ മൈക്ക് എന്റെ സുഹൃത്തിന്റെ കൊടുക്കാം.
2: ശകുന്തളയെ ഇഷ്ടപ്പെടുന്ന എന്റെ ശങ്കര നായരണ്ണ പോരെ, ഇത്രയും പോരെ, സുഖങ്ങളൊക്കെ തന്നെ. പിന്നെ ഇപ്പഴും വീട്ടിലാണ്?
1: വീട്ടിൽ തന്നെ, വീട്ടിൽ തന്നെ.
2: വൈകുന്നേരം ചായ കുടിക്കാൻ വെളി ഇറങ്ങും?
1: ഇല്ല, കളി പോയി അങ്ങനെ വലിയ ചായ കുടിയൊന്നുമില്ല.
2: വല്ലപ്പോഴും വെളിയിലൊക്കെ പോയി ചായ കുടിക്കണം വൈകുന്നേരം സമയത്ത്.
1: വല്ലപ്പോഴും അങ്ങനെ തോന്നിയാതെ.
2: പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ വേറെ
1: വീട്ടില് എന്റെ ഭാര്യ, മോള്, മോളുടെ രണ്ട് കുട്ടികള്.
2: പിള്ളയായിട്ട് ചെറുപിള്ളകളൊക്കെ ആയിട്ട് കളിപ്പിച്ച് അങ്ങനെ സമയം?
1: ചെറുപിള്ളയില്ല, അവര് കളിപ്രായമൊക്കെ മാറി. മോളിപ്പൊ ഡിഗ്രി കഴിഞ്ഞ്, മോൻ പ്ലസ് ടു വരെ പഠിക്കുന്നു. അവരോട് ഇനി കളിക്കാൻ തന്നെ അവര് നമ്മളെ കളി കൊട്ടില്ല.
3: അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ അപ്പൂപ്പന് കൊള്ളാം.
2: ഇടക്കിടക്ക് വരുന്ന ഡയലോഗുകൾ വളരെ അർത്ഥമുള്ളതാണ്. ചേട്ടൻ ഇഷ്ടപ്പെട്ട പാട്ട് ഉടനെ തന്നെ.
3: ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ശകുന്തള 1965 ഇറങ്ങിയ ചിത്രം, വയലാറിന്റെ അതിഗംഭീരമായ രചന, യേശുദാസിന്റെ ആലാപനം, ജി ദേവരാജന്റെ സംഗീതം, അതാണ്. ഈ പാട്ട് അറിയാത്ത മലയാളിയില്ല. അഥവാ ഈ പാട്ട് ആർക്കെങ്കിലും അറിഞ്ഞുവിടാന്ന് പറഞ്ഞാൽ ആ മലയാളിക്ക് എന്തോ കുഴപ്പമുണ്ട്. അതിന് ന്യൂ ജെൻ ആയാലും ഓൾഡ് ജെൻ ആയാലും
1: ആരായാലും
3: പ്രേംനസീറിന്റെ അഭിനയവും. അതെ അതെ അതെ അതെ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാമോ? അപ്പൊ അവരോട് ഒരിക്കൽ കൂടെ ഒരു നമസ്കാരം പറയാം.
1: നമസ്കാരം,
2: നമസ്കാരം.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചെത്താം. എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർനാഥും ആകാശവാണി നാട് കലാകാരനായ കൃഷ്ണകുമാറുമാണ്. മലയങ്കിഴ് ഗ്രീൻ ഹാർട്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെടികളുടെയും ശില്പങ്ങളുടെയും ഒരു പൂങ്കാവനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ സൗഹൃദം പൂത്തു നിൽക്കുന്നു, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടുപേരെയും ഒരിക്കൽ കൂടി ഇതിനകത്തേക്ക് ഹൃദ്യമായി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: നല്ല നമസ്കാരം. കുറേ നേരത്തിന്
1: ശേഷം
0: അതെ, തന്നെ ഞാൻ പറയട്ടെ, ഇത്രയും നേരത്തിൽ നിന്നൊരു പെൺ ശബ്ദം കേൾക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ.
1: അതെ,
0: ഒരു സുധയുണ്ട്.
1: ഞാൻ വിളിക്കാന്ന് വിചാരിച്ചു.
0: അതെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കിഷോർ സാറും കൃഷ്ണകുമാർ സാറുമാണ്. സംസാരിക്കാം കേട്ടോ. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോ.
1: നമസ്കാരം സാറേ.
2: നമസ്കാരം. നമസ്കാരം, ഞാൻ കൃഷ്ണകുമാറാണ്. എന്താണ് സുധാ വിശേഷം?
1: എവിടുന്നാണ്
2: വിളിക്കുന്നത്?
1: വെള്ളറട
2: കള്ളിമോട്.
1: ഞാൻ മുമ്പ് കശുവണ്ടി ഫാക്ടറി പോയിക്കൊണ്ടിരുന്നു സാറേ, ഇപ്പൊ അവിടെ ജോലി ഇല്ലാതെ അവര് കമ്പനി അടച്ച്. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞു പറഞ്ഞ് പുസ്തകം വായിക്കും. പിന്നെ കൊറേ ചെടിയുണ്ട്, കോഴിയുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്.
2: സമയം പോകാനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്, അത്യാവശ്യ വരുമാനത്തിനുള്ളതുണ്ട് അല്ലേ?
1: ഓ, പിന്നെ ഞാനും എന്റെ ഭർത്താവ് മാത്രമേ വീട്ടിൽ ഉള്ളൂ. മോളയച്ച് അവര് താമസിക്കണ ഏണിക്കരപ്പുറത്ത്.
2: അവര് സ്വന്തങ്ങളിൽ നിൽക്കാറായി.
1: മൂന്ന് മക്കളുണ്ട്. മോക്ക് മൂത്തവൻ എട്ടില് പഠിക്കുന്നു, ഇളയവൻ ഏഴില്, കൊടിമോള് മൂന്നാം ക്ലാസ്സില്.
2: അങ്ങോട്ടൊക്കെ പോവാറുണ്ടോ?
1: വല്ലപ്പോഴും പോകും. പിന്നെ ഒരു ആമ്പിള്ള ഉണ്ടായിരുന്നു, അവന്റെ രണ്ട് നീ നഷ്ടപ്പെട്ടി പിള്ള ഇപ്പം ജീവിച്ചിരിപ്പില്ല, 12 വർഷം ആവാൻ പോണ്.
2: ശരി ശരി ശരി. പിന്നെ ഏത് പാട്ടാണ് താല്പര്യം?
1: മേലെ നീലി പുലയിക്കും മഴ പെയ്ത ചോരുന്ന വീടുണ്ട്. ആ പാട്ട്.
2: അവനെ സ്നേഹിച്ച പഞ്ചമിചന്ദ്രന് വരികൾ കിട്ടിയില്ല. ഞാൻ ഇതിന് സംശയം, എന്റെ സുഹൃത്തിന്റെ അടുത്ത് സംസാരിക്കുക, അപ്പോഴത്തേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് പാടി നോക്കാം.
3: സുധാ ചേച്ചി നമസ്കാരം.
1: നമസ്കാരം സാറേ.
3: നമസ്കാരം. എന്റെ പേര് കിഷോർ എന്നാണ്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എന്താണ് ജോലി? എന്തായിട്ട്?
1: നേരത്തെ ഞാൻ പുല്ലൂർ സ്ഥലത്ത് പനിച്ചമുണ്ടപ്പുറത്ത് കച്ചുവണ്ടി ഫാക്ടറി
3: പോയിക്കൊണ്ടിരുന്നു. ഹസ്ബൻഡ് എന്താ ജോലി ചെയ്യുന്നത്?
1: എന്റെ ഭർത്താവ് പണിയുള്ളപ്പം മേസ്തിരിമാരെ കൂടെ പോകും സാറേ. അങ്ങേരും മരത്തിൽ നിന്നൊക്കെ വരുന്ന സുഖം ഇല്ലാത്ത ആളാണ്. എന്നാലും ആരെങ്കിലും ഒക്കെ പണിക്ക് വിളിച്ചാ
3: പോകും. ശരി ശരി ശരി.
1: പിന്നെ ഒരു
3: മോവുണ്ടായിരുന്നു. ഞാൻ അതറിഞ്ഞു. അത് കുഴപ്പമില്ല, എല്ലാം ഈ ലോകത്തെല്ലാം എല്ലാം ടെമ്പററിയാണ്, എല്ലാം താത്കാലികമാണ്. ഓക്കെ, ജനനവും മരണവും എല്ലാം. പുള്ളിക്കാരൻ വേറെ ഒരു ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. ഇപ്പം അത്ര തന്നെയാണ്, നമ്മളെ കൂടെ തന്നെ ഉണ്ട്, കൂടെ തന്നെ ഉണ്ട്. നമ്മള് ശക്തിയായിട്ട്
1: മോളും ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങ് ദൂരെയാണ്.
3: ദൂരെയാണ്.
1: ഏണിക്കര കഴിഞ്ഞ് അങ്ങ് കുറച്ചുകൂടെ മേലോട്ട് കയറി പോകണം.
3: ഏണിക്കരയാണ്. ഓക്കെ,
1: അപ്പോഴ്
3: നമ്മളെ കൃഷ്ണകുമാർ സാറിന് വരികൾ കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടിയെന്ന് തോന്നുന്നു. ഞാനൊന്ന് കൊടുത്തു
0: നോക്കാം.
2: മേലേ മാനത്തെ നീലിപ്പൂലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമിചന്ദ്രന് കനകം മെഞ്ഞൊരു.
0: ഏകദേശം ഞാൻ ഒപ്പിച്ചു. ഈ പാട്ട് ഇറങ്ങിയപ്പോ അതിന് മുമ്പ് ജനിച്ച ശേഷം ജനിച്ച
2: 1967 ആണ്.
0: അപ്പൊ ഈ പാട്ട് അതിനുശേഷം 1969
2: നല്ല ഓർമ്മയുള്ള സമയത്തുള്ള പാട്ടാണ്. എന്തായാലും ഈ പാട്ട് വെച്ചുതരാം. നന്ദി വിളിച്ചതിൽ. നന്ദി വിളിച്ചതിൽ.
0: വയലാറിന്റെ രചന ബി വസന്തയാണ് പാടിയത്. ജി ദേവരാജന്റെ സംഗീതമാണെന്നാണ് ഓർമ്മ. അതിമനോഹരം. ശരി, സന്തോഷം പാട്ടേക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൗഹൃദങ്ങളുടെ ആകാശങ്ങൾ കീഴടക്കിയ രണ്ട് പ്രത്യേക സുഹൃത്തുക്കളാണ്. ഹൃദയത്തോട് ഹൃദയം കോർത്തു വെക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ കിഷോർനാഥും കൃഷ്ണകുമാറും. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, മൂന്ന് നല്ല സൗഹൃദങ്ങൾക്കും വലിയ നല്ല നമസ്കാരം.
0: ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് നമസ്കാരം പറയുന്നു.
1: സന്തോഷം.
0: ഇനി അവരോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: സാർ രണ്ടുപേർക്കും നല്ല നമസ്കാരം. എന്റെ പേര് ശശികല. സാർ സംസാരിക്കണം. സാർ പറഞ്ഞതെല്ലാം ഇത്രയും നേരം കേട്ടോണ്ടിരിക്കുന്നു.
2: ശശികല ചേച്ചി നമസ്കാരം.
1: ഞാൻ കിഷോർ സാറിന് നമസ്കാരം. കിഷോർ സാറിന് നമസ്കാരം. മകൻ സാറിന് ഒപ്പം വലിയ
0: നമസ്കാരം.
2: നമസ്കാരം.
1: എന്റെ പേര് ശശികല. ഞാൻ സൈമൺ റോഡ് ഡെയിൽവീന് അടുത്ത് നിന്നാണ് വിളിക്കുന്നത്. കാട്ടാക്കടക്കടുത്തല്ല സാർ, ഇവിടെ ഡെയിൽവീന് അടുത്ത്.
2: എന്ത് ചെയ്യുന്നു ചേച്ചി?
1: ഞാൻ LIC ഏജന്റ് ആണ്.
2: LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ജീവനുകളുടെ വില.
1: ജീവനുകളുടെ എല്ലാ ജീവനുകളുടെയും സംരക്ഷിക്കുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. സന്തോഷപൂർവ്വം ചെയ്യുന്നുണ്ട്.
2: ജീവിച്ചിരിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടും മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന ശശികല ചേച്ചിക്ക് വീണ്ടും നമസ്കാരം.
1: നല്ല സാർ, നല്ല നമസ്കാരം തിരിച്ചു.
2: എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ?
1: ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകണുണ്ടോ സാർ? നല്ലോണം വർക്ക് ചെയ്യുമായിരുന്നു. കോടിപതിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ആരോഗ്യം പരമദയനീയമാണ്. അതുകൊണ്ടൊക്കെ ഇഴഞ്ഞും വലിഞ്ഞും ഒക്കെയാണ് ഇപ്പൊ പോണത്.
2: ഇങ്ങനെ പത്രാവശ്യം പറയുമ്പോ തന്നെ നമ്മൾ ഇഴഞ്ഞും വലിഞ്ഞും പോകും.
1: ഇല്ല ഇല്ല ഇല്ല സാർ, ഞാൻ അങ്ങനെയാണെങ്കിലും ഞാൻ ഒരെണ്ണം ഒന്നും വിടാറില്ല. എല്ലാ യാത്രകളും എല്ലാ ടൂറുകളും എല്ലാ നമ്മുടെ LIC എന്ത് പരിപാടി ഇട്ടാലും എല്ലാം നല്ല സജീവമായിട്ട് തന്നെ പോകുന്നുണ്ട്. എനിക്ക് ആരോഗ്യം ഇല്ല എന്നുള്ളത് എന്റെ മനസ്സിന്റെ ഒരു അങ്ങനെ ഒരു തീരുമാനം. ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടേ ഇല്ല.
2: അങ്ങനെ നമുക്ക് ഒരു ഞാൻ ഡിഫൻസിലായോണ്ട് ഒരു നമ്മളെ ട്രെയിൻ ചെയ്യുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഓടാൻ പറ്റിയില്ലെങ്കിൽ നീ നടക്കുക. നീ നടക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എഴയുക. മൂവ് ചെയ്തോണ്ടിരിക്കുക. മനസ്സിലായോ? നമ്മൾ നിൽക്കരുത്. അത് അത് ഒരു കാല് ബാക്കിലാണെങ്കിൽ ആ കാലിന് ഫ്രണ്ടിൽ വെക്കുക. പിന്നെ പീച്ച വല ആകെ എന്ന് പറഞ്ഞ് അങ്ങനെ പോവും. പതുക്കെയാണെങ്കിലും പോയിക്കൊണ്ടിരിക്കും.
1: സാർ ഞാനും അങ്ങനെ തന്നെ. ഞാൻ എന്റെ ഒരു വലിയ ഇങ്ങനെ ഒരു ബോക്സ് നിറയെ എന്റെ ഗുളികകളാണ്.
2: അല്ല വേഗം
1: ഞാൻ അത് കഴിക്കുന്ന നേരത്ത് മാത്രമേ ഞാൻ രോഗിയാണെന്നുള്ള ചിന്ത എന്റെ മനസ്സിലുള്ളൂ. അത് കേൾക്കാൻ ഒരു നേരവും വരില്ല.
2: വേഗതകൾ കുറയും, പക്ഷേ നമ്മൾ മുൻപോട്ട്
1: നീങ്ങിക്കൊണ്ടേയിരിക്കും.
2: ഓക്കെ, മുൻപ് നാളത്തെ പ്രതീക്ഷയാണല്ലോ എല്ലാം. ഈ മാനവും എല്ലാം ആകാശവും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. പതുക്കെ പതുക്കെ അവരവരുടെ ജോലികൾ അവരവരുടെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചലനമുള്ളത്
1: സാറിലല്ല. സാറൊക്കെ ജോലി തന്നെ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ അത് റിട്ടയർഡ് ആയെന്നുള്ളത് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു റിട്ടയർമെന്റ് പീരീഡ് ഇല്ല.
2: അതേ കണക്ക് തന്നെയാണ് ഒരു ഒരു പട്ടാളത്തില് ഉള്ളവരാക്കും. ഞാനൊന്നും ഒരിക്കലും വിരമിക്കത്തില്ല. കാരണം ഇന്നിപ്പോ ഒരു എമർജൻസി വന്നിരുന്നാലും ഞാൻ അവിടെ എത്തിയിരിക്കും. രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിലുള്ള അലിഞ്ഞു ചേർത്തിട്ടാണ് വിട്ടിരിക്കുന്നത് നമ്മളെ. മനസ്സിലായി? അതെന്നും മരിക്കുന്നത് വരെയും നമ്മൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് എന്നും കൂടെ ഉണ്ടായിരിക്കും.
1: എനിക്ക് പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ ഭയങ്കര ബഹുമാനമാണ്.
2: നമ്മൾ സാധാരണ ജനത്തിൽ നിന്നും നമ്മളെ ട്രെയിൻ ചെയ്ത് അങ്ങനത്തെ ഒരു മനസ്സ് സെറ്റ് ചെയ്താണ് വിടുന്നത്.
0: അവരുണർന്നിരിക്കുന്നോണ്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നു.
1: ശരിയാണ്. ഞാൻ എല്ലാവർക്കും ആ ബോധമൊന്നും ഇല്ല സാറെ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും ആ ബോധമൊന്നും ഇല്ല.
2: അതെല്ലാം നമ്മൾ ബോധവൽക്കരിച്ചെടുക്കണം. ചെറിയ പ്രായങ്ങളിലുള്ള കൊച്ചുങ്ങളെല്ലാം ഇപ്പം പല ഇതിലൊക്കെ ഉണ്ട്. മദ്യൻ സാറൊക്കെ ചെയ്യുന്നതും ഒരു വലിയ പുണ്യപ്രവർത്തിയും കൂടെയാണ്. ഇതെല്ലാം ബോധവൽക്കരണത്തിലൂടെ മനസ്സിന് അറിയാനായിട്ട് കഴിവുള്ളവരെ ഇതിനെ തിരിച്ചറിഞ്ഞ് അവരതിനോടുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് അങ്ങനെ പോവും. ഇതെല്ലാം പോവും. എല്ലാം കീപ് ഓൺ മൂവിങ് എന്നാണ് ഞാൻ കൃഷ്ണകുമാർ സാറിന്റെ കൊടുക്കാൻ ചോദിച്ചു.
0: ഹലോ ശശികല ചേച്ചി,
1: നല്ല നമസ്കാരം.
0: നല്ല നമസ്കാരം.
1: സാർ എവിടെ താമസിക്കുന്നത്?
0: ഞാൻ താമസിക്കുന്നത് മലയൻകീഴ്.
1: മലയൻകീഴ് എവിടെയാണ്?
0: മലയൻകീഴ് മേപ്പൂക്കട.
1: ആ മേപ്പ് കൂടെ അവിടെയൊക്കെ എനിക്ക് പോളിസി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്
3: എവിടെയാണെന്നുള്ളതായിരുന്നുണ്ടാണോ ഇനി ഇപ്പോഴും ഉണ്ടെന്നാണോ?
1: ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.
3: അല്ല, പല ഏജന്റുമാരെ കാണുമ്പോ ഓടി കുളിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ.
1: അല്ല അല്ല അല്ല, അങ്ങനെ ഒരു ഇത് ഞങ്ങള് ഈ എൽ ഐ സിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഓരോരുത്തർ വിളിക്കുന്നത്. പക്ഷേ ഞങ്ങള് വേറെ എന്തെങ്കിലും ഒരു എൽ ഐ സി ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വിളിച്ചാൽ പോലും സത്യം അവര് ഫോൺ എടുക്കൂല.
3: അല്ല, ഞാൻ അപ്പൊ ഒരു എൽ ഐ സി ഏജന്റിന്റെ കൈ കിട്ടിയപ്പോ ഒരു ചോദ്യം ചോദിച്ചിട്ടെ, ഈ റിട്ടയർമെന്റ് കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റിയ പോളിസി ഏതായിരിക്കും?
1: റിട്ടയർമെന്റ് ഇപ്പൊ ഞങ്ങൾക്ക് നിവേശ് പ്ലസ് ഉണ്ട് സാർ. അല്ല, നിങ്ങളുടെ ഇതില്ല, കൺവെൻഷൻ പോളിസി ഇല്ല, ഉണ്ട് നമ്മുടെ ജീവൻ ശാന്തി പെൻഷൻ പോളിസി ഇതില്ലേ, അതുകൊണ്ട് പിന്നെ നിവേശ് പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല പോളിസി 5 വർഷം കൊണ്ട്
3: 60 വയസ്സൊക്കെ ആയി കഴിഞ്ഞതിന്റെയൊക്കെ പോളിസി ഇത് കൂടുതലായിരിക്കുമല്ലോ പ്രീമിയം.
1: ഇല്ല സാർ, അത് കൺവെൻഷന്റെ പോളിസിക്കല്ലേ പ്രീമിയം കൂടുതൽ അടക്കേണ്ടി വരുന്നുള്ളൂ. മറ്റേ ഒണ്ടേ സെറ്റിൽമെന്റ് ആണ്, ഒരു പ്രാവശ്യം സിംഗിൾ
3: പ്രീമിയം.
1: സിംഗിൾ പ്രീമിയം ഇടാം, അല്ലാതെ നമുക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ പിടിക്കുന്ന രീതിയിലും ഇടാം. പക്ഷേ ഗൾഫ് ലോങ് ഉള്ളത് എടുക്കാൻ പറ്റൂല.
0: ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ കൃഷ്ണകുമാർ സാറിന്റെ നമ്പർ
3: അയച്ചുതരാം. അതാണ് ഞാൻ പറയാൻ വന്നത്. അതാണ് ഒരു കാരണവശാലും നമ്പർ
1: കൊടുത്തല്ലേ.
0: സംശയം ചോദിച്ച സ്ഥിതിക്ക് പോളിസി എടുക്കാതെ വിടരുത്. ഇന്ന് ഏത് പാട്ടാ വേണ്ട? ഇന്ന്
3: ഏത് പാട്ടാ ഇന്ന് വേണ്ട കേക്കാൻ?
1: വെള്ളനാട്, നമ്മളെ വെള്ളനാട് നാരായണ സാറിന്റെ ഒരു ഏതെങ്കിലും ഒരു നല്ല പാട്ടാണ് ചോദിച്ചത്.
0: വളരെ എല്ലാവരും ചോദിക്കുന്നത് നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ എന്നുള്ളത്.
1: പക്ഷേ
0: ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലിയും ഇതിൽ ചൂടി ഉണരും എന്ന പാട്ടാണ്. മനോഹരമാണ്, വളരെ രസകരമാണ്.
1: ഒരു കാര്യം കൂടെ സാർ, വെള്ളിയാഴ്ച എന്റെ കൊച്ചു 4-ാമത്തെ കുഞ്ഞുമോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞാന് ഒരാഴ്ച ഇതിൽ പോക്കു വെള്ളി വിളിച്ചപ്പം ഞാൻ ലേഖയോടെ പറഞ്ഞിരുന്നു, ഇനി എനിക്ക് വിളിക്കാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ, ഞാൻ വീട്ടിലാണോന്നുള്ള അറിഞ്ഞൂടാ. അപ്പം അടുത്ത ശനിയാഴ്ചയല്ലേ ഉള്ളൂ ഇനി പോക്കുവിളി, അവനൊരു ഹാപ്പി ബർത്ത്ഡേ അവിടെ പറഞ്ഞേക്കണം.
0: അവനൊരു ഹാപ്പി ബർത്ത്ഡേ ഇപ്പഴേ പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന്
3: ഞങ്ങളുടെ 3 പേരുടെയും
0: ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ആ പാട്ടിന് വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇനിയും ഇതിൽ ചൂടി ഉണ്ട്.
2: ശശീല ചേച്ചി, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വരികൾ അത്രയ്ക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ തുടക്കം ഒന്ന് പാടിയിട്ട് ഞാൻ നമുക്ക് ലൈവിലോട്ട്.
4: ഇനിയും ഇതിൽ ചൂടി ഉണരു മധുര വികാരങ്ങൾ നിന്നിൽ ഹരഹര.
0: ഏറ്റവുമറിന്റെ സംഗീതത്തിൽ വെള്ളനാട് നാരായണൻ രചിച്ച മനോഹരമായ ഗാനമാണ്. പക്ഷെ വെള്ളനാട് നാരായണന്റെ
1: നാരായണ
0: സാറിന്റെ പാട്ടിൽ എല്ലാവരും പ്രത്യേകിച്ച് പറയുന്നത് നിന്നെ പുണരാനാണെങ്കിലും ഇതൊരു പ്രത്യേക ഫീലുള്ള ഒരു നല്ല പാട്ടാണ്. വളരെ ഇതിന്റെ ഒരു പ്രത്യേക ദർബാരി കാനഡ രാഗത്തിലുള്ള പാട്ടാണ് എന്നുള്ളതാണ്. അതിന് ഇത്രയും ഫീൽ ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. എസ് ജാനകിയും കെ ജെ യേശുദാസും കൂടെ ചേർന്ന് പാടിയ യുഗ്മഗാനം കൂടെയാണത്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാമോ?
1: ശരി ശരി
2: ശരി ചേച്ചി, ബൈ
1: ബൈ ബൈ.

0: അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളവരോട് നല്ല നമസ്കാരം പറഞ്ഞ്
1: അതെ
0: രവിചേട്ടന് സംസാരിക്കാം.
1: അതെ സാറേ നമസ്കാരമുണ്ട്.
2: നമസ്കാരം. നമസ്കാരം.
1: രണ്ടുപേർക്കും നമസ്കാരമുണ്ട്.
3: നമസ്കാരം രവിചേട്ടാ.
1: എന്റെ പേര് കണ്ണാമ്പള്ളി രവിയാണ്. ഞാനിവിടെ ഒരു ചെറിയ തട്ടുകട നടത്തുന്നു. ചായക്കട.
2: അതാണ് അവിടെ വടയുടെ പലഹാരത്തിന്റെ മണമുള്ള ആ മണം ഇപ്പൊ പറഞ്ഞപ്പോഴേക്കും പലഹാരത്തിന്റെ മണം ഇവിടെ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. അല്ല, ചൂട് ചൂട് വടയുടെ മണം വരുന്നുണ്ട്. സമയം അതാണല്ലോ.
1: അതെ.
2: താമസവും ഇവിടെ തന്നെയാണോ?
1: ഈ നാടകത്തിനെ പറ്റി പറഞ്ഞു. ഞാൻ എനിക്ക് എന്റെ കൊച്ചുനാളിലെ നാടകത്തിനെ പറ്റി ഒരു ഓർമ്മ
2: വരും.
1: നാടകം കാണാനായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കും. അപ്പോഴീ താമസിക്കും തോറും ചില ആൾക്കാര് പോവാറുണ്ട്. അപ്പൊ ഈ കൂരി കൂരി അവസാനത്തെ ഒരു ബെല്ല് കേൾക്കുമ്പോഴാണ് നമ്മള്
2: സമാധാനമായിട്ടിരിക്കും.
1: അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ്. ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ് എല്ലാവർക്കും ഒരു സമാധാനം കിട്ടുന്നത്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോഴും നമ്മളെ ഈ റേഡിയോയിലും ആകാശവാണിയിലൊക്കെ കൂടെ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വളരെ
2: കേൾക്കാറുണ്ട്.
1: ഞാനിപ്പം 3 വർഷം കൊണ്ട് നമ്മളെ കരുണാസായ റേഡിയോ മാത്രമാണ്
0: കേൾക്കുന്നത്. അങ്ങനെ ആകാവൂ.
1: ഞാൻ വന്ന് കഴിഞ്ഞാ പിന്നെ പോകുന്നത് വരെയും
2: വല്ലപ്പോഴൊക്കെ ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാം.
0: സമ്മതിക്കില്ല.
1: ഇപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാ കലാകാരും ആണല്ലോ.
0: ഞാനൊഴികെ.
1: അല്ലല്ല സാറ്,
2: അപ്പുറമാണ്. ഏറ്റവും വലിയ കലാകാരൻ സാറാണ്.
1: അതെ അതെ. അതും മേലെ എന്ന് പറയുന്നു.
2: അതെ, അതുക്കും മേലെ. എങ്ങനെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ എൻ ഭാര്യ, 2 മക്കള്, 1 പെണ്ണും 1 ആണും. രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. 4 കൊച്ചുമക്കളുണ്ട്. മോനും 2 കൊച്ചുമക്കളും എന്റെ കൂടെയും, മോളും 2 കൊച്ചുമക്കളും മോളെ വീട്ടിലാണ്. അവര് പ്രത്യേകം വീട് വെച്ച മാറി.
2: പിന്നെ
1: സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് വൈഫും 2 മക്കളുമാണ്. മക്കള് വലുതായി. രണ്ടുപേരും ടെക്നോ പാർക്കിൽ ജോലിയുണ്ട്. വൈഫും ഐടി ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. ഞാന് നമ്മുടെ സുഹൃത്തിന്റെ കൊടുക്കാം.
1: സുഹൃത്തിന്റെ കൊടുക്കാം.
0: കാരണം കിഷോറിന്റെ കുടുംബ അന്തരീക്ഷവും.
1: അതെ സാറെ, വീട്ടിലാരൊക്കെ?
3: രവിച്ചേട്ടാ നമസ്കാരം. എന്റെ വീട്ടില് വൈഫ്, 2 കൊച്ചുങ്ങള്, 3rd മകളാണ്. പുള്ളിക്കാരി ഇപ്പൊ LLB ചെയ്യുന്നു, NSS കോളേജ് കൊല്ലം. പിന്നെ 2nd മകൻ ഇപ്പൊ 10th കഴിഞ്ഞ്, ഇനിയിപ്പോ +1 പ്രവേശനം. വൈഫിന് ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട്, ചെറിയൊരു തുണിക്കടയാണ്. ഓക്കെ ചേട്ടാ, ഏത് പാട്ടാണ്?
1: ഞാന് ഇന്ന് ഒരു പഴയ സിനിമയാണ്. കാരണം ഇന്നത്തെ പോക്കുവയിൽ ഒരു പ്രത്യേക തരം പോക്കുവയിലായിരുന്നു. കാരണം എന്തോ തുടക്കം മുതൽ എല്ലാരും ചോദിച്ച വാണ്ടിപ്പൊളി പാട്ടുകളായിരുന്നു. പക്ഷെ അവരുടെ സംസാരങ്ങളും ഈ വന്ന് ഇരിക്കുന്ന സാറന്മാരുടെ സംസാരങ്ങളും എല്ലാം കൊണ്ട് ഒരു ഓണം പോലെയായിരുന്നു. എനിക്ക് കുറച്ച് തിരക്ക് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ശ്വാസം പെരുക്കി പെരുക്കി പെരുക്കി പെരുക്കി നിൽക്കുമ്പോഴത്തേക്ക് ഈ 2 മുമ്പും ആളുകൾ വന്നുകൊണ്ടിരുന്നു. അവസാനം കൊണ്ടുവന്ന് ഞാൻ ഈ സമയത്ത് കൊണ്ടുവന്ന് എത്തിച്ച്. ഇപ്പോഴും അവിടെ 5-6 പേര് നിക്കട്ടു. എന്നാലും അവര് എന്നെ സംസാരം കേൾക്കണല്ല.
3: ഏത് പാട്ടാണ്
1: എനിക്ക് ഒരു അതാണ് പറഞ്ഞത്, എല്ലാവരും നല്ല പാട്ട് പാടി കേൾപ്പിച്ചു. പക്ഷെ ഞാനിന്ന് ഒരു പഴയ തമിഴ് പാട്ടാണ്. യേശുദാസിന്റെ ഉരുമേ കുരലിന്റെ കഥയെഴുത്ത് എഴുതാതെ മണ്ടൽവാനം തെണ്ടൽ സാക്ഷി ഉനക്കാകവേ നാം വാഴ്കിറേൻ. ആ പാട്ട്
0: കൂടെ പാടാനൊന്നും ശ്രമിക്കണം.
3: എന്നാലും രവിചേട്ടന് വേണ്ടിയിട്ട് ഒരു തമിഴ് ലാംഗ്വേജ് ഒരു വളരെ സ്വീറ്റ് ലാംഗ്വേജ് ആണ് അല്ലേ, വളരെ പ്രത്യേകത. അവര് വഴക്കൂടുമ്പോൾ സാർ എന്നെ സാർ എന്ന് പറഞ്ഞാണ് വഴക്കൂടുന്നതിന്. അപ്പൊ തമിഴിന് ചേട്ടൻ പാടിയത് അത്രയ്ക്കും പഴയതിനോട് എനിക്ക് അറിവുകൾ കുറവാണ്. അറിയാവുന്ന ഒരു ചെറിയ തമിഴ് പാട്ട് പാടി നമുക്ക് ചേട്ടന് ഇഷ്ടമുള്ള പാട്ടിലേക്ക് കടക്കാം. രാസാത്തി ഒന്ന് കാണാമേ നെഞ്ചം കാത്താടി പോലാടുത്, രാസാത്തി ഒന്ന് കാണാമേ നെഞ്ചം കാത്താടി പോലാടുത്. രവിചേട്ടാ
1: സൂപ്പറായി,
3: നല്ല അടിപൊളി വടയക്കിട്. ആൾക്കാരെയൊക്കെ സെറ്റപ്പ് ആക്കി നമ്മളതൊഴി വരുമ്പോ ഇറങ്ങും.
1: ഇന്ന്
3: ചിലപ്പോ ഇന്ന് തന്നെ വന്നോളെ കേട്ടോ. എനിക്ക് മധുരം കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു ചായയാണ് എനിക്ക് ഇഷ്ടം. എന്റെ കൂടെ ഇരിക്കുന്ന സാറിന് നോർമൽ മധുരത്തിൽ അടിപൊളി ചായ.
1: രണ്ട് ചായ അടിച്ചു വെക്കട്ടെ.

0: ോട് ചായയൊക്കെ ആയിട്ട്
1: എപ്പോ വന്നു ചോദിച്ചാ മതി,
0: പോയി ദാ വന്നു, നമ്മൾ ഇനിയും വരും. ശരി, അപ്പൊ പാട്ടിലേക്ക് കടക്കാം.
2: ശരി
3: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിന് തിരശ്ശീല വീഴാൻ സമയമാവുന്നു. പാട്ടും കൂട്ടും വർത്തമാനവും സൗഹൃദവും ഒക്കെയായി ഒന്നര മണിക്കൂർ എങ്ങനെയാണ് പോയത് എന്നറിയില്ല. രവിചേട്ടൻ പറയുന്നത് പോലെ പ്രത്യേകമായ ഒരു പോക്കുവെയിലായിരുന്നു, ഉത്സവഭരിതമായ ഒരു പോക്കുവെയിൽ. ഇങ്ങനെ വേണ്ടേ ജീവിതം? നമ്മൾ പരസ്പരം സംസാരിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും. സാധാരണ ആളുകൾ പറയുന്നത് പോലെ മസില് പിടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മസില് വിട്ട് ശ്വാസം വിട്ട് ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ലേ നല്ലത്? കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും, അപ്പോ ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന ഒരു സന്ദേശത്തോടുകൂടി ഇന്നത്തെ പ്രത്യേക പോക്കുവെയിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മലയിൻകീഴ് ഗ്രീൻ ഹട്ട്സിന്റെ സ്ഥാപകനും ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച കിഷോർ നാഥ്, ഒപ്പം ആകാശവാണി നാട് കലാകാരനും കാർഷിക സർവകലാശാലയിൽ നിന്ന് സയന്റിഫിക് ഓഫീസറായി വിരമിച്ച കൃഷ്ണകുമാറും. ഒപ്പം നിങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നിങ്ങൾ എപ്പോഴാണോ മതത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുന്നത്, അപ്പോഴായിരിക്കും സ്വാതന്ത്ര്യം എന്തെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത്. മതം അതേതായാലും അന്ധമാണ്, ആധുനിക ലോകത്തിന് ചേർന്നതല്ല അത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: രാത്രിയുടെ ഏകാന്തതയിൽ കുടമുല്ലകൾ പൂക്കും, മാദകമായ ഗന്ധം ഇളകി വരും. ഇരുട്ടിൻ്റെ അഗാധതകളിൽ നിന്ന് ആരോ നടന്നു വരുന്ന ഒച്ച സുമതിയാവുമോ? അതോ ശ്യാമളയിടത്തിയോ? സാരിയുടെ തലപ്പ് പിടിച്ച് വട്ടി പോലെ കോട്ടി മുല്ലപ്പൂവുകൾ ഇറുത്തിട്ട് അവൾ തിരിഞ്ഞു നടക്കും. അപ്പോഴാണത്രേ പേടിച്ചു പോകുന്നത്. യക്ഷിയുടെ പുറംഭാഗം മുഴുവൻ പൊള്ളയാണത്രേ. അനിലക്കുഞ്ഞമ്മയാണ് അങ്ങനെ പറഞ്ഞു തന്നത്. ആയിരിക്കുമോ രാത്രിയിൽ കുടമുല്ലപ്പൂക്കൾ ഇറുക്കുവാൻ യക്ഷികൾ വരുമോ? വരുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ പൂക്കൾ ഇങ്ങനെ മണക്കുന്നതെങ്ങനെ? പേടിച്ച് കിടന്നുറങ്ങാൻ നോക്കിയാലും കുടമുല്ലപ്പൂക്കളുടെ മണം അത് പക്ഷേ അത്രമേലിഷ്ടം.

തേഞ്ഞിപ്പലത്തിന് താഴെ അയ്യപ്പൻ കോവിലിനടുത്ത് ബേബി സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വളവിനരികിൽ ദാമോദരിയേട്ടൻ്റെ ഒരു വ്യഞ്ജനക്കടയുണ്ട്. കടയ്ക്ക് മുന്നിലൂടെ പോയാൽ മതി, പശ്യവും ആസ്വാദ്യകരവും അനിർവചനീയവുമായൊരു മണം അനുഭവവേദ്യമാകും. മഞ്ഞളിൻ്റെ അല്ല, മസാലയുടേതുമല്ല, ഉള്ളിയുടെയോ ഉരുളക്കിഴങ്ങിൻ്റേതോ അല്ല, വേറൊരു മണം, ഇഷ്ടപ്പെടുത്തുന്ന മണം. എന്താ ദാമോദരിയേട്ട ഈ മണം എന്ന് ചോദിച്ചാൽ, ഓ ചന്ദനത്തിരിയുടേതാടോ എന്ന് പറയും. ഏത് ചന്ദനത്തിരിയാന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ടടോ എന്ന് എങ്ങും തൊടാത്ത ഉത്തരം. എന്നാലും ആ മണം അതിന്നും മറന്നിട്ടില്ല തന്നെ, അത്രമേൽ ഇഷ്ടമുള്ള ആ മണം.

മണമുള്ള മനസ്സുകൾ. മനസ്സിന് മണമുണ്ടോ? ഉണ്ടാവണ്ടേ? നല്ല ചിന്തകൾ കൊണ്ട്, നല്ല ആശയങ്ങൾ കൊണ്ട് മനസ്സ് മണക്കണം. മണക്കുന്ന മനസ്സുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് പെർഫ്യൂമൊന്നും വേണ്ടിവരില്ല. അവരിൽ നിന്ന് ആശയങ്ങളുടെ സുഗന്ധം, ചിന്തകളുടെ സുഗന്ധം, ഇതൊക്കെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. സുഖമുള്ള സുഗന്ധമാണത്. സ്വർണത്തിന് സുഗന്ധം പോലെയെന്ന് കവി പറയുന്നതുപോലെയുള്ള സുഗന്ധം, അത് അത്രമേലിഷ്ടം.

അമ്മ മണമുള്ള കറികൾ, ചോറ്, ദോശ, എല്ലാത്തിലും അമ്മ മണത്തിരുന്ന ഒരു കാലം. അമ്മയുണ്ടാക്കുന്ന തീയലിന് മുളകിൻ്റെയും മല്ലിയുടെയും മണമല്ല, വേറൊരു മണം. അതെന്ത് മണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷേ ആ മണമായിരുന്നു രുചിയായി മാറിയത്. അടുക്കളയ്ക്ക് അമ്മ മണമാണ്. അമ്മയ്ക്കൊരിക്കലും അടുക്കളയുടെ മണമായിരുന്നില്ല. അമ്മ മണം അത്രമേലിഷ്ടം.

ഏഴിലമ്പാലകൾ പൂത്തിറങ്ങുന്ന രാത്രികൾ, ഏകാന്തമായി വിജനതയിലൂടെ നടന്ന ഓർമ്മകൾ, കരുണാസായിയുടെ പഴയ കെട്ടിടത്തിന് മുന്നിലെ വഴിത്താരകളിൽ ഏഴിലമ്പാലകൾ പൂത്തു, മാസ്മരിക മണം മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത വിധം മാതകമായി നിൽക്കുന്നു. ഏഴിലമ്പാലകളിൽ യക്ഷിയുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. പക്ഷേ ആ രാത്രികളിൽ ഒരു യക്ഷിയെയും ഒരിടത്തും കാണാനായില്ല. പാലകളാകട്ടെ നിറഞ്ഞു പൂത്തുലയുകയും ചെയ്തു. പാലപ്പൂക്കളുടെ മത്തുപിടിപ്പിക്കുന്ന മാതകഗന്ധം ഗൃഹാതുരമായി ഇപ്പോഴും ചൂഴ്ന്നു നിൽക്കുന്നു. എന്തൊരു മണം, എന്തൊരു സുഖം, അത്രമേലിഷ്ടം.

എല്ലാവർക്കും എല്ലാ മണവും ഇഷ്ടമല്ല. ചിലർക്ക് ചില സോപ്പിൻ്റെ മണം ഇഷ്ടം, ചിലർക്ക് ചിലതിഷ്ടമേ അല്ല. ചിലർ കുളിച്ച് ഏറെ നേരം കഴിഞ്ഞാലും സോപ്പിൻ്റെ മണം തങ്ങി നിൽക്കും. മീൻ വറുത്ത മണം ഇഷ്ടമുള്ളവർ, ഇഷ്ടമില്ലാതെ ഓക്കാനിക്കുന്നവർ, ഗർഭകാലത്താണ് ഏറെ ഇഷ്ടമുള്ള മണങ്ങളെ എന്നേക്കുമായി വെറുത്തു പോകുന്നത്. കരുവാട് ചുടുമ്പോഴുള്ള മണം ഇഷ്ടമുള്ളവരുണ്ട്, തിളയ്ക്കുന്ന ചിക്കൻ കറിയുടെ മണമടിക്കുമ്പോഴേ കൊതി വരുന്നവരുണ്ട്. പഴുത്ത മാങ്ങയുടെ മണം, കശുമാങ്ങയുടെ മണം, ചിലർക്ക് പെയിൻറ്റിൻ്റെ മണം, പെട്രോളിൻ്റെ മണം, കൂട്ടിയിട്ട കരിയിലകൾ കത്തിക്കുമ്പോഴുള്ള മണം, പുതിയ ഉടുപ്പിൻ്റെ മണം, പുതിയ പുസ്തകങ്ങളുടെ മണം, പഴയ ലൈബ്രറികളുടെ മണം, ഇഷ്ടമുള്ള മണങ്ങൾ, അങ്ങനെ എന്തെല്ലാം. ക്ലോറോഫോമിന് എന്തായിരിക്കും മണം അറിഞ്ഞുകൂടാ? അറിയണമെന്നുണ്ട്, ധൈര്യമില്ല. ഏറ്റവും ഇഷ്ടം ഏത് മണമാണെന്ന് ചോദിച്ചാൽ ചോക്ലേറ്റിൻ്റെ മണമാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ എനിക്കിഷ്ടം കോഫിയുടെ മണമാണ്, അത്രമേൽ ഇഷ്ടമുള്ള മണം.

കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ എന്ന പാട്ട് മണമുള്ള പാട്ടാണ്. എന്താവും കസ്തൂരിയുടെ മണം? കസ്തൂരിമാനിൽ നിന്നാണത്രേ കസ്തൂരി എടുക്കുന്നത്. അതിൻ്റെ നാഭിയിലാണ് കസ്തൂരി. അതിൻ്റെ മണം അതിൻ്റെ ശരീരത്തിൽ നിന്നാണ് വരുന്നതെന്ന് അതിനറിയില്ലെന്ന് പറയുന്നു. ആയിരിക്കുമോ? അത് ചുമ്മാ പറയുന്നതായിരിക്കും. അതിനറിയാതിരിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കസ്തൂരിമാനിനെ കണ്ടിട്ടില്ല. പക്ഷേ കസ്തൂരിമാൻ എന്ന ചലച്ചിത്രം കണ്ടിട്ടുണ്ട്. ലോഹിതദാസിൻ്റെ കസ്തൂരിമാൻ, കസ്തൂരി മണക്കുന്ന ചിത്രം. അത്രമേലിഷ്ടം.

ചില ചന്ദനത്തിരികളുടെ മണം മരണത്തെ ഓർമ്മിപ്പിക്കും. ചില ചന്ദനത്തിരികളുടെ മണം നല്ല മൂഡുണ്ടാക്കി തരും. മണങ്ങൾക്ക് മനുഷ്യൻ്റെ മൂഡിനെ സ്വാധീനിക്കാനാവുമോ? നല്ല ഗവേഷണ വിഷയമാണ്. പക്ഷേ അനുഭവങ്ങൾ അരാഞ്ഞാൽ ആളുകൾ പറയുന്നത് മണങ്ങൾക്ക് മൂഡിനെ സ്വാധീനിക്കാനാവും എന്ന് തന്നെയാണ്. ആശ്രമങ്ങളിൽ ചന്ദനത്തിൻ്റെയും സാമ്പ്രാണിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം നിറയുന്നു. ഉത്സവങ്ങളിൽ കൊഴുന്നു മണക്കുന്നു. പരിപ്പുവടകളുടെയും ഉഴുന്നുവടകളുടെയും മണമുള്ള ചായക്കടകൾ, സുഗന്ധ സമ്മോഹനമായ തെരുവീഥികൾ മാത്രമുള്ള നാട്ടിൻപുറങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? റോഡിനിരുവശത്തും പൂമരങ്ങൾ, രാത്രിയിൽ പൂക്കുന്ന കല്യാണ സൗഗന്ധികങ്ങൾ, ഇലഞ്ഞി മരങ്ങൾ, ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്ന ഗ്രാമാന്തരങ്ങൾ അത്രമേലിഷ്ടം.

ദൃശ്യമായി പോകുന്ന കാഴ്ച. നിലാവിന് മണമുണ്ടോ? എങ്കിൽ പൗർണമിരാവുകളിൽ മണത്ത് മണത്ത് ഉറങ്ങാതെ നിലാവിൽ അലിഞ്ഞു ചേരാമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ മനോഹരമായൊരു വാക്കാണ് പെട്രിക്കോർ. പുതുമഴ നനഞ്ഞ മണ്ണിൻ്റെ മണം എന്നാണ് അർത്ഥം. അതൊരു മണമാണ്, കർഷകന്റെ ഇന്ദ്രിയങ്ങളെ പ്രസരിപ്പിക്കുന്ന മണം. പുതുമണ്ണിൻ്റെ മണമടിച്ചാൽ പാമ്പുകൾ ഇഴഞ്ഞെത്തുമെന്നറിയാം. അത്രക്കിഷ്ടമാണോ പാമ്പുകൾക്ക് ഈ മണം? പാമ്പുകൾ മണക്കുമോ? അറിഞ്ഞുകൂടാ. അതെന്തോ ആവട്ടെ, പെട്രിക്കോർ ആ വാക്കും ആ മണവും അത്രയേറെ ഇഷ്ടം, അത്രമേലിഷ്ടം.

ചൂട് ദോശ മണക്കുന്നത് പോലെ ഇഡ്ഡലി മണക്കില്ല, സാമ്പാറിൻ്റെ മണം പരിപ്പ് കറിക്കില്ല. നല്ല പായസം മണക്കും, ദം ബിരിയാണിയുടെ മണം അതും കൊള്ളാം. എന്നാലും ചൂട് തട്ടുദോശയുടെ മണം ഒന്ന് വേറെ തന്നെയാണ്. പറഞ്ഞു തീർന്നില്ല, ദേ മണത്തു. അതാണതിൻ്റെ പ്രത്യേകത, ചൂട് ദോശയുടെ മണം അത്രമേലിഷ്ടം.

0: സർവദോഷ കല്ലുദോഷ തന്ത്രദോഷ കുട്ടിദോഷ റവദോഷ മല്ലുദോഷ തന്ത്രദോഷ മുളദോഷ കരദോഷ വീട്ടുദോഷ കമദോഷ കർമ്മദോഷ ഹോമദോഷ കൂട്ടദോഷ തമ്മിൽദോഷ മൈനദോഷ നാടോഷ അടദോഷ പൊട്ടിദോഷ മീസുദോഷ പല്ലുദോഷ പേപ്പർ ദോഷ ഓണിദോഷ റോക്കറ്റ് ദോഷ പച്ചരിദോഷ ഗോതമ്പ ദോഷ തക്കാളി ദോഷ റബ്ബർ ദോഷ പുതിരദോഷ ഉപ്പുപുള്ളി ജീരദോഷ
1: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കും.

മൂക്കാണ് മണമറിയുന്നത്. പക്ഷെ ചിലരെങ്കിലും പറയുന്നത് മണം കേട്ടു എന്നാണ്. മണം കേൾക്കാനാവുമോ? ആ മണം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ എങ്ങനെ പറയുമെന്നാണോ? ഒന്നുകിൽ മണത്തു എന്ന് പറയും, അല്ലെങ്കിൽ മണം അനുഭവിച്ചു എന്നോ അറിഞ്ഞു എന്നോ പറയണം. അല്ലാതെ മണം കേട്ടു എന്ന് പറഞ്ഞ് ആ ക്രെഡിറ്റ് കൂടെ കാതിന് കൊടുത്താൽ മൂക്ക് വെറുതെയിരിക്കുമെന്ന് വിചാരിക്കരുത്. വേറെ എന്തെങ്കിലും കയറി അങ്ങ് മണത്ത് കളയും. സൂക്ഷിച്ചോ.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. ഒരിക്കൽ മരം കൊച്ചുന്ന തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ തെരുവിനരികിലുള്ള ഒരു ചെരുപ്പ് കടയിലേക്ക് കണ്ണും നട്ട് ഒരു ബാലൻ വിറച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു. ആകെ വിറയാർന്ന് നിൽക്കുന്ന അവൻ്റെ ദയനീയത കണ്ട് അതുവഴി പോയ ഒരു സ്ത്രീ അവൻ്റെ അരികിൽ വന്ന് എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്, അവർക്കൊട്ടും സുഖമില്ല, എന്തെങ്കിലും വാങ്ങണം. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ എനിക്കൊരു ജോഡി ചെരുപ്പ് തരണേയെന്ന്, അല്ലെങ്കിൽ ഞാൻ വിറച്ച് ചത്തുപോകും. എൻ്റെ കയ്യിലാണെങ്കിൽ അമ്മയ്ക്ക് ആഹാരം വാങ്ങാനുള്ള കാശ് മാത്രമാണുള്ളത്.

നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലെന്നവൻ പറഞ്ഞപ്പോൾ അവർ ബാഗിൽ നിന്നും അവർ ഉച്ചത്തേക്ക് കരുതി വെച്ച ഭക്ഷണം എടുത്തു കൊടുത്തു. എന്നിട്ട് അവനെയും കൊണ്ട് കടയ്ക്കകത്ത് കയറി. കടക്കാരനോട് വെള്ളവും ടവലും ആവശ്യപ്പെട്ടു. അവർ അവൻ്റെ കാലുകൾ തുടച്ചു വൃത്തിയാക്കി സോക്സുകൾ ഇട്ടുകൊടുത്തു. തണുത്തു മരവിച്ചിരുന്ന കാലുകളിൽ പാകമായ ഷൂസും വാങ്ങിയിട്ടു കൊടുത്തു. തണുപ്പൊക്കെ മാറിയില്ലേ, ഇനി വേഗം അമ്മയ്ക്ക് ആഹാരം വാങ്ങിക്കൊണ്ട് കൊടുക്ക. സ്നേഹപൂർവം അവൻ്റെ ശിരസിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. മുഖം തെളിഞ്ഞ് സന്തോഷത്തോടെ ഇരുന്ന അവനോട് യാത്ര പറഞ്ഞ് അവർ പോകാനൊരുങ്ങിയപ്പോൾ അവൻ അവരുടെ കൈപിടിച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ ഭാര്യയാണോ? അപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

നോക്കൂ, ഇങ്ങനെ എവിടെയെല്ലാം ചെറുതും വലുതുമായ കാരുണ്യത്തിൻ്റെ നനുത്ത സ്പർശങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതൊന്നും കാണാതെ, അതൊന്നും അറിയാതെ ചുമ്മാ ഇരുന്ന് നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. മാലിന്യം മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ വിഷം ഛർദ്ദിച്ച് ഛർദ്ദിച്ച് രസിക്കുന്ന നിരർത്ഥകരായ ചിലരുണ്ട്. അവർക്കൊരിക്കലും ഒരു നന്മയും ഒരിടത്തും കാണാനാവില്ല. അഥവാ എന്തെങ്കിലും നന്മ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരതിനെ വിമർശിക്കും, കുറ്റപ്പെടുത്തും. കാഴ്ചയില്ലാത്ത കുട്ടികളെ സംരക്ഷിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ജോലിയെടുത്താണ് അവരെ സംരക്ഷിച്ചിരുന്നത്. സുഹൃത്തുക്കളും അതിനെ സഹായിച്ചിരുന്നു. എന്നാൽ അതൊന്നും ഇഷ്ടപ്പെടാതിരുന്ന ഒരാൾ അയാൾക്കെതിരെ അപവാദം പറഞ്ഞു പരത്തുകയും അയാൾ സംരക്ഷിക്കുന്ന കുട്ടികളെല്ലാം കാഴ്ചയുള്ളവരാണെന്നും പറഞ്ഞു പരത്തി. എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ് ബയാസ് എന്ന മനോവൈകല്യമാണിത്. വലിയ പേരാണല്ലേ, അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം. എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ്സ് ബയാസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ വൈകല്യത്തിൻ്റെ തോത് നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ്സ് ബയാസ് എന്ന മനോവൈകല്യം കൂടിയാൽ ശേഷിക്കുന്ന നന്മയുടെ വേരുകൂടി ഇല്ലാതായി പോവുകയേ ഉള്ളൂ. ആർ കെ നാരായൺ എഴുതിയ സ്വീറ്റ്സ് ഫോർ ഏഞ്ചൽസ് എന്ന കഥയിലെ ഒരു കഥാപാത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഇനി ഞാൻ കുട്ടികളെ സ്നേഹിക്കുകയേയില്ല. അത്തരത്തിൽ ഒരനുഭവം ആ കഥാപാത്രത്തിന് സമൂഹത്തിൻ്റെ ചിലയിടങ്ങളിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് അയാൾക്കങ്ങനെ പറയേണ്ടതായി വന്നത്. ഒരു പാട്ട് കേട്ടാലോ?

ഓ, ഇവിടെ എന്തു ചെയ്തിട്ടെന്താ? എന്തു നല്ല കാര്യം ചെയ്താലും കുറ്റമാണ്, കുറ്റപ്പെടുത്തലാണ് എന്ന ചിന്ത ആളുകളെ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നന്മയുടെ ഇലകൾ വാടിപ്പോകും. ഒരു സിനിമയിൽ കേട്ടതുപോലെ എന്തെങ്കിലും നല്ലതു ചെയ്യണമെങ്കിൽ മുഖംമൂടി അണിയണം എന്ന അവസ്ഥയാണ്. ഓർക്കുക, എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ്സ് ബയാസ് ഒരു വൈകല്യമാണ്, മാനസിക വൈകല്യം. തനിക്ക് കഴിയാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴുള്ള അമർഷം, ഒരു കോഗ്നിറ്റീവ് ബയാസാണിത്. കഷ്ടമാണ്, അല്ലാതെ എന്തു പറയാൻ. ഒരു പാട്ട് കേട്ടാലോ?

ദൈവം എന്നത് മഹത്തായ ഒരു സങ്കല്പമാണ്. മനസ്സിൽ കാലുഷ്യമില്ലാത്ത, കലാപമില്ലാത്ത, മാത്സര്യമില്ലാത്ത മനുഷ്യന് ഒരു പേരിടാമെങ്കിൽ അതാണ് ദൈവം. എങ്കിൽ നമുക്ക് ചുറ്റും ധാരാളം ദൈവങ്ങളുണ്ട്. നന്മയുടെ ഉറവ പറ്റാത്ത എത്രയോ പേർ. ഒന്നിനും വേണ്ടിയല്ലാതെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യും. അവരുടെ കൈപിടിച്ച് മുഖത്തു നോക്കി ആളുകൾ ഇപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ദൈവമല്ലേ എന്ന്. ഓർക്കുക, ആകാശത്തിൻ്റെ അപാരതകളിലോ ഭൂമിയുടെ അഗാധതകളിലോ അല്ല ദൈവം. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. നല്ല മനുഷ്യർ, അവരാണ് ദൈവം. കാരുണ്യത്തിൻ്റെ പര്യായം, സ്നേഹത്തിൻ്റെ ഇളം നിലാവ് അങ്ങിങ്ങ് അതിവിടെ പ്രസരിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ ഈ സമൂഹം എങ്ങനെ നിലനിൽക്കും എന്ന് നമുക്ക് സ്വയം ചോദിക്കേണ്ടി വരും. ഒരു പാട്ട് കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒരാളിൽ ദൈവത്വം ആരെങ്കിലും ആരോപിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അയാൾ അത്രയും നല്ല കാര്യം അവരോട് ചെയ്തതുകൊണ്ടാണ്. പണ്ടൊക്കെ ആളുകൾ നിങ്ങൾ ഞങ്ങളുടെ ദൈവമാണെന്ന് മുഖത്തു നോക്കി പറഞ്ഞിരുന്നത് ഡോക്ടർമാരോടാണ്. പ്രാണൻ പോകാതെ പരമാവധി ശ്രമിച്ച് രക്ഷപ്പെടുത്തിയ ആൾ ദൈവമാണെന്ന് ആളുകൾ പറഞ്ഞിരുന്നു. ദൈവം എന്നത് വേറെ എവിടെയോ ആണെന്നും വേറെ ആരോ ആണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആളിനെ ദൈവമാക്കുന്ന കാര്യത്തെ എതിർക്കും. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് മതം പറയുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്. അങ്ങനെ അല്ല എന്ന് നിങ്ങളോട് യുക്തിയുക്തം പറയേണ്ടിയിരിക്കുന്നു. കരുണയുള്ള മനുഷ്യൻ്റെ മറ്റൊരു പേരാണ് ദൈവം. നേരത്തെ പറഞ്ഞില്ലേ, കൗടില്യമില്ലാത്ത, മാത്സര്യമില്ലാത്ത, ക്രുദ്ധതകളില്ലാത്ത മനുഷ്യന് ഒരു പേരിടാമെങ്കിൽ അതാണ് ദൈവമെന്ന്. ഒരു പാട്ട് കേട്ടാലോ?

നന്മയുള്ള 100,000 പേരെ പരിചയമുണ്ട്. കോഴിക്കോട് മീൻചന്ത മുതൽ മാനാഞ്ചിറ റോഡരികു മുഴുവൻ മരം വച്ച് പിടിപ്പിച്ച ഒരു മാഷുണ്ട്. ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് വിരമിച്ചപ്പോൾ ശില്പം നിർമ്മിച്ച് ഗുരുദക്ഷിണ നൽകിയ വിദ്യാർത്ഥികൾ. താമരശ്ശേരി ചുരത്ത് നിന്ന് കാടുകളിലേക്ക് ചാണകം പൊതിഞ്ഞ വിത്തുകളെറിയാൻ പറഞ്ഞിരുന്ന ശോഭീന്ദ്രൻ മാഷ്, പച്ചമനുഷ്യൻ, നന്മയുടെ പ്രതീകമായി പ്രകൃതിയെ കണ്ട ആൾ, ദൈവമാണ്. ആദിവാസി ക്ഷേമത്തിന് നാടൊട്ടുക്ക് നട്ടുച്ചയെന്നും നട്ടപ്പാതിരയെന്നുമില്ലാതെ ഓടി നടക്കുന്ന ദയാബായി, ദൈവമാണ്. മനുഷ്യനെ ദൈവമാകാൻ കഴിയും. മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും സമവാക്യമാണത്. ഒരു പാട്ട്.

ആളുകൾക്കേ ദൈവമാകാൻ കഴിയൂ. പക്ഷേ ദൈവമാണെന്ന് പറഞ്ഞ് ആളുകളെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. പ്രസംഗവേദിയിൽ എണീറ്റു നിന്നു പ്രസിദ്ധനാമ സന്യാസി, വിശപ്പ് വന്നാൽ നാമം ചൊല്ലാൻ ഉറച്ചു ചൊല്ലി സന്യാസി എന്ന് തുടങ്ങുന്ന സന്യാസി എന്ന ഒരു കവിത വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട്. പ്രസംഗം കഴിഞ്ഞ് ആളുകളോട് സംഭാവന ചോദിക്കുന്ന സന്യാസിയാണ് അതിലെ വിഷയം. അത്തരം സന്യാസികളെക്കുറിച്ചോ അത്തരം ദൈവങ്ങളെക്കുറിച്ചോ അല്ല ഈ പറയുന്നത്. മനസ്സിൽ കരുണയുള്ള, നേരത്തെ പറഞ്ഞില്ലേ ഇനി വീട്ടിൽ പോയി അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കെന്ന് പറഞ്ഞ് അവൻ്റെ ശിരസിൽ തലോടി ഇറങ്ങുമ്പോൾ അവരുടെ കൈപിടിച്ച് അവൻ അറിയാതെ ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ ഭാര്യയാണോ എന്ന്. മനസ്സിൽ നന്മ പറ്റാത്ത ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ കണ്ണുകളിലൂടെ വൈകല്യങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുന്നവർക്ക് അത് മനസ്സിലായി എന്ന് വരില്ല. അവർ കുറ്റപ്പെടുത്തും, പരിഹസിക്കും, ഒറ്റപ്പെടുത്തും, വിമർശിക്കും. കാരണം അവർക്ക് മനോവൈകല്യമുണ്ട്. എക്സ്ട്രിൻസിക് ഇൻസെൻറ്റീവ് ബയാസ്, അതൊരു മനോവൈകല്യമാണ്. പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും അത്തരം മനോവൈകല്യങ്ങൾ അനുവദിച്ചുകൂടെ തന്നെ. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങണം, ഉന്മേഷത്തോടെ ഉണരണം. ഒരുപാട് കാര്യങ്ങൾ ക്രിയാത്മകമായി ചെയ്യേണ്ടതുണ്ട്. അതിന് വിശ്രമം ആവശ്യമാണ്. സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം, മധുജൻ.